ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ, കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കാണാൻ

0: ങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: Time Traveler.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 23-ന്റെ തട്ടകത്തിലാണ്. 1791 ആഗസ്റ്റ് 23, ഇന്നത്തെ ഹൈത്തി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുകൾ ചേർന്ന സാന്റോ ഡൊമിംഗോ ദ്വീപസമൂഹങ്ങളിൽ നടന്ന അടിമകളുടെ കലാപം മനുഷ്യ അവകാശങ്ങൾക്കായുള്ള പോരാട്ട ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനു കുറുകെയുള്ള അടിമകളുടെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കരുത്തുപകരാൻ ആ പോരാട്ടം നിമിത്തമായി. മാനവ ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടിമ വ്യാപാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സാർവലൗകികമായി പങ്കുവയ്ക്കുന്നതിന് എല്ലാ വർഷവും യുനെസ്കോ ആചരിക്കുന്ന ദിനമാണ് ആഗസ്റ്റ് 23.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: വില്യം ഹോൾമാൻ ഹണ്ടിന്റെ വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്, ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. യേശു ഒരു വീടിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണത്. മുള്ളും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആ വാതിലിൽ കൂടിയുള്ള പ്രവേശനം ദുർഗമമാണ്. അകത്തുനിന്നും സാക്ഷിയിട്ട് പൂട്ടിയിരിക്കുന്നതിനാൽ ആർക്കും പുറത്തുനിന്നും തുറക്കുവാൻ കഴിയില്ല. വളരെയേറെ അർത്ഥമുള്ള പെയിന്റിംഗ് ആണത്. കാഴ്ചക്കാർക്ക് അവരവരുടെ ചിന്താശേഷിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചിത്രം. ആ ചിത്രത്തിൽ ഏറെ നേരം നോക്കി നിന്ന ശേഷം ഒരു ബാലൻ അവന്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് വീട്ടുകാർ യേശുവിന് വാതിൽ തുറന്നുകൊടുക്കാത്തതെന്ന്. പിതാവ് പറഞ്ഞു, അത് മോനെ, ആ വീട്ടുകാർ അത് കേൾക്കുന്നുണ്ടാവില്ല. കാരണം അവർ ഇരിക്കുന്നത് ഒരുപക്ഷെ നിലവറയ്ക്കുള്ളിലായിരിക്കണം. മകനെ സംതൃപ്തിപ്പെടുത്താനായി പിതാവ് പറഞ്ഞ മറുപടിയാണെങ്കിലും അതിന് വളരെയേറെ അർത്ഥവ്യാപ്തിയുണ്ട്. പുരോഗമനത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ മൃദുലമായ വിരലുകൾ നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. അതെന്തുകൊണ്ടെന്നാൽ അത് അത്രയേറെ മൃദുലമായ ശബ്ദമായിരിക്കുന്നു. അത് കേൾക്കാനാവാത്ത വിധം നമ്മൾ തിരക്കുകളുടെ, സ്വാർത്ഥതയുടെ, ചിന്താഭാരങ്ങളുടെ, വൈകാരിക വിക്ഷോഭങ്ങളുടെ നിലവറയിലിരിക്കുന്നു. എന്തിനെയൊക്കെയോ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ പലതരം നിലവറ മുറികളിൽ കഴിയുന്നു. ചിലർ കടുത്ത നിരാശകളുടെ, മറ്റു ചിലർ കഠിന ദുഃഖത്തിന്റെ നിലവറ മുറികളിലിരിക്കുന്നു. അവർ പ്രകാശത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന് തല ഉയർത്തി നോക്കുക, ഒരു നിമിഷം ചെവിയോർക്കുക, പ്രകാശം ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നത് കേൾക്കാം. OV വിജയന്റെ മധുരം ഗായതി എന്ന നോവലിൽ സുകന്യ ആൽമരത്തിന്റെ ശബ്ദം കേൾക്കുന്നതായ ഒരു ഭാഗമുണ്ട്. ഒരു വെളിച്ചം അവളുടെ ഹൃദയ കവാടം കടന്നുപോയതുകൊണ്ടാണ് ആ ശബ്ദം അവൾക്ക് കേൾക്കുവാനായത്. നോക്കൂ, ഈ തിരക്കിൽ, ഇരുട്ടിൽ, സ്വാർത്ഥതയിൽ, ദൌഷ്ട്യത്തിൽ എല്ലാം ചേർന്ന ഈ ലോകത്തിൽ വെളിച്ചമുണ്ട്. നന്മയുടെ മൃദുലമായ വിരലുകൾ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുമുണ്ട്. കേൾക്കാനാകാതെ ഏതോ നിലവറയ്ക്കുള്ളിൽ ഇരുട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണോ നമ്മൾ? എങ്കിൽ ദേ നോക്കൂ, ഒന്ന് ശരിക്കും കണ്ണു തുറന്നു നോക്കൂ. ഈ ലോകത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊന്നും നോക്കാതെ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കർത്തവ്യബോധമുണ്ടായാൽ മാത്രം മതി. ചെവിയോർക്കുക, നവകാഹളം മുഴങ്ങുന്നുണ്ട്. ഹൃദയ കവാടങ്ങൾ തുറക്കുക. നന്മയുടെ വെളിച്ചം അന്ധതയെ അകറ്റി അകത്തേക്ക് കടന്നു വരട്ടെ.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ഭയത്തെ കീഴടക്കാം. നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു ഭയങ്ങളുണ്ടാകും. ചിലർക്ക് ഇരുട്ടിനെ ഭയമാണ്, ചിലർക്ക് പരാജയത്തെ ഭയമാണ്, ചിലർക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണ്. ഈ ഭയങ്ങൾ പലപ്പോഴും നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മളെ ഭയം തടയുന്നു. നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥ മാത്രമാണ് ഭയം. അതൊരു യഥാർത്ഥ പ്രതിഭാസമല്ല. ഭയത്തെ കീഴടക്കാൻ നമ്മൾക്ക് കഴിയണം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. അതിന് പറക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന് ഉയരങ്ങളെ ഭയമായിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നുയരുമ്പോൾ അത് കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ഒരു ദിവസം അതിന്റെ അമ്മ അതിനോട് പറഞ്ഞു, നീ പറക്കാൻ ശ്രമിക്കണം, നിന്റെ ചിറകുകൾക്ക് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ആ പക്ഷിക്കുഞ്ഞ് ഭയന്ന് പറക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശി. ആ കാറ്റിൽ ആ കൂട് താഴേക്ക് വീണു. ആ പക്ഷിക്കുഞ്ഞ് ഒരുപാട് ഭയന്നുപോയി. പക്ഷെ അതിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് അതിന്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പക്ഷിക്കുഞ്ഞിന് മനസ്സിലായി അതിന്റെ ചിറകുകൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. അത് അതിന്റെ ഭയത്തെ കീഴടക്കി പറന്നുയർന്നു. ഈ കഥയിലെ പക്ഷിക്കുഞ്ഞിനെ പോലെയാണ് നമ്മൾ. നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് എങ്ങനെ ഭയത്തെ കീഴടക്കാൻ സാധിക്കും? നിങ്ങളുടെ ഭയം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. രണ്ട്, ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ ഭയത്തെ കീഴടക്കാൻ നിങ്ങൾ ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണെങ്കിൽ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. ഭയത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ഭയത്തെ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കാം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നമ്മുടെ ഈ യാത്രയിൽ ധൈര്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഭയത്തെ

0: കീഴടക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രിസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. വാർത്തകൾ വിശദമായി. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയിലുള്ള ഈ വിശ്വാസത്തെ രാജ്യത്തിന്റെ ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പരമപ്രധാനമായ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതരായ BJP ദേശീയ ഭാരവാഹികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനും വേദികളാണ് സംഘടനാപരമായ ഇത്തരം യോഗങ്ങളെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. BJP അധ്യക്ഷൻ നിതിൻ നബിനും ദേശീയ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ BJP അധ്യക്ഷൻ നിതിൻ നബിൻ പുതുതായി നിയമിതരായ പാർട്ടി ദേശീയ ഭാരവാഹികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാൻ പൂർണ്ണ സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കാൻ BJP ടീം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ ദേശീയബോധത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും അനശ്വര പ്രതീകമെന്ന നിലയിൽ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ നിലനിർത്താനും അതിന്റെ ബഹുമാനവും അന്തസ്സും പൈതൃകവും ദേശീയ പദവിയും സംരക്ഷിക്കാനും പാർട്ടി തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പ്രമാണിച്ച് BJP ഒരു മാസം നീണ്ടുനിൽക്കുന്ന സേവാ സങ്കല്പ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അറിയിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അങ്കണവാടി കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്നും അങ്കണവാടി ജീവനക്കാരെ ആദരിക്കുന്നതിന് പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. വ്യാവസായിക സാമ്പത്തിക ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യ ഇടപഴകണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങൾ രാജ്യങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ആഗസ്റ്റ് 23 ISRO ചന്ദ്രയാൻ 3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെയാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. TV സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ പരിഗണിച്ച് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരസ്യ സമയപരിധി സംബന്ധിച്ച നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത

0: ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യ വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇന്നും മറ്റന്നാളും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു. പരീക്ഷാ ടൈം ടേബിൾ ഉടൻ പ്രഖ്യാപിക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഏജൻസിയുമായി കരാർ അടിയന്തര പ്രാബല്യത്തോടെ മരവിപ്പിച്ചതായി എൻടിഎ അറിയിച്ചു. ജയ്പൂരിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം 49 ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 1-ന് പുനഃപരീക്ഷ നടത്തുമെന്ന് എൻടിഎ അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. നാളെ വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്തുനിന്ന് ആരംഭിച്ച പതാകഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുത അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ എസ് മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ പ്രധാന വീഥികളും ഗവൺമെന്റ് മന്ദിരങ്ങളും ദീപാലംകൃതമാകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്ക് വിഭവങ്ങളുമായി കുമാരനല്ലൂർ മാങ്ങാട്ടില്ലത്തു നിന്ന് ചുരുളൻവള്ളം രാവിലെ 11:30 യാത്ര തിരിക്കും. കോട്ടയത്ത് നിന്ന് ദീപിക എസ് നായർ.
1: കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള ചുരുളൻ വള്ളം ആറന്മുള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി ഇന്ന് രാവിലെ യാത്ര തിരിക്കും. കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന വള്ളം പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർക്കടവിലാണ് ആദ്യമെത്തുക. പിന്നീട് തിരുവോണത്തോണിയിലാകും യാത്ര. ഈ യാത്രയിൽ 18 കരക്കാരുടെ പ്രതിനിധികളും ഭാഗമാകും. കുമാരനെല്ലൂരിൽ നിന്നെത്തുന്ന ചുരുളൻ വള്ളം അകമ്പടി വള്ളമായി മാറും. തിരുവോണ ദിനത്തിൽ പുലർച്ചെ തോണി ആറന്മുള മധുക്കടവിൽ എത്തിച്ചേരും. തിരുവോണത്തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണനാളിൽ ക്ഷേത്രത്തിലെ അത്താഴപൂജ വരെ മങ്ങാട്ടുപട്ടതിരിയുടെ പ്രധാന കാർമ്മികത്വമുണ്ടാകും.
0: കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഓണത്തിന് ഒരുകുട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണപുരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. തീണ്ടക്കരകുളത്തിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് കാർത്തിക കൃഷിക്കൂട്ടം ഒരുക്കിയ ചെണ്ടുമല്ലിയാണ് വിളവെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലാകെ 273 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് 2.5 ലക്ഷത്തോളം ചെണ്ടുമല്ലി തൈകളാണ് നൽകിയത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി പൊന്നോണം 2026 നാളെ തുടങ്ങും. ഈ മാസം 30 വരെയാണ് പരിപാടി. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ. കൊടുങ്ങല്ലൂർ ഓണം ഫെസ്റ്റ് തകർത്തോണം 2026 രണ്ടാം ദിന പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ഒ ജെ ജിനേഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരവും എംഎൽഎയുമായ രമേശ് പിഷാരടി മുഖ്യാതിഥിയായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കി. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷകളുടെ ഉത്പാദനവും വിതരണവും വിപണനവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികളും സംരംഭകരും ഉപഭോക്താക്കളും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ബീച്ചിൽ സപ്ലൈകോ നടത്തിവന്ന ഓണം മെഗാ ട്രേഡ് ഫെയർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലേക്ക് മാറ്റി. മെഗാ ഫെയറിൽ ലഭ്യമായിരുന്ന എല്ലാ സബ്സിഡിയും നോൺ സബ്സിഡി സാധനങ്ങളും ഇന്നു മുതൽ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ലഭിക്കും. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. ഇതോടെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന രണ്ടാമത്തെ വനിതാ ഇന്ത്യൻ വനിതാ ഡബിൾസ് ജോഡിയായി അവർ മാറി. അർജുന അവാർഡ് ലഭിച്ചതിന് തങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകിയതായും ടൂർണമെന്റിൽ ഉടനീളം പ്രചോദനം നൽകിയതായും ഇരുവരും ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. PWF ബാഡ്മിന്റൺ
2: अथ वार्ता.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7:00.
2: സാന്ദ്ര സംഗീതങ്ങളുടെ താരപ്രകാശം, തീർത്ഥസ്പർശം പോലെ അത് നമ്മെ തൊടുമ്പോൾ ഹൃദയരാഗങ്ങളിൽ ഋതുക്കളുടെ സംഗമം. കേൾക്കാം കരുണാസായി റേഡിയോയിൽ സംഗീത സമാഗമം. ഉത്രാടം നാളിൽ ഉച്ചയ്ക്ക് 1:00 സംഗീത സംവിധായകൻ ഇഷാൻ ദേവുമായി ആഭിമുഖം, ഹൃദയരാഗ സംഗീത സമാഗമം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ ഓണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അത്തം തുടങ്ങി പത്താം നാൾ തിരുവോണം, പൂക്കളങ്ങളുടെ ഉത്സവം, പൂവിളികൾ ഉയരുന്ന നാളുകൾ, ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ആർത്തുല്ലസിക്കേണ്ട നാളുകൾ. എങ്ങാനൊരു ഊഞ്ഞാൽപ്പാട്ടുയരുന്നുവോ? പ്രതീക്ഷകളുടെ പൊൻപുലരികൾ, ചിങ്ങമാസത്തിന്റെ ചന്ദ്രോദയങ്ങൾ. ഇന്ന് മൂലം, ഓണനാളിന്റെ ഏഴാം ദിനം. നമസ്തേ ഓണത്തിൽ കേൾക്കാം മൂലം നാളിന്റെ വിശേഷങ്ങൾ.

0: അത്തം പത്തിന് തിരുവോണം, മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ, ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് മൂലം, ഓണനാളിന്റെ 7-ാം ദിനം. മൂലനാളിനെ കുറിച്ച് സംസാരിക്കുന്നു കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അനാമിക തനുജ.
1: മൂലം, ആഘോഷങ്ങളുടെ ഗ്രാഫ് കൊടുമുടി കയറുന്ന 7-ാം നാളായ മൂലം പിറക്കുന്നതോടെ കേരളം പൂർണമായും ഉത്സവലഹരിയിലേക്ക് അമരുന്നു. ചതുരാകൃതിയിൽ അതിമനോഹരമായി ഒരുക്കുന്ന പൂക്കളവും അതിന്റെ 4 മൂലകളിലും വയ്ക്കുന്ന വലിയ പൂക്കൂടകളും ഈ ദിവസത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ജ്യോതിശാസ്ത്രപരമായി ആകാശഗംഗയുടെ മധ്യഭാഗത്തേക്ക് വിരൽ ചൂണ്ടുന്ന ധനുരാശി മണ്ഡലത്തിലെ അതിപ്രധാനമായ നക്ഷത്രമാണ് മൂലം. തൃശൂരിന്റെ തനതു കലാരൂപമായ പുലികളിയുടെയും വിവിധ നാടൻ കലാരൂപങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും ആരവങ്ങൾ ഗ്രാമവീഥികളിൽ മുഴങ്ങിത്തുടങ്ങുന്നത് ഈ ദിനത്തിലാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ആചാരപരമായ ചടങ്ങുകളും സജീവമാകുന്ന സുവർണാവസരമാണിത്. നാടിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ ഓണക്കോടികൾ വാങ്ങാനും മാവേലിയെ വരവേൽക്കാനും ഒരുങ്ങാൻ തുടങ്ങി. നഗരങ്ങളിലെങ്ങും വൻതോതിലുള്ള തിരക്കും വ്യാപാര സ്ഥാപനങ്ങളുടെ ഓഫറുകളും ജനങ്ങളെ ആകർഷിക്കുന്നു. വീടുകളിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള അരിവറക്കുന്ന മണവും ശർക്കര പാനി കാച്ചുന്ന ഗന്ധവും വീടിന്റെ അന്തരീക്ഷത്തെ കൂടുതൽ മാധുര്യമുള്ളതാക്കുന്നു. കുട്ടിപ്പട്ടാളങ്ങൾ തങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഓണപ്പരിപാടികളുടെ അന്തിമ പരിശീലനങ്ങളിൽ

0: എത്ര വസന്തങ്ങൾ പടിയിറങ്ങിപ്പോയാലും കാലത്തിന്റെ കൽപ്പടവുകളേറി ഋതുക്കൾ എത്ര മാറിമറിഞ്ഞാലും എന്റെ ഭാഷ അതെന്റെ രക്തമാകുന്നു, പ്രാണനാകുന്നു. എന്റെ നദിയിലും എന്റെ സൂര്യനിലും ഞാൻ ചവിട്ടി നിൽക്കും ഈ മണ്ണിലും മനസ്സിന്റെ കാണാപ്പുറങ്ങളിലും മിടിക്കുന്നത് എന്റെ ഭാഷയുടെ ഹൃദയം. ഞാൻ കിനാവ് കാണുന്ന എന്റെ മലയാളം. ഞാൻ കണ്ണീരുതിർക്കുന്നത് എന്റെ ഭാഷയിൽ, ചിരിക്കുന്നത് എന്റെ ഭാഷയിൽ. എന്റെ ഭാഷ എന്റെ ആത്മാവ്. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. രചന മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ. ഇന്ന് ഓണം ദേശീയ ഉത്സവമാണ്. പക്ഷേ ദശാബ്ദങ്ങൾക്ക് മുൻപ് അധികം കച്ചവട സ്ഥാപനങ്ങളും മോട്ടോർ വാഹനങ്ങളും സിനിമാ തിയേറ്ററുകളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് അനന്തപുരി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഓണം എങ്ങനെയായിരുന്നു? രാജഭരണവും ജന്മി സമ്പ്രദായവും അയിത്തവുമെല്ലാം നിലനിന്നിരുന്ന അക്കാലത്തും ജനങ്ങൾ അവരുടെ കഴിവിനൊത്ത് ഓണം ആഘോഷിച്ചിരുന്നുവെന്നാണ് അന്നത്തെ രേഖകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. കാണം വിറ്റും ഓണമുണ്ണണം എന്ന ചൊല്ല് മലബാറിലാണ് പ്രധാനം. കാണമെന്നാൽ മുതിര അല്ലെന്നും ഓർക്കുക. മുതിര കറുത്തതും വെളുത്തതുമുണ്ട്. കുതിരകൾക്ക് കൊടുത്തിരുന്ന കാണം കറുത്തതാണ്. ഒരു കാലത്ത് കാണക്കൃഷി തിരുവിതാംകൂറിലെങ്ങും വ്യാപകമായിരുന്നു. എന്നാൽ മലബാറുകാരുടെ ചൊല്ലായ കാണം വിറ്റും ഓണമുണ്ണണം എന്നതിലെ കാണം വസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. കാണമെന്നാൽ വസ്തു, ധനം എന്നൊക്കെയാണ് അർത്ഥം. നടപ്പവകാശമെന്നും അതിന് അർത്ഥമുണ്ട്. ഇത് ആറ് വിധമുണ്ടെന്നാണ് ശബ്ദ താരാവലി പറയുന്നത്. കാണം, കുഴിക്കാണം, ബലം, ഒറ്റിക്കുമ്പുറം, ജന്മം, ജന്മിപ്പണം എന്നിവയാണവ. അതുപ്രകാരം കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതിനർത്ഥം വസ്തുവിൻ്റെ ആധാരം വിറ്റുപോലും ഓണം ഉണ്ണണമെന്നാണ്. അത്രയ്ക്കാണ് ഓണത്തിൻ്റെ പ്രാധാന്യമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓണക്കോടി കൊടുക്കലും ഊഞ്ഞാലാട്ടവും തലപ്പന്ത് കളിയും കിളിത്തട്ട് കളിയും വടംവലിയും എല്ലാമായിരുന്നു ഒരു കാലത്ത് അനന്തപുരിയിലെയും നാട്ടിൻപുറങ്ങളിലെയും പ്രധാന വിനോദങ്ങൾ. സ്ത്രീകൾക്കുള്ള പ്രത്യേക വിനോദം മഞ്ചാടിപ്പലക കളിയും പെൺകുട്ടികൾക്ക് അമ്മാനയാട്ടവും ഊഞ്ഞാലാട്ടവും എല്ലാമായിരുന്നു. ഒരു കാലത്ത് തുമ്പിതുള്ളൽ പ്രധാനമായിരുന്നു. മുതിർന്നവരും കുട്ടികളും ഒന്നിച്ചിരുന്നാണ് ബുദ്ധിമുട്ടുള്ള തുമ്പിതുള്ളൽ നടത്തുന്നത്. മുത്തശ്ശിമാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുക. തുമ്പിതുള്ളലിന് പ്രത്യേക പാട്ടുണ്ട്. പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയാണ് തുമ്പിയാക്കുന്നത്. തലയിൽ മഞ്ഞക്കോടിയോ മറ്റ് വസ്ത്രങ്ങളോ ഇടും. കൈകൊട്ടിയും ആരവം മുഴക്കിയും ചുറ്റും നിൽക്കുന്നവർ ശബ്ദമുണ്ടാക്കും. അപ്പോൾ മുത്തശ്ശിമാർ ഒന്നാം തുമ്പിയും അവർ പെറ്റ മക്കളും എന്ന് തുടങ്ങുന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കും. അവസാനം ബോധം പോയ പെൺകുട്ടി അനുഗ്രഹം പൂണ്ട് ചാടിയെണീറ്റ് കളിക്കാൻ തുടങ്ങും. ഉടൻ തന്നെ ആൺകുട്ടികൾ സമീപത്തുള്ള കിണറ്റിന് ചുറ്റും വലയം വെച്ച് നിൽക്കും. തുമ്പി കിണറ്റിൽ ചാടാതിരിക്കാനാണിത്. പിന്നീട് അനുഗ്രഹം പൂണ്ട പെൺകുട്ടിയെ പിടിച്ചിരുത്തി മുഖത്ത് വെള്ളം തളിക്കുന്നതോടെ ബോധം വരുന്നു. ഓണത്തിന് വലിയ വിശേഷം പൂവിടലും ഓണസദ്യയും ഓണക്കോടി കൊടുക്കലും തന്നെ. ജന്മി സമ്പ്രദായം നിലനിന്ന സമയത്ത് അവരുടെ കീഴിലുള്ള കുടിയാന്മാർ ഓണക്കാഴ്ചകളുമായി എത്തും. ആചാരപൂർവമാണ് ഇതെല്ലാം ജന്മിക്ക് നൽകിയിരുന്നത്. ഓണത്തിന് മുമ്പുള്ള കൊയ്ത്ത് നാടാകെ ഇളക്കി മറിക്കും. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലും പറമ്പുകളിലുമാണ് ആൺകുട്ടികൾ പന്തുകളിയും കിളിത്തട്ട് കളികളുമെല്ലാം നടത്തിയിരുന്നത്. ഓണപ്പന്ത് അന്ന് ചാലയിലോ മറ്റ് വലിയ കടകളിലോ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. റബ്ബർ കൊണ്ടുള്ള ഈ പന്ത് കിട്ടുന്നതിന് മുൻപ് കരിയിലയോ ഓലക്കാലോ കൊണ്ട് പന്തുണ്ടാക്കി ആളുകൾ കളി തുടങ്ങും. ഈ തലപ്പന്ത് കളിയുടെ ആരവമാണ് ഓണത്തിൻ്റെ മുന്നോടിയായി നാടിനെ ഉണർത്തിയിരുന്നത്. ഓണക്കൃഷി പ്രധാനമായിരുന്നു. ഗ്രാമങ്ങളിലെല്ലാം പച്ചക്കറികൾ വ്യാപകമായി ഓണത്തിനു വേണ്ടി കൃഷി ചെയ്യുമായിരുന്നു. ഇതെല്ലാം കുറേ കാളവണ്ടികളിലും തലച്ചുമടായും ചാലയിൽ കൊണ്ടുപോയി വിൽക്കും. ബാക്കി ഓണച്ചന്തകളിലാണ് വിൽക്കുക. ഉത്രാടത്തിന് മുൻപുള്ള ദിവസങ്ങളിലാണ് ഓണച്ചന്തകൾ കൂടുക. സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ആളുകൾ ആശ്രയിക്കുന്നത് ഇവിടെയാണ്. മുൻപ് ഓണത്തിനാവശ്യമായ തുണികളെല്ലാം നെയ്ത് വീട്ടിലെത്തിക്കുന്ന നെയ്ത്തുകാരുണ്ടായിരുന്നു. അവർ ഇതിനുവേണ്ടി മാസങ്ങൾക്ക് മുൻപേ നെയ്ത്ത് തുടങ്ങും. ഈ തുണികളാണ് ജന്മിമാർ ഓണക്കോടിയായി കുടിയാന്മാർക്കും പണിക്കാർക്കും നൽകിയിരുന്നത്. പിന്നീട് തുണി വിൽക്കുന്ന കടകൾ വന്നു തുടങ്ങി. മുൻപ് തിരുവനന്തപുരത്ത് തുണികൾ വാങ്ങാനുള്ള പ്രധാന കേന്ദ്രം അനന്തപുരം പേട്ട അല്ലെങ്കിൽ ചാലയായിരുന്നു. പിന്നീട് തിരുമധുരപ്പേട്ട വന്നു. അതാണ് ഇപ്പോഴത്തെ പേട്ടച്ചന്ത. സ്വാതി തിരുനാൾ മഹാരാജാവ് ഹജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് അനന്തപുരിക്ക് മാറ്റിയ ശേഷം വള്ളക്കടവ്, അട്ടക്കുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിൽ ജൗളി വിൽപ്പനക്കാർ അനധികൃതമായി കച്ചവടം നടത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുരാവസ്തു വകുപ്പിലുണ്ട്. ഓണത്തിന് സ്ത്രീകളുടെ പ്രധാന കളിയാണ് മഞ്ചാടി പലക കളി. ഇതിനുള്ള പലകയും മഞ്ചാടിക്കുരുവും പല വീടുകളിലും ഉണ്ടായിരുന്നു. ഓണത്തിന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമുള്ള മറ്റൊരു വിനോദമായിരുന്നു ഊഞ്ഞാലാട്ടം. പൊക്കമുള്ള മരങ്ങളിലാണ് ഊഞ്ഞാലിടുക. ഊഞ്ഞാൽ പാട്ടുകൾ പ്രധാനമാണ്. ഓണക്കോടി ഉടുത്ത് ഊഞ്ഞാലാടി പാട്ട് പാടുക, അന്ന് വൈകുന്നേരം ക്ഷേത്രങ്ങളിലോ ബന്ധുക്കളുടെ വീടുകളിലോ പോവുക എന്നിവയായിരുന്നു ഒരു കാലത്ത് പ്രധാന ഓണദിവസ പരിപാടി. മോട്ടോർ വാഹനങ്ങൾ ഇല്ലാതിരുന്ന ആ കാലത്ത് കാൽനടയായിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. അതേസമയം സമ്പന്നർക്ക് വെല്ലുവണ്ടിയോ കുതിരവണ്ടിയോ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം ഓർമ്മകൾ മാത്രം. കാലത്തിന്റെ മാറ്റത്തിൽ തകർന്നടിഞ്ഞ സാമൂഹ്യ സ്ഥിതികൾ രൂപം കൊണ്ടതാണ് ഇപ്പോഴത്തെ ഓണച്ചടങ്ങുകളും ഓണാഘോഷവും.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാം.

പ്രാവിന്റെ കുറുകലിലും മുളന്തണ്ടിന്റെ മൂളലിലും കടലിന്റെ ആത്മഹർഷങ്ങളിലും അടരുന്ന നിന്റെ കണ്ണുനീർ തുള്ളികളിലും കാറ്റിന്റെ കമനീയമായ തണുത്ത സ്പർശങ്ങളിലും ഞാനൊരു പാട്ട് കേൾക്കുന്നു. പാട്ട് പാലാഴിയായി ഒഴുകുന്ന ഈ ഹരിതഭൂമിയിൽ ജന്മം എത്ര സഫലം. പാട്ട് എന്റെ ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയുന്നു. പണ്ടെങ്ങോ ഞാൻ അനുഭവിച്ച മറക്കാനാകാത്ത ഹൃദ്യതകളിലേക്ക് അതെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിഷാദത്തിന്റെ ഏകാന്ത ഗഹ്വരങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ സജീവമായ പ്രകാശഗോപുരങ്ങളിലേക്ക് അത് എന്നെയും കൊണ്ട് ഒരു ദീപക് പക്ഷിയെപ്പോലെ ചിറകിലേറ്റിപ്പോകുന്നു. പാട്ട് എന്റെ പ്രാണനിൽ പണ്ടേ അലിഞ്ഞതോ അതോ പ്രാണൻ പാട്ടായി പരിണയിച്ചതോ? അന്തരംഗ താളഹൃദ്യതയിലേക്ക് ആലിപ്പഴങ്ങൾ അലിയുന്നതുപോലെ എന്നെയും അലിയിച്ചു ചേർക്കുന്ന പാട്ടിന്റെ പട്ടുറുമാലുകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ഓണപ്പാട്ട്.

0: നോക്കൂ, പൂമുറ്റത്ത് ഓണം വിരുന്നു വന്നു നിൽക്കുന്നു. അത്തം നാളിന്റെ സുഖദ സുന്ദരമായ സ്പർശം. കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ഓണത്തെ എതിരേറ്റ് സംസാരിക്കുന്നു.
1: നമസ്കാരം. കരുണാസായി റേഡിയോ എഫ് എം. ഞാൻ ആനന്ദൻ, കണ്ണൂർ ജില്ലയിൽ തിലാനൂരി എന്ന പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എല്ലാ ലിസ്നേഴ്സിനും ആർജസിനും അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ഓണാശംസകൾ നേരുന്നു. എൻ്റെ ഓണ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ സഹോദരന്മാരും അയൽവക്കത്തെ കുട്ടികളും എല്ലാം ചേർന്ന് കാലത്ത് തന്നെ എണീട്ട് പൂപ്പറിക്കാൻ വേണ്ടി പാടത്തും പറമ്പത്തും പോകും. അവിടുന്ന് പൂക്കളൊക്കെ ശേഖരിച്ച് ഒരുപാട് നാടൻ കളികളൊക്കെ കളിച്ച് വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിഞ്ഞ് ഞങ്ങളെല്ലാം എല്ലാവരും ഒത്തുചേർന്ന് പൂക്കളിടാൻ തുടങ്ങും. അത് കണ്ട് എൻ്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാം പൂക്കളിടുന്നത് നോക്കിയിരിക്കും. പിന്നെ തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് അമ്മ നല്ല ഓണ സദ്യ ഉണ്ടാക്കും. ആ ഓണ സദ്യയും കഴിച്ച് തൊട്ടടുത്തുള്ള താഴെ ചുവ കൃഷ്ണ ടാക്കീസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എനിക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. വഴികളിൽ കൂടി ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ നടന്ന് പോയി സിനിമ കാണും. അവിടുന്ന് സിനിമയും കണ്ട് തിരിച്ചു വരുന്നതെല്ലാം എന്താ പറയേണ്ടത്, ഒരു വല്ലാത്തൊരു ഓർമ്മ തട്ടി ഉണർത്തുന്ന ഒരു കാലം തന്നെയായിരുന്നു ഈ ഓണമെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എനിക്ക് കരുണാസായി റേഡിയോയിൽ കൂടി ഞാനൊരു ഓണപ്പാട്ടും കൂടി ആവശ്യപ്പെടുകയാണ്. എനിക്കും ഞാൻ സ്വന്തം എന്ന ചിത്രത്തിലെ പൂ വിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്ത് എന്ന ഗാനം.
0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ നിക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്ര അവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ISROയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. യോഗത്തോടനുബന്ധിച്ച് ദക്ഷിണാഫ്രിക്ക, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ശ്രീ മാണ്ഡവ്യ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ന് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം നടക്കും. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സയും സംബന്ധിക്കും. രാഷ്ട്രസുരക്ഷ, പരമാധികാരം എന്നിവ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയുടെ മൂല്യത്തെ ബലഹീനതയായി കരുതരുതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ജൈനമതത്തിന്റെയും ജൈന പാരമ്പര്യങ്ങളുടെയും സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു.
2: अहिंसा का अर्थ केवल इतना ही नहीं है कि किसी को की हत्या मत करो, किसी को मारा नहीं आना चाहिए. अहिंसा का अर्थ है मन, वचन और कर्म से किसी भी रूप से किसी को पीड़ा न पहुंचाई. अहिंसा के मूल्य को हमारी कमजोरी किसी भी सूरत में नहीं समझी जानी चाहिए. हमारे अहिंसा को गलत मत समझो. अहिंसा और शांति हमारी संस्कृति है.
0: പനാമ പതാക വഹിക്കുന്ന എം വി ഓഷ്യൻ വിന്നർ ചരക്കുകപ്പൽ ഒഡീഷ തീരത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി. ഒഡീഷയിൽ നിന്ന് 72,100 മെട്രിക് ടൺ ഇരുമ്പ് അയിരുമായി സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു. കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുന്നു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്രതാരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ടിവി സംപ്രേഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വളത്തിന്റെ ലഭ്യത ആവശ്യത്തിനുണ്ടെന്നും കർഷകർക്ക് വളം കൃത്യമായി ലഭിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നിലവിലുള്ള ഖാരിഫ് സീസണിലേക്കും വരാനിരിക്കുന്ന റാബി സീസണിലേക്കുമുള്ള വളം വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി നിയമിതരായ ബിജെപി ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഒരു മാസം നീണ്ടുനിൽക്കുന്ന സേവാ സങ്കൽപ് അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപക പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ യോഗത്തിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രഖ്യാപനം. പുതിയ സമഗ്ര വ്യാപാര കരാറിനായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അമേരിക്കയുമായി ആത്മാർത്ഥമായ ചർച്ചകൾ നടന്നെന്നും തുടർ ചർച്ചകൾക്ക് സാധ്യതയില്ലാത്തതിനാൽ കനേഡിയൻ പ്രതിനിധികളോട് വാഷിംഗ്ടണിൽ നിന്നും മടങ്ങാൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 28 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളം കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അംഗീകാരം നൽകി. സംഘത്തിൽ 265 പുരുഷ കായിക താരങ്ങളും 227 വനിതാ താരങ്ങളും ഉൾപ്പെടുന്നു. അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുള്ളത്, 73 പേർ. വിശദാംശങ്ങളിലേക്ക്.
4: രണ്ടു തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ജാവലിൻ താരം നീരജ് ചോപ്ര, ലോങ് ജമ്പർ മുരളി ശ്രീശങ്കർ, ദീർഘദൂര ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് തുടങ്ങിയവർ അത്ലറ്റിക് സംഘത്തിലുണ്ട്. 20-അംഗ ബാഡ്മിന്റൺ ടീമിൽ പി സിന്ധു, ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. വനിതാ ഡബിൾസ് ജോഡികളായ ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി, പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ്, രംഗിരെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി എന്നിവരും ടീമിലുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലവ്ലിന ബോർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ, ജാദുമണി സിംഗ് തുടങ്ങിയ 11 അംഗങ്ങളാണ് ബോക്സിംഗ് ടീമിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഭുവനേശ്വറിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് സിൽവർ ലെവൽ കോണ്ടിനെന്റൽ ടൂർ 2026 ഇന്ത്യൻ താരങ്ങളായ രോഹിത് യാദവ് ജാവലിൻ ത്രോയിലും മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിലും സ്വർണം നേടി. അവസാന ശ്രമത്തിൽ 87.68 മീറ്റർ ദൂരം എറിഞ്ഞാണ് 25-കാരനായ രോഹിത് യാദവ് ജാവലിൻ കിരീടം സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ 8.07 മീറ്റർ ദൂരം കടന്നാണ് മുരളി ശ്രീശങ്കർ ഒന്നാമതെത്തിയത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സ്ഥാപനത്തെ NTA സമിതിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം ഇന്നലെ 49 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത മാസം 1-ാം തീയതി പുനഃപരീക്ഷ നടത്തുമെന്ന് NTA അറിയിച്ചു. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾ. പുലർച്ചെ 4 മണിയോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. 440 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായി തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനുഷ്യന് പ്രകൃതി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് സങ്കല്പശേഷി. ആ സങ്കല്പശേഷിയെ ഏറ്റവും ആഴത്തിൽ ഉണർത്തുന്നത് വായനയാണ്. പുസ്തകങ്ങൾ വിവരങ്ങൾ മാത്രം നൽകുന്നവയല്ല, അവ മനുഷ്യനെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പാലങ്ങളാണ്. അതുകൊണ്ടാണ് വായനയെ ഒരു വിനോദമെന്നോ അറിവ് സമ്പാദിക്കാനുള്ള ഉപാധിയെന്നോ മാത്രം കാണാൻ കഴിയാത്തത്. വായന മനുഷ്യന്റെ അനുഭവ ലോകത്തെ വികസിപ്പിക്കുന്ന ഒരു മാനസിക യാത്രയാണ്. നമ്മിൽ ഓരോരുത്തരും ജീവിക്കുന്നത് ഒരു ചെറിയ അനുഭവ വലയത്തിനുള്ളിലാണ്. നമ്മുടെ കുടുംബം, തൊഴിൽ, സൗഹൃദങ്ങൾ, സാമൂഹിക സാഹചര്യം എന്നിവയാണ് നമ്മുടെ ലോകത്തെ നിർവചിക്കുന്നത്. ആ ചെറിയ ലോകത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു നോവൽ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു കവിത വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വേദനകൾ അനുഭവിക്കുന്നു. ഒരു ആത്മകഥ വായിക്കുമ്പോൾ മറ്റൊരാളുടെ പോരാട്ടങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവമായി മാറുന്നു. സ്വന്തം ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ മറ്റനേകം ജീവിതങ്ങൾ ജീവിക്കാൻ മനുഷ്യന് അവസരം നൽകുന്നതാണ് വായനയുടെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു സാധാരണ മനുഷ്യന് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പക്ഷേ ഒരു മികച്ച വായനക്കാരന് നൂറുകണക്കിന് ജീവിതങ്ങൾ ജീവിക്കാൻ കഴിയും. അദ്ദേഹം രാജാവായും ജീവിക്കും, ഭിക്ഷക്കാരനായും ജീവിക്കും, യുദ്ധഭൂമിയിലെ സൈനികനായും അഭയാർത്ഥിയായും തടവുകാരനായും ശാസ്ത്രജ്ഞനായും പ്രണയിയായും അമ്മയായും കുട്ടിയായും ജീവിക്കും. അനുഭവങ്ങളുടെ ഈ വിശാല ലോകമാണ് മനുഷ്യനെ കൂടുതൽ സഹാനുഭൂതിയുള്ളവനാക്കുന്നത്. സ്വന്തം വേദന മാത്രമല്ല, മറ്റൊരാളുടെ വേദനയും മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. വായനയുടെ ഏറ്റവും വലിയ സമ്മാനം അറിവല്ല, അനുഭൂതിയാണ്. ലിയോ ടോൾസ്റ്റോയിയുടെ അന്നാ കരേനീന ലോകസാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ നോവലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അന്നയുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മുടെ അയൽവീട്ടിൽ സംഭവിച്ചിരുന്നുവെന്ന് സങ്കൽപ്പിക്കുക. സമ്പന്നമായ കുടുംബം, നല്ല ഭർത്താവ്, കുട്ടി എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും കുടുംബജീവിതം തകരുകയും ചെയ്യുന്നു. സമൂഹം അവരെ എങ്ങനെ വിലയിരുത്തും? മിക്കവാറും കുറ്റപ്പെടുത്തലുകളോടെയാകും. അവരുടെ ജീവിതത്തെ ഒറ്റ വാക്കിൽ വിധിയെഴുതും. എന്നാൽ ടോൾസ്റ്റോയി അന്നയെ വിധിക്കുന്നില്ല, പകരം അവരുടെ മനസ്സിലേക്ക് വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരുടെ ആഗ്രഹങ്ങളും ഏകാന്തതയും കുറ്റബോധവും സംഘർഷങ്ങളും നമ്മെ അനുഭവിപ്പിക്കുന്നു. അവിടെ നാം ഒരു തെറ്റ് ചെയ്ത സ്ത്രീയെ കാണുന്നില്ല, മറിച്ച് സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും അർത്ഥം തേടുന്ന ഒരു മനുഷ്യനെ കാണുന്നു. അതാണ് സാഹിത്യത്തിന്റെ ശക്തി. നിയമം മനുഷ്യനെ വിധിക്കുന്നു, സാഹിത്യം മനുഷ്യനെ മനസ്സിലാക്കുന്നു.

വിക്ടർ ഹ്യൂഗോയുടെ ലെ മിസറബിൾ വായിച്ച ഒരാൾക്ക് പിന്നീടൊരു കുറ്റവാളിയെ പഴയതുപോലെ മാത്രം കാണാൻ കഴിയില്ല. ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്ന ജീൻവാൾജിന്റെ ജീവിതം വായനക്കാരന്റെ മുന്നിൽ തുറന്നു വരുമ്പോൾ കുറ്റം ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും പിന്നിൽ വിശപ്പും ദാരിദ്ര്യവും സാമൂഹിക അനീതിയും സാഹചര്യങ്ങളും ഉണ്ടാകാമെന്ന തിരിച്ചറിവ് രൂപപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഒരു മുൻ കുറ്റവാളിയെ നാം സംശയത്തോടെയും ഭയത്തോടെയും അകറ്റി നിർത്തിയേക്കാം. എന്നാൽ ഈ നോവൽ അയാളുടെ ഉള്ളിലെ നന്മയും മാറ്റത്തിനുള്ള സാധ്യതയും കാണിച്ചു തരുന്നു. ഒരു മനുഷ്യനെ അവൻ ചെയ്ത തെറ്റുകൊണ്ട് മാത്രം അളക്കരുതെന്നും മനുഷ്യന്റെ ഉള്ളിലെ കരുണയും വീണ്ടെടുപ്പിനുള്ള സാധ്യതയും തിരിച്ചറിയണമെന്നും ഈ കൃതി നമ്മെ പഠിപ്പിക്കുന്നു. വായന മനുഷ്യനെ കൂടുതൽ കരുണയുള്ളവനാക്കുന്നത് ഇങ്ങനെയാണ്. ഷേക്സ്പിയറിന്റെ മാക്ബെത്ത് ഒരു രാജാവിന്റെ കഥ മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിൽ അധികാരമോഹം എങ്ങനെ വളരുന്നു എന്നതിന്റെ അതിഗംഭീരമായ മനഃശാസ്ത്ര പഠനമാണ്. ആദ്യം ധീരനും വിശ്വസ്തനുമായിരുന്ന മാക്ബെത്ത് അധികാരത്തോടുള്ള അമിതമായ ആഗ്രഹവും ഭയവും സംശയവും കാരണം ക്രമേണ കൊലപാതകിയാകുകയും ഒടുവിൽ സ്വന്തം മനസ്സിന്റെ തടവുകാരനായി മാറുകയും ചെയ്യുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഭരണാധികാരിയുടെ ക്രൂരത കണ്ടാൽ അയാളെ വെറുക്കാൻ എളുപ്പമാണ്. എന്നാൽ മാക്ബെത്ത് വായിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ആസക്തിയും ഭയവും കുറ്റബോധവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിയുടെ തകർച്ച പുറത്തുള്ള സംഭവങ്ങളിൽ മാത്രമല്ല, അയാളുടെ മനസ്സിനുള്ളിലും ആരംഭിക്കുന്നു എന്ന വലിയ സത്യം ഈ നാടകം അനുഭവിപ്പിക്കുന്നു. കുമാരനാശാന്റെ കരുണ വായിക്കുമ്പോൾ നാം പരിചയപ്പെടുന്നത് വാസവദത്തെയാണ്. സമൂഹം അവരെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കും, വേശ്യ. പക്ഷേ ആശാന്റെ കവിതയിൽ അവൾ അത്രമാത്രമല്ല. അവർ സ്നേഹിക്കുന്ന മനുഷ്യനാണ്, അവർ വേദനിക്കുന്ന മനുഷ്യനാണ്, അവർ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന മനുഷ്യനാണ്. പ്രശസ്ത സാഹിത്യ വിമർശകൻ M.N. വിജയൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, മലയാള ഭാഷ കണ്ട ഏറ്റവും വലിയ പ്രണയിനി ഒരു വേശ്യയായിരുന്നു. ഈ വാക്യം നമ്മെ അസ്വസ്ഥരാക്കും, കാരണം അത് നമ്മുടെ മുൻവിധികളെ ചോദ്യം ചെയ്യുന്നു. ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് നിർവചിക്കാൻ കഴിയില്ലെന്ന് സാഹിത്യം നമ്മെ പഠിപ്പിക്കുന്നു. നല്ല മനുഷ്യരും തെറ്റുകൾ ചെയ്യാം, തെറ്റുകൾ ചെയ്തവർക്കും സ്നേഹിക്കാൻ കഴിയും. ജീവിതം കറുപ്പും വെളുപ്പുമല്ല, എണ്ണമറ്റ ചാര നിറങ്ങളാണ്. ഈ തിരിച്ചറിവാണ് മനുഷ്യനെ കൂടുതൽ

ഇന്നത്തെ ലോകം വ്യക്തിയെ മാത്രം ആഘോഷിക്കുന്ന ലോകമാണ്. എന്റെ ജീവിതം, എന്റെ വിജയം, എന്റെ സന്തോഷം, ഈ ഞാൻ കേന്ദ്രീകൃത സംസ്കാരത്തിനിടയിലാണ് വായനയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഒരു നല്ല നോവൽ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന ചെറിയ വൃത്തം പതുക്കെ വലുതാകുന്നു. അവിടെ മറ്റുള്ളവരും കടന്നുവരുന്നു. അപരിചിതരുടെ കണ്ണീർ നമ്മെ സ്പർശിക്കുന്നു. മറ്റൊരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമാകുന്നു. മറ്റൊരാളുടെ തോൽവി നമ്മുടെ വേദനയാകുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ എംപതി എന്ന് വിളിക്കുന്നു. മറ്റൊരാളുടെ അനുഭവം മനസ്സിൽ സൃഷ്ടിക്കാനുള്ള ഈ കഴിവാണ് മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറ. വായന ഇല്ലാതാകുമ്പോൾ സഹാനുഭൂതിയും പതുക്കെ ഇല്ലാതാകുന്നു. ജീവിതത്തിൽ നമ്മൾ മനുഷ്യരെ വേഗത്തിൽ വിലയിരുത്തുന്നു. ഒരാളുടെ വസ്ത്രം, ഒരാളുടെ തൊഴിൽ, ഒരാളുടെ മതം, ഒരാളുടെ രാഷ്ട്രീയം, ഇവയെല്ലാം കണ്ടുകൊണ്ട് നാം നിമിഷങ്ങൾക്കുള്ളിൽ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നു. എന്നാൽ ഒരു നല്ല നോവൽ വായിക്കുമ്പോൾ അത് സാധ്യമല്ല. കാരണം ഓരോ കഥാപാത്രത്തിന്റെയും പിന്നിൽ ഒരു ജീവിതമുണ്ട്, ഓരോ തെറ്റിന്റെയും പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഓരോ തീരുമാനത്തിന്റെയും പിന്നിൽ ഒരു മുറിവുണ്ട്. അവയെല്ലാം മനസ്സിലാക്കാൻ സാഹിത്യം നമ്മെ നിർബന്ധിതരാക്കുന്നു. അതുകൊണ്ടാണ് വായനക്കാരൻ പലപ്പോഴും കൂടുതൽ സഹിഷ്ണുതയുള്ള മനുഷ്യനാകുന്നത്. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖം മാറില്ല, ശരീരവും മാറില്ല, എന്നാൽ കാണുന്ന ലോകം മാറും. മുമ്പ് ശ്രദ്ധിക്കാത്ത മനുഷ്യരെ ശ്രദ്ധിക്കാൻ തുടങ്ങും. മുമ്പ് കേൾക്കാത്ത വേദനകൾ കേൾക്കാൻ തുടങ്ങും. മുമ്പ് മനസ്സിലാക്കാത്ത ജീവിതങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. വിവരങ്ങൾ ശേഖരിക്കുന്നതല്ല വിദ്യാഭ്യാസം. പുസ്തകങ്ങൾ വിവരങ്ങളുടെ സംഭരണശാലകളല്ല, മനുഷ്യാനുഭവങ്ങളുടെ വലിയ ലോകങ്ങളാണ്. അവ നമ്മെ നമ്മുടെ ചെറിയ ജീവിതത്തിന്റെ മതിലുകൾക്കപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നാം ഒരിക്കലും ജീവിക്കാത്ത ജീവിതങ്ങൾ ജീവിക്കാനും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരെ മനസ്സിലാക്കാനും ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വേദനകൾ അനുഭവിക്കാനും അവ അവസരം നൽകുന്നു. അതുകൊണ്ടാണ് വായന മനുഷ്യനെ കൂടുതൽ അറിവുള്ളവനാക്കുന്നതിലുപരി കൂടുതൽ മാനുഷികനാക്കുന്നത്. ജീവിതത്തെ വിധിക്കാൻ പഠിക്കുന്നതല്ല മഹത്തായ സാഹിത്യം, ജീവിതത്തെ മനസ്സിലാക്കാൻ പഠിക്കുകയാണ് അതിന്റെ യഥാർത്ഥ ദൗത്യം. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അയാളുടെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ നമുക്ക് കഴിയുന്ന നിമിഷത്തിലാണ് വായന ഒരു വിനോദത്തിൽ നിന്ന് വിമോചനമായി മാറുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

കഠിന ദുഃഖത്തിന്റെ കവിത എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്ത രാത്രിയിൽ, നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാത്രിയിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന വനഗായകൻ ഗന്ധർവഗാനങ്ങൾ ഏറ്റുപാടുന്നു സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ. ഞാനൊരു അശാന്ത ഗവേഷകൻ, മൗനകാന്താരത്തിലെ കാന്തദർശനം, സകലതും മൂകഗ്രസ്തം. ഓർമ്മയിൽ കെട്ടുപോകുന്നു വീടിന്റെ ഛായാപടം, അച്ഛൻ അഗ്നിയിൽ, അമ്മ ഹിമശയ്യയിൽ, അറിവിന്റെ കാളകൂടം തിന്നതെന്റെ സഹോദരൻ. കവിതകൾ ആത്മാവിനെ തൊടുന്നു, അത് ജീവിതത്തെ പരിപ്രേക്ഷ്യപ്പെടുത്തുന്നു. കവിതയില്ലാതെ ഈ ലോകം ധന്യമാകുന്നതെങ്ങനെ? വരിക ശ്യാമനാവികൻ, നിന്റെ പുതിയ കപ്പലിൽ എനിക്ക് കൂടി ഒരിടമൊരുക്കുക. കേൾക്കാം ഒരു ഓണക്കവിത.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ ഓണത്തിൽ, ഇനി തളിരില.
1: ലോക സൗഭാഗ്യങ്ങളുടെ മുന്തിരിച്ചാറ് നിറച്ച പാനപാത്രം ചുണ്ടോടടുപ്പിക്കുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കുക, പിന്നീട് മാറി നിന്ന് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുക എന്നത് വിധിയുടെ വിനോദമായി കണ്ടിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾക്കറിയാം അതൊന്നും വിധിയല്ല. അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ ശേഷിക്കുറവ് കൊണ്ടോ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതെല്ലാം. ജീവിതത്തിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ആലസ്യം കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതിരിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഉപാധിയാണ് വിധി. മഹാഭാരതത്തിൽ ഏതാണ്ട് ഏറ്റവും ഒടുവിൽ ദുര്യോധനൻ വിധിയെ പഴിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ല കുതിരകളിൽ സഞ്ചരിച്ചു, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിച്ചു, ഏക സഹോദരിയായ ദുഷളയെ പൊന്നുപോലെ നോക്കി, പ്രജകൾക്ക് നല്ലത് ചെയ്തു, എന്നിട്ടും എനിക്ക് ഈ ദുർഗതി വന്നല്ലോ. വിധിയെ വെല്ലുവിളിക്കാൻ ആർക്കാണ് സാധിക്കുക? സമന്ത പഞ്ചക തീർത്ഥത്തിനരികിൽ തുടച്ചതഞ്ഞ് എണീറ്റിരിക്കാൻ പോലുമാകാതെ കിടന്ന് കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ വാക്കുകളാണിവ. എന്നാൽ നോക്കൂ, പഴയതെല്ലാം അയാൾ മറക്കുന്നു. പകുതിരാജ്യം പാണ്ഡവർക്ക് കൊടുക്കാൻ മടി കാണിച്ചത്, സൂചി കുത്താൻ ഇടം കൊടുക്കില്ലെന്ന് വാശി പിടിച്ചത്,

പഴയകാലത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും നിസ്സഹായരായിരുന്നു. അതിനെ അവർ വിധിയെന്ന് വിളിച്ചു. വൃദ്ധന് വിവാഹം കഴിച്ചു കൊടുക്കുക, വിധവയായി മരണം വരെ ജീവിക്കേണ്ടതായി വരിക, മദ്യപാന രോഗിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക, അയാളുടെ തല്ലും പീഡനങ്ങളും സഹിച്ച് ജീവിക്കേണ്ടതായി വരിക തുടങ്ങിയ കഷ്ടതകൾ അവർക്കുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെ അവർ വിധിയെന്ന് പറഞ്ഞു. നെടുവീർപ്പിട്ടു. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് അവർ സ്വതന്ത്രരാണ്. സഹിച്ചും പൊറുത്തും കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ഒരു ആവശ്യവുമില്ല. ജീവിതത്തെ നിർണയിക്കുന്നത് വിധിയല്ല, അവരവരാണ് ജീവിതത്തെ വ്യാഖ്യാനിക്കേണ്ടതും വിശദീകരിക്കേണ്ടതും. ഇതാണ് എന്റെ വിധി എന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടിയാൽ എന്തു ചെയ്യാനാകും? അതുകൊണ്ട് വിധിയെന്ന് പറയുന്നൊരു സംഗതിയില്ല എന്ന് കരുതുക. ജീവിതത്തെ നേർക്കുനേരെ നിന്ന് അഭിമുഖീകരിക്കുക. എക്സ്റ്റേണലായ ഘടകങ്ങളാണോ, അതായത് പുറമേയുള്ള ഘടകങ്ങളാണോ, അതോ ഒരാളിന്റെ ഉള്ളിലെ ഘടകങ്ങളാണോ ഒരാളെ നിയന്ത്രിക്കുന്നത് എന്നതാണ് കാര്യം. ചിലർ കരുതുന്നത് അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം പുറമേയുള്ള ശക്തികളാണെന്ന്, ചിലർ കരുതുന്നത് അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനം അവർ തന്നെയാണെന്ന്. ബാഹ്യശക്തികളാണ് തങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് വിധിയിൽ വിശ്വസിക്കുന്നത്. വിധി എന്നൊന്നില്ല. അതുകൊണ്ട് തന്നെ വിധി വിളയാട്ടവുമില്ല, വിധി വിനോദവുമില്ല. മനുഷ്യന്റെ അധ്വാനമാണ് വലുത്. അതേക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല.

0: വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ, അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ.
1: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒ എൻ വി കുറുപ്പ് രചിച്ച മൂന്ന് പാട്ടുകൾ.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഒരാൾ പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്.
2: അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ.
1: ഇടാ മരുന്ന് ഡപ്പിക്കുള്ളി, നീ അത് എടുക്കുമല്ലോ.
2: എടുക്കണോ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താണ്? മരുന്ന്
1: അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം.
2: അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം.
1: ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്.
2: ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ.
1: എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക.
2: എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ.
1: എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ളത് ഒളിപ്പിച്ചു നോക്കുക.
2: ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ.
1: എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ?
2: മരുന്ന്
1: ഇപ്പോഴല്ല,
2: പിന്നെ
1: അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം.
2: അപ്പൊ എന്റെ കയ്യിൽ പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ.
1: എടാ നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്.
2: ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ കയ്യിലില്ലാന്ന് പറഞ്ഞത്.
1: നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരോ അറിയരുന്നാ പറഞ്ഞത്.
2: എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയോ? എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ.
1: ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്.
2: മരുന്ന് അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ?
1: വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്.
2: ഒളിച്ചു വച്ചാ പിന്നെ എന്റെ
1: കയ്യിലല്ലോ.
2: ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെയല്ല ജയിലിൽ കിടക്കണത്.

0: നമസ്തേ ഓണം തുടരുന്നു. നമസ്തേ ഓണത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം ചിരിയുടെ മാന്ത്രികത എന്ന വിഷയം. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ചിരിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഒരു ചിരിക്ക് ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റാൻ കഴിയും. ഒരു ചിരിക്ക് ഒരാളുടെ ദിവസം സന്തോഷകരമാക്കാൻ കഴിയും. ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കും. ചിരി എന്നത് നമ്മുടെ സന്തോഷത്തിന്റെ പ്രതിഫലനമാണ്. ചിരിക്ക് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ശരീരത്തെ ഉണർത്തുന്നു, നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കുന്നു. ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയാൾക്ക് ചിരിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദഭാവമുണ്ടായിരുന്നു. ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു കോമാളി വന്നു. അയാൾ ഗ്രാമത്തിലെ ആളുകളെ ചിരിപ്പിച്ചു, എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ആ വൃദ്ധൻ ചിരിക്കാൻ കൂട്ടാക്കിയില്ല. കോമാളി ആ വൃദ്ധന്റെ അടുത്തേക്ക് പോയി. അയാൾക്ക് മുന്നിൽ കോമാളി ഒരുപാട് തമാശകൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. പക്ഷേ ആ വൃദ്ധൻ ചിരിച്ചില്ല. അവസാനം ആ കോമാളി ആ വൃദ്ധന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, നിങ്ങൾ ചിരിക്കാത്തത് കാരണം നിങ്ങളുടെ ചിരിയെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കാണാൻ കഴിയില്ല. നിങ്ങളുടെ ചിരിക്ക് ഒരുപാട് ശക്തിയുണ്ട്. നിങ്ങളുടെ ചിരിക്ക് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകാൻ കഴിയും. അപ്പോൾ ആ വൃദ്ധൻ ചിരിച്ചു. അയാൾ ചിരിച്ചപ്പോൾ അയാളുടെ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിച്ചു. അയാൾക്ക് സന്തോഷം അനുഭവപ്പെട്ടു. പിന്നീട് ആ വൃദ്ധൻ ഓരോ ദിവസവും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ലഭിച്ചു. ഈ കഥയിലെ വൃദ്ധനെ പോലെയാണ് നമ്മൾ. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കുന്നു. നമ്മൾക്ക് എങ്ങനെ കൂടുതൽ ചിരിക്കാൻ സാധിക്കും? ഒന്ന്, ചിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുക. നമ്മൾക്ക് ചുറ്റും ഒരുപാട് ചിരിക്കാൻ കാരണങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ ചിരി, നമ്മുടെ സുഹൃത്തുക്കളുടെ തമാശകൾ, ഇതെല്ലാം നമ്മൾക്ക് ചിരിക്കാൻ കാരണങ്ങൾ നൽകുന്നു. രണ്ട്, ചിരിക്കുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. ചിരിക്കുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. മൂന്ന്, തമാശകൾ വായിക്കുക, കാണുക. തമാശകൾ വായിക്കുമ്പോൾ, കാണുമ്പോൾ നമ്മൾക്ക് ചിരിക്കാൻ സാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഓരോ ദിവസവും കൂടുതൽ ചിരിക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. നമ്മുടെ ചിരിക്ക് ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. നമ്മുടെ ഈ യാത്രയിൽ ചിരി നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ചിരിക്കാനുള്ള അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ചിരി ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം വീണ്ടും ചിരി വന്നേക്കും.

0: ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന മനോവിചാരങ്ങളെ എങ്ങനെയാണ് അളക്കാനാവുന്നത്? അനുഭൂതി അളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹത്തിന്റെ മുഖങ്ങൾ വായിച്ചപ്പോൾ, മാപ്പ് വായിച്ചപ്പോൾ, നഷ്ടപ്പെട്ട നീലാംബരി വായിച്ചപ്പോൾ, ഷിനിലാലിന്റെ ഗരിസപ്പ വായിച്ചപ്പോൾ അനുഭവവേദ്യമായ അനുഭൂതി അളക്കാൻ ആവതില്ല തന്നെ. അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ പകർത്താൻ കഴിയുന്ന ഗ്രാഫുകൾ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? കാലമേ അത് നിന്റെ ഹൃത്തുടുപ്പിൽ നിത്യസ്പന്ദനങ്ങളായി നിലനിന്നുകൊള്ളട്ടെ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ ഇനി സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: സുകേതുവിന്റെ മകൾ താടക. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നോക്കിയാൽ ദൂരെ ഒരു മല കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ മുടി അഴിച്ചിട്ട് മലർന്നു കിടക്കുന്ന ഒരു സ്ത്രീയാണ് ആ മലയെന്ന് തോന്നും. അതെ, അതൊരു സ്ത്രീയായിരുന്നു. താടക എന്ന സ്ത്രീയായിരുന്നു. വയനാട്ടുകാർ അങ്ങനെ വിശ്വസിച്ചു. ശ്രീരാമൻ അമ്പെയ്തു വീഴ്ത്തിയ താടകയാണതെന്ന് വിശ്വസിച്ചു. സുകേതു എന്ന യക്ഷന്റെ മകളായിരുന്നു താടക. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ഇവൾക്ക് ആയിരം ആനകളുടെ ശക്തി ലഭിച്ചിരുന്നു. താടകയ്ക്ക് മായാസിദ്ധിയുണ്ടായിരുന്നു. ഛർജരന്റെ പുത്രനായ സുന്ദനാണ് താടകയുടെ ഭർത്താവ്. സുബാഹു, മാരീജൻ എന്നീ പുത്രന്മാർ താടകയ്ക്കുണ്ടായിരുന്നു. അഗസ്ത്യന്റെ ആശ്രമം ആക്രമിച്ച സുന്ദനെ മഹർഷി ശപിച്ച് ഭസ്മമാക്കി. കുപിതയായ താടക പുത്രന്മാരോടൊപ്പം അഗസ്ത്യമുനിയുടെ ആശ്രമം ആക്രമിച്ചു. അഗസ്ത്യശാപം മൂലം താടകയും പുത്രന്മാരും രാക്ഷസരായി. അതിനുശേഷം താടകയുടെ വാസം പാതാളത്തിലും പിന്നീട് ലങ്കയിലുമായിരുന്നു. ഒടുവിൽ കരൂഷം എന്ന കാട് കൈവശപ്പെടുത്തി അവിടെ താമസമാക്കി. താടകയെ പേടിച്ച് ആരും ആ വനപ്രദേശത്തുകൂടി സഞ്ചരിക്കാതായി. അക്കാലത്ത് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അവിടെ എത്തിയ ശ്രീരാമൻ താടകയെ വധിച്ചു എന്നാണ് രാമായണ കഥ. ഇതോടെ താടകയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു എന്നും. വയനാട്ടിൽ രാമായണ കഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വയനാടൻ രാമായണം തന്നെയുണ്ട്. ആ കഥകളിൽ പറയുന്ന ഒരിടമാണ് അമ്പുകുത്തിമല. ശ്രീരാമനും സംഘവും സീതാ അന്വേഷണവുമായി വയനാട്ടിലെത്തിയപ്പോൾ കൂടെയുള്ള മറ്റ് സംഘങ്ങൾക്ക് വഴി തെറ്റാതിരിക്കാൻ അമ്പ് അടയാളമായി കുത്തിവച്ച ഇടമാണത്രേ അമ്പുകുത്തിമല. ഈ അമ്പുകുത്തിമലയിലാണ് ചരിത്രപ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹ. പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട് അമ്പുകുത്തിക്ക്. ശ്രീകൃഷ്ണൻ അമ്പയച്ച് പിളർത്തിയതാണ് എന്ന് ഒരു കഥ. മറ്റൊന്ന്, എടയ്ക്കൽ ഭഗവതി ഒരു സർപ്പത്തിന്റെ സഹായത്തോടെ പരിസരവാസികളെ ആക്രമിച്ചുവെന്നും ഇന്നത്തെ നീലഗിരിയായ അന്നത്തെ നെല്ലാക്കോട്ടയിലെ ഭഗവതി ഒരു കുട്ടിച്ചാത്തനെ അയച്ച് സർപ്പനിഗ്രഹം നടത്തിയെന്നുമാണ് മറ്റൊന്ന്. കുട്ടിച്ചാത്തനയച്ച അമ്പ് വീണിടമാണ് അമ്പുകുത്തിയായത്. പല വഴികളിലൂടെ അമ്പുകുത്തിമലയിലെത്താം. ചുരം കയറി ചുണ്ടയിലെത്തിയാൽ അവിടെ നിന്ന് തിരിഞ്ഞ് മേപ്പാടി വഴി പോകാം. അല്ലെങ്കിൽ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റൂട്ടിൽ കൊളകപ്പാറയിൽ നിന്ന് തിരിഞ്ഞ് അമ്പലവയലിലെത്താം. പൊതുവെ ഈ രണ്ടു വഴികളാണ് സഞ്ചാരികൾ തിരഞ്ഞെടുക്കാറ്. മലയുടെ അടിവാരത്തുകൂടി അടിവാരത്തേക്ക് അടുക്കുംതോറും താടകയുടെ രൂപമൊക്കെ മാറും. പാറ പല ആകൃതിയിൽ കണ്ടു തുടങ്ങും. അതിലെ ശുഷ്കിച്ച വനം, പാറയിൽ പടർന്നു വളരുന്ന പൊക്കമില്ലാത്ത പുല്ലുകൾ.
2: നമസ്തേ മലയാളം.
0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം പെൺപാട്ട്. ചലച്ചിത്ര പിന്നണി ഗായികന്മാർ പാടിയ രണ്ട് ഓണപ്പാട്ടുകൾ.
3: ഇറോ, ഇറോ, ഇറോ.

0: ആദ്യത്തെ ഓണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പെൺപാട്ട്.
1: നമസ്തേ മലയാളം.
2: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
3: പരിസ്ഥിതി വിശേഷങ്ങൾ.
0: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ഗോളിയ റയോൺസിനെ കുറിച്ച് കേൾക്കാം. 1960 വരെ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തെയും പോലെയായിരുന്നു മാവൂരും. പുൽപ്പറമ്പ് എന്ന് പഴയ പേരുള്ള മാവൂർ കോഴിക്കോട് നഗരത്തിൽ നിന്നും 19 കിലോമീറ്റർ അകലെയുള്ള ഒരു പട്ടണം. 1963 ബിർളയുടെ വ്യവസായ സ്ഥാപനം 316 ഏക്കർ സ്ഥലത്ത് പൾപ്പും ഫൈബറും ഉൽപ്പാദിപ്പിക്കുന്നതിനായി മാവൂരിൽ ഗോളിയർ റയോൺസ് എന്ന ഫാക്ടറി സ്ഥാപിച്ചതോടെ മാവൂർ മാവൂരല്ലാതായി. മാവൂരിന്റെ മാനസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാലിയാർ ചാലിയാറല്ലാതായി. കേരളത്തിലെ കാടുകളിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വെട്ടിയെടുത്ത മുള വേവിച്ച് നാരെടുത്ത് നൂറ്റ് കൃത്രിമ പട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഗോളിയർ റയോൺസ് മാവൂരിൽ ഫാക്ടറി ഉണ്ടാക്കിയത്. പുരോഗമനവാദികളുടെ ആഗ്രഹം പോലെ മാവൂർ പട്ടണമായി, കച്ചവടം കൂടി. എന്നാൽ അധികം തൊഴിലാളികളൊന്നും ഗോളിയറിന് വേണ്ടിയിരുന്നില്ല. കാരണം നാരുകൾ വേർതിരിക്കുന്നതും നൂൽക്കുന്നതും നെയ്യുന്നതുമെല്ലാം കേരളത്തിന് പുറത്താണ്. വലിയ ഫാക്ടറിയും തൊഴിലവസരങ്ങളുമെല്ലാം മുന്നിൽ കണ്ട് ആദ്യം മാവൂർ ജനത ഗോളിയോറിനെ സ്വാഗതം ചെയ്തെങ്കിലും പിന്നെ പിന്നെയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ ആളുകൾക്ക് മനസ്സിലായത്. മരത്തിൽ നിന്നും മുളയിൽ നിന്നും റയോൺ നാരുകൾ എടുക്കുന്നതിന് ഒട്ടനവധി രാസവസ്തുക്കൾ പ്രയോഗിക്കേണ്ടതുണ്ടായിരുന്നു. ഇവയിൽ വലിയൊരളവ് പുകയായി വായുവിൽ കലരും. പുക തിങ്ങി കനത്ത വായു മേലോട്ടുയരാതെ താഴോട്ടു വന്ന് പരക്കും. ഇത് രോഗകാരണമായി തീർന്നു. മരങ്ങൾ കായ്ക്കാതെയായി. വയലുകളിൽ വിളവില്ലാതായി. മുതിർന്നവർ കിടപ്പിലായി. കുട്ടികൾ മരിച്ചു വീണു. ഫാക്ടറിയിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം നേരിട്ട് ചാലിയാറിലേക്കാണ് പോയത്. വെളുത്ത പതയും നുരയും പുഴയ്ക്കുമീതെ പരന്നു. ക്രമേണ പുഴയിലെ മീനുകൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. വെള്ളം കറുത്തു. പുഴയ്ക്കടുത്തുള്ള കിണറുകളും വിഷജലം നിറഞ്ഞു. ചാലിയാർ കാളിയാറായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ആദ്യം ഇതിനെതിരെ രംഗത്തുവന്നത്. അതൊരു വലിയ ക്യാമ്പയിനായി മാറി. യുവപ്രവർത്തകർ രംഗത്തുവന്നു. മാധ്യമങ്ങൾ ശബ്ദമുയർത്തി. ചുങ്കപ്പള്ളിയിൽ വെച്ച് മലിനജലം ഒഴുകുന്ന പൈപ്പ് ജനങ്ങൾ തകർത്തു കളഞ്ഞു. അതോടെ സർക്കാർ അതിലിടപെട്ടു. എന്നാൽ 1974, അതായത് കമ്പനി തുടങ്ങി 11 വർഷം കഴിഞ്ഞാണ് വിഷജലം സംബന്ധിച്ച് തികച്ചും അപര്യാപ്തം എന്ന് പിന്നീട് തെളിഞ്ഞ ഒരു കരാർ കമ്പനിയും സർക്കാരും തമ്മിലുണ്ടാക്കിയത്. കോഴിക്കോട് സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുഴവെള്ളത്തിൽ രസം, തകരം, നിക്കൽ, ചെമ്പ്, ക്രോമിയം എന്നീ ഘനലോഹങ്ങളുടെ സാന്ദ്രതയുണ്ടെന്ന് കണ്ടെത്തി. ഇതിനർത്ഥം അനുവദിക്കാവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വിഷവസ്തുക്കൾ ചാലിയാറിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ്. ചാലിയാർ ചിലപ്പോൾ അമ്ലമായി, ചിലപ്പോൾ ക്ഷാരമായി, വെള്ളം കടും കറുപ്പായി. ചാലിയാർ ശരിക്കും കാളിയാറായി. പ്രതിഷേധങ്ങളുടെ കടലിരമ്പി. പരിസ്ഥിതി ശുചിത്വം പുനഃസ്ഥാപിക്കുന്നതിനും ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ഇ എൻ പീതാംബരൻ മാസ്റ്റർ. 2001 ഗോളിയർ റയോൺസ് അടച്ചുപൂട്ടി. ഒരു കമ്പനി അടച്ചുപൂട്ടുക എന്നത് 3000 ആളുകളുടെ തൊഴിൽ നഷ്ടമാണ്. എന്നാൽ വിഷാംശ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ നടപടികൾ കമ്പനിക്ക് ആദ്യമേ തന്നെ സ്വീകരിക്കാമായിരുന്നു.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: തിരശീല ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു പാലാട്ടുകോമൻ. ശാരംഗപാണിയുടെ കഥയും സംഭാഷണവും കൃഷ്ണൻകുട്ടി ഛായാഗ്രഹണവും എസ് വില്യംസ് ചിത്രസന്നിവേശവും നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, പി ബി ശ്രീനിവാസ്, എ എം രാജ, കെ എസ് ജോർജ്, ഉദയഭാനു, പി ലീല, പി സുശീല, ശാന്ത പി നായർ എന്നിവരായിരുന്നു ഗായകർ. 1962 ഓഗസ്റ്റ് 1 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, കോട്ടയം ചെല്ലപ്പൻ, കെ പി എസ് സി സണ്ണി, എസ് ജെ ദേവ്, എസ് പി പിള്ള, ബഹദൂർ, മണവാളൻ ജോസഫ്, ഓച്ചിറ ശങ്കരൻകുട്ടി, രാഗിണി, ശ്രീരമണി, കാഞ്ചന, ജയന്തി, കുണ്ടറഭാസി, ബോബൻ കുഞ്ചാക്കോ, കലാമാല, ശശി, ബേബി സീത, ബേബി സാവിത്രി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 13 പാട്ടുകളായിരുന്നു പാലാട്ടുകോമനിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം പാലാട്ടുകോമൻ എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ശ്രോതാക്കളെ, നമസ്തേ ഓണത്തിൽ ഇനി ഓണപ്രശ്നോത്തരയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഓണവുമായി ബന്ധപ്പെട്ട പുലികളി ഏത് ദിവസമാണ് നടക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി: ഓണവുമായി ബന്ധപ്പെട്ട പുലികളി ഏത് ദിവസമാണ് നടക്കുന്നത്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ച് കേൾക്കാം. അധസ്ഥിത വർഗത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്കും ഉണർവിനും വേണ്ടി സ്വന്തം ജീവിതം കർമ്മമണ്ഡലമാക്കിയ ധീരനാണ് കവിതിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കൊച്ചി രാജാവിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ നാടകരചനാ മത്സരത്തിൽ കവിതിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ബാലാകലേശം എന്ന നാടകത്തിന് ഒന്നാം സമ്മാനം ലഭിച്ചു. ജാതിവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിനോടൊപ്പം കീഴാള മനുഷ്യരുടെ വിമോചനവുമാണ് ബാലാകലേശത്തിലൂടെ കറുപ്പൻ മുന്നോട്ട് വയ്ക്കുന്നത്. നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നല്ല അഭിപ്രായം പറഞ്ഞുവെങ്കിലും പിന്നീട് അദ്ദേഹം നാടകത്തെ നിശിതമായി വിമർശിച്ചു. വാലനാണോ സാഹിത്യത്തിന് സമ്മാനം കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുക മാത്രമല്ല, നാടകത്തിന് എതിർപേരിട്ട് ബാലാകലേശം എന്ന് കളിയാക്കി എഴുതുകയും ചെയ്തു. മുലൂരിനെ അദ്ദേഹം മരം കയറി എന്ന് കളിയാക്കി വിളിച്ചു. ദളിത് കുട്ടികളെയും സവർണ കുട്ടികളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എത്രയോ തലമുറകളായി ബുദ്ധിയെ കൃഷി ചെയ്തിട്ടുള്ള ജാതിക്കാരെയും എത്രയോ കാലങ്ങളായി നിലം കൃഷി ചെയ്തു വന്നിരിക്കുന്ന ജാതിക്കാരെയും തമ്മിൽ ബുദ്ധികൃഷിക്കാര്യത്തിന് ഒന്നായി ചേർക്കുന്നത് കുതിരയെയും പോത്തിനെയും ഒരേ നുഖത്തിൽ കെട്ടുകയാകുന്നു എന്നാണ് രാമകൃഷ്ണപിള്ള എഴുതിയത്. അപകടകരമായ ഒരു സവർണ ബോധം രാമകൃഷ്ണപിള്ളയ്ക്കുണ്ടായിരുന്നു. ബാലാകലേശം നാടകരംഗത്ത് ഒരു പുതിയ പ്രസ്ഥാനമാണെന്നാണ് എ ആർ രാജരാജവർമ്മ വിശേഷിപ്പിച്ചത്. എന്നാൽ പണ്ഡിറ്റ് കറുപ്പന്റെ കവിതയിൽ മീൻ മണക്കുന്നു എന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞത്. ഇത് കറുപ്പൻ മാഷ് മാത്രം അഭിമുഖീകരിച്ച അവഹേളനമല്ല, അവർണരായ എല്ലാവരും ഇത്തരത്തിൽ ജാതീയമായി അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. ജാതിക്കുമ്മി, ബാലകലേശം എന്നിവ പോലെ തന്നെ കറുപ്പന്റെ മറ്റൊരു കൃതിയാണ് ഉദ്യാനവിരുന്ന്. ഈ കൃതി ഒരേ സമയം പ്രതിഷേധവും വേദനയുമാണ്. രാമവർമ്മ മഹാരാജാവിന്റെ ഒരു പ്രതിമാ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് കറുപ്പനെ ഈ കവിത എഴുതാൻ പ്രേരിപ്പിച്ചത്. രാജാവിന്റെ ഒരു വെങ്കല പ്രതിമ 1925 ഒക്ടോബർ 13 എറണാകുളത്ത് അനാച്ഛാദനം ചെയ്യാൻ തീരുമാനിച്ചു. മദ്രാസ് ഗവർണറായിരുന്ന ഘോഷൻ പ്രഭുവിനെയാണ് അതിനായി ക്ഷണിച്ചത്. ഈ പരിപാടിയോടനുബന്ധിച്ച് അന്നത്തെ ഇർവിൻ പാർക്കിൽ വെച്ച് ഗവർണറെ ആദരിക്കാൻ ഒരു ഉദ്യാന വിരുന്ന് നടത്തി. അന്നത്തെ പൊളിറ്റിക്കൽ ഏജന്റ് കോട്ടൻ ദ്വര, പാലിയത്ത് വലിയച്ഛൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെയും മറ്റു ജീവനക്കാരെയും കൊച്ചിയിലെ എല്ലാ MLCമാരെയും അതിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അക്കാലത്ത് കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്ന കറുപ്പനെ മാത്രം ഉദ്യാനവിരുന്നിന് ക്ഷണിച്ചില്ല. അതിന്റെ വേദനയിലാണ് അദ്ദേഹം ഉദ്യാനവിരുന്ന് അഥവാ ഒരു ധീവരന്റെ ആവലാതി എന്ന കൃതി എഴുതിയത്. എല്ലാവരെയും ക്ഷണിച്ചിട്ടും തന്നെ മാത്രം ഒഴിവാക്കിയതിനെ കവി ചോദ്യം ചെയ്യുന്നു. പണ്ഡിറ്റ് കറുപ്പന്റെ കവിതകൾ പലതും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവയായിരുന്നു. പശുക്കളെ അടിച്ചെന്നാൽ ഉടമസ്ഥൻ തടുത്തിടും, പുലയരെ അടിച്ചെന്നാൽ ഒരുവനുമില്ല, റോട്ടിലെങ്ങാനും നടന്നാൽ ആട്ടുകൊള്ളും, അതുകൊണ്ട് തോട്ടിലേക്കൊന്നിറങ്ങിയാൽ കല്ലേറുകൊള്ളും. സാഹിത്യപ്രവർത്തനം എന്നത് സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കറുപ്പൻ കണ്ടത്. കെ പി കറുപ്പന്റെ കൃതികളെല്ലാം തന്നെ സൂക്ഷ്മമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. കേരള ചരിത്രരചനയുടെ മുഖ്യധാരകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജീവിതമാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്റേത്. കെ പി കറുപ്പന് മലയാള സാഹിത്യ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. ജാതിക്കുമ്മി എന്ന ഒറ്റ കൃതി മതി ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം നേടാൻ. ജാതിയുടെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ ആട്ടി ഓടിക്കുകയും കീഴ്ജാതിക്കാരെ മൃഗങ്ങളെക്കാൾ ഹീനരായി കണക്കാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ സാമൂഹിക പരിവർത്തനത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച് അനാചാരങ്ങൾക്കെതിരെ കാവ്യകലയെ പടവാളാക്കിയ ധീരനായ കവി പണ്ഡിറ്റ് കറുപ്പൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

കണ്ണിന്റെ കലയാണ് നാടകം. ചാക്ഷുഷ യജ്ഞം, കണ്ണുകളെ ആവാഹിക്കുന്ന യജ്ഞമാണ് നാടകമെന്ന് ആചാര്യലക്ഷണം. ക്രിയാവൈചിത്രത്തിൽ നിന്ന് ക്രിയാ ഐക്യത്തിലേക്കും ഭാവവൈചിത്രത്തിൽ നിന്ന് ഭാവൈക്യത്തിലേക്കും ചെന്നെത്തി പ്രേക്ഷകന്റെ വികാരങ്ങളെ വിമലീകരിക്കുന്ന കലയുടെ ഔന്നിത്യം. അവനവൻ കടമ്പ, പുരാവൃത്തം, മതിലേരിക്കന്നി, അഗ്നിവർണൻ, പാലാട്ടുകോമൻ, മരപ്പാലം, സോവിയറ്റ് കടവ്, മാടൻ മോക്ഷം, ആത്മാവിന്റെ അകത്തളങ്ങളിൽ കൊളുത്തി വലിച്ച എത്രയെത്ര നാടകങ്ങൾ. ഉമ്മാച്ചു, വിശറിക്ക് കാറ്റുവേണ്ട, അശ്വമേധം, വിഷസർപ്പങ്ങൾക്ക്

വിളക്ക് വെക്കരുത്. ഉത്സവ പറമ്പുകളിലിരുന്ന് കണ്ട നാടകങ്ങൾ. അടുത്ത ബെല്ലിന് നാടകം തുടങ്ങുമെന്ന അറിയിപ്പ് തലച്ചോറിൽ ഇന്നും മുഴങ്ങുന്ന പോലെ അവതരണ ഗാനത്തോടെ തിരശീല ഉയരുകയായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ത്തെ കുതിര സവാരിയും ചാട്ടവാർ ചുഴറ്റലും നിർത്തുക സ്വേച്ഛാചാരി നിന്റെ ഈ ഒടുക്കത്തെ കുതിര സവാരിയും ചാട്ടവാർ ചുഴറ്റലും നിന്റെ ഈ കിരീടവും ചെങ്കോലും പണിഞ്ഞവർ നിന്റെ ഈ സിംഹാസനം സ്വർണത്താൽ പൊതിഞ്ഞവർ നിന്റെ ഈ കിരീടവും ചെങ്കോലും പണിഞ്ഞവർ നിന്റെ ഈ സിംഹാസനം സ്വർണത്താൽ പൊതിഞ്ഞവർ.

പ്രതാപവും ഞെട്ടിവീഴുമീ മണ്ണിൽ സ്വാർത്ഥമൂർത്തിയാം നിന്റെ അധികാരത്തിൻ ഗർവും ചെങ്കോലും പ്രതാപവും ഞെട്ടിവീഴുമീ മണ്ണിൽ നിന്റെ കൽത്തുറുങ്കുകൾ കൈവിലങ്ങുകൾ തകർത്ത് ഇവിടെ സ്വാതന്ത്ര്യമാം സൂര്യന്റെ തേരെത്തിയിടും നിന്റെ കൽത്തുറുങ്കുകൾ കൈവിലങ്ങുകൾ തകർത്തിവിടെ സ്വാതന്ത്ര്യമാം

മരങ്ങൾക്കിടയിലൂടെ ഊർന്നു വീഴുന്ന വെളിച്ചത്തിന്റെ നൂലുകൾ എട്ടുകാലുള്ള ഒരു ചിത്രശലഭമാകുമോ നീ? എങ്കിൽ ഞാൻ നിറങ്ങൾ തുന്നിച്ചേർത്ത് ചിറകുകൾ വച്ച് ഒരു എട്ടുകാലിയാകാം. ശലഭകാലിയാകുന്ന പ്രണയം കാലത്തിന് എന്റെയും നിന്റെയും വക ഒരു സ്വർണവല. മാനം നിറയെ ചെമ്പരത്തി ഭൂമിയിൽ കള്ളിമുള്ളിന്റെ പൂവുകൾ. ഞാൻ നിനക്ക് രക്തത്തിൽ നിന്ന് വിടർന്ന വെളുത്ത പൂക്കൾ തരുന്നു. നീ ഗ്രീഷ്മത്തിന്റെ ചൂടുള്ള ഒരു താമരയിതൻ. ഞാനിപ്പോൾ ഒരവസാദശില. നീ സദാ പരിണമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കായാന്തരിതശില. പ്രണയം പെയ്തിറങ്ങുന്നു മഴയായി മഞ്ഞായി നിലാവായി വേൽപൂക്കളായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: നമസ്തേ ഓണത്തിൽ ഇന്ന് ചോദിച്ച ഓണപ്രശ്നോത്തരയുടെ ഉത്തരം മൂന്നാം ഓണം എന്നാണ്.
1: നമസ്തേ മലയാളം.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു പകൽ പൂത്തിരിക്കുന്നു, ഹൃദ്യമായ ഒരു ദിനം. നവോന്മേഷത്തോടെ ഈ ദിനം കർമ്മപൂരിതമായിരിക്കട്ടെ. അധ്വാനത്തെക്കാൾ വലിയ മഹത്വം ഒന്നും വേറെയില്ല. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യവും വേറെയില്ല. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും വിശ്വാസത്തെക്കാൾ വലുതായി യുക്തിയെയും അന്ധവിശ്വാസങ്ങളെക്കാൾ അനാചാരങ്ങളെക്കാൾ വലുതായി ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. മനസ്സ് നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ ഓണത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര ബി. രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: ശബ്ദാഭിനയം കൊണ്ട് ഭാവതലങ്ങൾ തീർക്കുന്ന ശോഭി തിലകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പ്രിയ കലാകാരൻ ശോഭി തിലകൻ കരുണാസൈ റേഡിയോയിൽ സംസാരിക്കുന്നു. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ശോഭി തിലകനുമായി പ്രത്യേകാഭിമുഖം. മൂലം ദിനത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു കരുണാസൈ റേഡിയോയുടെ പ്രിയ അവതാരിക സീലേഖ.

എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. മലയാളികളുടെ മാത്രം ഒരു ഗൃഹാതുരതയാണ് ഓണം, മനസ്സിൽ ഓർമ്മകളുടെ ചന്ദന ചാർത്ത്. ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ആതിര പറഞ്ഞത്. ഞാൻ കരുതുന്നത് ഓർമ്മകളെ ഓണത്തോട് ബന്ധപ്പെടുത്താനാണ്. വളരെ യാദൃച്ഛികമായ എന്നിലേക്ക് വന്നു ചേർന്ന ഒന്നാണ് പോക്കുവേൽ. ആ സമയത്തിന് ഇതല്ലാതെ എന്തു പേരിടാൻ? പോക്കുവേൽ ശ്രോതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ശബ്ദ സൗഹൃദങ്ങൾ, സ്നേഹം മാത്രം പകരം നൽകാൻ അറിയുന്ന അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ചിത്രശലഭങ്ങളെപ്പോലെ സംസാരിക്കുന്ന കുഞ്ഞു കൂട്ടുകാരും ആരൊക്കെയോ ആയി മാറുന്ന നിറക്കൂട്ടുകൾ, ആദ്യത്തെ പാട്ട് നിങ്ങൾക്കുള്ളതാവട്ടെ. പോക്കുവേൽ പൊന്നുരുകി പുഴയിൽ വീണു എന്ന മനോഹരമായ ഗാനം പ്രിയമുള്ള പോക്കുവേൽ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു.

നമ്മളെല്ലാവരെയും ഓണം കൂടാൻ പഠിപ്പിച്ചത്, സ്നേഹിക്കാൻ പഠിപ്പിച്ചത്, ആവോളം ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയും അല്ലാതെ മറ്റാരാണ്? ആ സ്നേഹനിധികളെ ഓർക്കാതെ ഒരാഘോഷങ്ങളും കടന്നു പോവില്ല. സമ്പത്ത് കുറവായിരുന്നിട്ടും അവരോടൊപ്പമുള്ള ജീവിതം സമ്പന്നമായിരുന്നു. വാമനൻ മൂന്നടി കൊണ്ട് ഭൂമിയും സ്വർഗവും പാതാളവും അളന്നെടുത്തതുപോലെ അളക്കാവതല്ല ആ കരങ്ങളിൽ സുരക്ഷിതമായിരുന്ന എൻ്റെ ബാല്യകൗമാരങ്ങൾ. സത്യത്തിൽ സ്വപ്നസമാനമായ ഒരു ജീവിതമായിരുന്നു അത്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആ മനോഹര തീരത്ത് ഇനി ഒരിക്കൽ കൂടി ആവുമോ അച്ഛൻ്റെയും അമ്മയുടെയും ഉപാധികളില്ലാത്ത സ്നേഹത്തിന് ഒരു പാട്ട്.

പണ്ട് വീട്ടിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ ടേപ്പ് റെക്കോർഡർ സ്വപ്ന സദൃശമായ ഒന്നായിരുന്നു. ആർക്കോ പണത്തിനാവശ്യമായി വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പണയം വെച്ചതായിരുന്നു അത്.

എന്നൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ വീടുകളിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ പണയം വയ്ക്കുമായിരുന്നു. ആ കാലഘട്ടങ്ങളിലെ ലൈസൻസ് ഇല്ലാത്ത ബാങ്കുകളായിരുന്നു ചില വീടുകൾ. അങ്ങനെയാണ് ആ ടേപ്പ് റെക്കോർഡർ വീട്ടിലെത്തിയത്. ഒരു ദിവസം പാട്ട് കേൾക്കാൻ ഓൺ ചെയ്തപ്പോൾ ചേട്ടൻ ചില പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നു. അത്യാവശ്യം പാടുകയും നല്ലപോലെ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ചേട്ടൻ. ഞങ്ങൾ പെങ്ങൾമാർക്ക് നല്ല ഉടുപ്പ് വാങ്ങിത്തന്നു. ഭരതവും ഹിസ് ഹൈനസ് അബ്ദുള്ളയും ഒക്കെ ഭദ്ര ടാക്കീസിൽ കൊണ്ടുപോയി കാട്ടിത്തന്നു. ആ സ്നേഹം, കരുതൽ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു, ഒരു കവചമായിരുന്നു. ചേട്ടൻ ടേപ്പ് റെക്കോർഡറിൽ പകർത്തിയ ആ പാട്ട് ഞാൻ ശ്രോതാക്കൾക്ക് കൂടി ഈ ഓണദിനത്തിൽ പങ്കുവയ്ക്കുന്നു.

കുഞ്ഞിലെ എന്റെ കൂട്ടുകാരി ആരെന്ന് ചോദിച്ചാൽ അത് ചിത്രയാണ്. കെ എസ് ചിത്രയെന്നുമല്ല കേട്ടോ, എന്റെ ചേച്ചിയാണ്. ചേച്ചിന്നൊന്നും ഞാൻ വിളിക്കാറില്ല, കാരണം ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. സന്തോഷമായാലും സങ്കടമായാലും എല്ലാം അവളോട് പറയും. എന്തു പറഞ്ഞാലും നീ ടെൻഷനാവണ്ട, നമുക്കെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് കട്ട സപ്പോർട്ടാണ്. ഞങ്ങളുടെ ഈ സൗഹൃദം കണ്ട് ഒരു മാഷ് പറഞ്ഞു, ഈ സൗഹൃദം കാണുമ്പോൾ എനിക്ക് അസൂയയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നിറഞ്ഞ സ്നേഹം മാത്രം പകർന്നു തരാൻ കഴിയുന്ന ചേച്ചിയെന്ന് ഇതുവരെയും വിളിച്ചിട്ടില്ലാത്ത ചിത്രക്കിഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾക്കായി ഞാൻ കേൾപ്പിക്കുന്നു. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് എന്നുള്ള ആ മനോഹര

ഞങ്ങളുടെയൊക്കെ ബാല്യ കൗമാരങ്ങളെ കുറിച്ച് ഓർക്കുന്നത് തന്നെ ധന്യ നിമിഷങ്ങളാണ്. ഒരുപാട് കൂട്ടുകാർ, കസിൻസ് ആയിരുന്നെങ്കിലും ചങ്സ് ആയിരുന്നു ഷീജയും ബിജു ചേട്ടനും. കളിക്കാനും ചിരിക്കാനും പിണങ്ങാനും പഠിക്കാനും ശനിയാഴ്ച ദിവസങ്ങളിലെ ദൂരദർശനിലെ സിനിമ കാണലും ഒക്കെയായി ഹൃദയത്തോട് ചേർന്നു നിന്നവർ. ആദ്യമായി എന്നെ ലേ എന്ന് സംബോധന ചെയ്തത് ഷീ ആയിരുന്നു. ഞാൻ അവളെ ഷീ എന്ന് വിളിച്ചു. പിന്നീട് എൻ്റെ പാർട്ട്ണറും അങ്ങനെ വിളിച്ചു, എടേ ലേ എന്ന്. അവരോടൊപ്പമായിരുന്ന നിമിഷങ്ങൾ, വലിയച്ഛനും വലിയമ്മയും ഒപ്പമുണ്ടായിരുന്നു കൂട്ടായി. അടുത്തതായി ഷീക്ക് വേണ്ടി ഒരു പാട്ട്, ഞങ്ങൾ ഒരുമിച്ച് ബാല്യത്തിൽ പാടിയ ആ പാട്ട്.

നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നേരം എന്ന സാറാ തോമസിന്റെ മനോഹരമായ നോവൽ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു പ്രണയമുണ്ടാവുന്നത് ആ വായനയിലൂടെയാണ്. നീലിമയും അപ്പവും, യാഥാർത്ഥ്യത്തിൽ അത് അപ്പവും കണ്ണനുമായി. വായന, സിനിമ കാണൽ, സാഹിത്യ ചർച്ചകൾ, യാത്രകൾ, തിരിച്ചിട്ടപ്പാറയും കന്യാകുമാരിയും നരസിംഹവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ദൃശ്യാനുഭവങ്ങളാണ്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പ്രണയിക്കാനാവുമോ? സുഖതസുന്ദരമായ ആ പ്രണയത്തിൻ്റെ ഓർമ്മ ഒരിക്കലും നഷ്ടമാകരുത് എന്ന ആഗ്രഹത്തിന് പലപ്പോഴും പാടിക്കേൾപ്പിച്ച ONV യുടെ വരികൾ ശ്രോതാക്കൾക്കായി ഞാൻ ഈ ഓണദിനത്തിൽ സമർപ്പിക്കുന്നു.

ജീവിതത്തിൽ എപ്പോഴും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം. തളരുമ്പോഴൊന്ന് താങ്ങാൻ, വിഷമം വരുമ്പോൾ ഒന്ന് കൂട്ടായിരിക്കാൻ. എനിക്കങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളില്ല. അങ്ങനെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവും എനിക്കില്ല. പക്ഷെ അത് വേണം ജീവിതത്തിലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിഷമഘട്ടങ്ങളിലായിരുന്ന പല സന്ദർഭങ്ങളിലും അതിൻ്റെ കുറവ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രസന്നകുമാർ സാറിനെ ഓർത്തു പോവുകയാണ്. നല്ലൊരു ലിസണറാണ് അദ്ദേഹം. പറയുന്ന കാര്യങ്ങൾ വിമർശനങ്ങളില്ലാതെ കേട്ടിരിക്കും. എല്ലാം കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ജ്യേഷ്ഠ സഹോദരനായി എന്നെ കേട്ട, സങ്കീർണമായ അവസരങ്ങളിൽ കൂട്ടുകാരനെ പോലെ പരിഗണിച്ച പ്രസന്നകുമാർ സാറിന് ഒരു പാട്ട്. ഈ പാട്ടിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് സാറിൻ്റെ തന്നെ ഭാഷ്യം. ഈ ഓണദിനത്തിൽ വാഗപ്പൂ മരം ചൂടും വാരിളം പൂവും കുലയ്ക്കുള്ളിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ഞാൻ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു.

ഇതൊക്കെയും പറഞ്ഞു പോകുമ്പോൾ നിശബ്ദമായ പാദപതനങ്ങളോടെ മൂന്ന് വിരലുകൾക്കുള്ളിൽ പേന തിരികെ വച്ച് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞു തന്ന മോഹനൻ സാറിനെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ? പല സമയങ്ങളിലും എന്നെ കേട്ടതിന്, സാന്ത്വനിപ്പിച്ചതിന്, പരിഹാരങ്ങൾ പറഞ്ഞു തന്നതിന് നിറഞ്ഞ സ്നേഹത്തോടെ സാറിന് ഇഷ്ടപ്പെട്ട ഈ പാട്ട് സമർപ്പിക്കുന്നു. ഈ പാട്ട് എനിക്കും വളരെ ഫേവറേറ്റാണ്. കാരണം ഇതുവരെ മുഴുവനായി അറിയാവുന്ന ഒരേ ഒരു പാട്ടും ഇത് തന്നെയാണ്. നമുക്കത് കേൾക്കാം.

ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കരുണാസായിൽ എത്തിയതാണ്. ശ്വാസവും നിശ്വാസവും ജീവനും ജീവിതവുമൊക്കെയായി കുറേ വർഷം. എല്ലാം ഇതായിരുന്നു എന്നല്ല, ഇതാണ്. ഓണവും വിഷുവും ദീപാവലിയും ക്രിസ്തുമസും ബക്രീദും എല്ലാം കരുണാസായിയെ ചുറ്റിപ്പറ്റിയാണ്. ഒരുപാട് പേർ വന്നു പോയി. തുടക്കം മുതലേ പ്രസന്ന ചേച്ചിയുണ്ട്. സുരേഷും ആശയും സിന്ധുവുമൊക്കെയാണ് ഇപ്പോൾ സീനിയർ. ആശ പലപ്പോഴും ചിത്രയെ ഓർമ്മിപ്പിച്ചു. പേഴ്സണലായ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെ സൂര്യ വന്നു, രഞ്ജിനി വന്നു, രഞ്ജു സിസ്റ്റർ വന്നു, ഷഹല വന്നു, ഹനാൻ വന്നു. കരുണാസായിലെ സിസ്റ്റർമാരും സൈക്കോളജിസ്റ്റുകളും സൈക്കോ പാർക്കിലെ കൂട്ടുകാരും റേഡിയോയും ഒക്കെ ചേർന്ന് ഒരു വലിയ കുടുംബം. അതായിരിക്കണം മറ്റു സൗഹൃദങ്ങൾ ഇല്ലാതെ പോയത്. കരുണാസായി ഓണം വളരെ സ്പെഷ്യലാണ്. കരുണാസായി സ്നേഹ സൗഹൃദങ്ങൾക്ക് വേണ്ടി ആശയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. ഋഷ്യശൃംഗൻ എന്ന ചിത്രത്തിലെ ഒരു സ്പെഷ്യൽ

ഇനിയും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളും കഥകളും ഉണ്ട്. ഓർത്തെടുക്കട്ടെ, അതെല്ലാം അടുത്ത ഓണത്തിനായി മാറ്റിവെക്കാം. സ്കൂൾ കൂട്ടുകാരെ ഓർക്കാതിരിക്കാനാവില്ലല്ലോ. 91 കൂട്ടായ്മ, ഒരുമിച്ച് പാട്ടുപാടിയും തല്ലിയും കളിച്ചും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ. പേര് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. രഞ്ജുവും പ്രിയയും സിന്ധുവും ചിത്രയും ചന്തുവും പ്രവീണും സാജനും, ഇങ്ങനെ നീണ്ടുപോകുന്ന നിര. ഈ വർഷവും ഒരുമിച്ച് കൂടണം, സന്തോഷം പങ്കുവയ്ക്കണം. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. നമുക്കപ്പോൾ ഈ ആർദ്രയെ ശാന്തരായി സൗമ്യരായി വരവേൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യവും സുഭഗവുമായ ഓണം ആശംസിച്ചുകൊണ്ട് ചങ്ക് സൗഹൃദങ്ങൾക്കായി ഒരു പാട്ടുകൂടി കേട്ട് ഈ ഓർമ്മച്ചപ്പ് ഞാൻ അടച്ചു വയ്ക്കുന്നു. അടുത്ത വർഷം വീണ്ടും തുറക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് നിങ്ങളുടെ സ്വന്തം ലേഖനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ധരുണ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11:00.
2: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11:00 മുതൽ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ഞാൻ പ്രകാശൻ, സംവിധാനം സത്യനന്ദിക്കാട്, കഥ ശ്രീനിവാസൻ, നിർമ്മാണം സേതു മണ്ണാർക്കാട്, ഛായാഗ്രഹണം എസ് കുമാർ, സംഗീതം ഷാൻ റഹ്മാൻ, അഭിനേതാക്കൾ ഫഹദ് ഫാസിൽ, ശ്രീനിവാസൻ, അഞ്ജു കുര്യൻ, നിഖില വിമൽ, ദേവിക സഞ്ജയ്, കെ പി എസ് സി ലളിത, അനീഷ് ജി മേനോൻ, അപർണദാസ്, രമ്യ സുരേഷ് തുടങ്ങിയവർ.
3: ഈ ഭൂഗോളം ആലങ്ങാട് അച്യുതൻ മാഷ് ക്ലാസ് മുറിയിൽ ഉപയോഗിച്ചിരുന്നതാണ്. മാഷ് ഇന്നില്ല. മകൻ പ്രകാശനാണിപ്പോ ഇത് ഉപയോഗിക്കുന്നത്. താൻ പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ മാപ്പ് നോക്കി വെള്ളമിറക്കാൻ.
4: ഇന്ന് ഇത്രയും മതി, ഇനി പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുമ്പോ ഞാൻ പറയാം.
3: ഡോക്ടർ ആവാനാണ് പ്രകാശൻ ആഗ്രഹിച്ചത്, പക്ഷെ നേഴ്സ് ആവാനേ കഴിഞ്ഞുള്ളൂ. പാസ്സായി കഴിഞ്ഞപ്പോ നേഴ്സിന്റെ ജോലിക്ക് ഡിഗ്നിറ്റി പോരാന്നൊരു തോന്നൽ.
4: തെങ്ങേ കയറി ഒരു തേങ്ങ ഇടാൻ പറഞ്ഞാ കേക്കില്ല.
5: തേങ്ങ കയറാനില്ല, ഞാൻ ഡിഗ്രി എടുത്തത്.
4: എല്ലാ മാസവും ഇവിടെ തേങ്ങ ഇടാൻ വരാറുള്ള സതീശൻ എമ്മേക്കാരനല്ലേ?
5: സതീഷിന്റെ അച്ഛനും തേങ്ങേറ്റക്കാരനാ. എന്റെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു, ആ വ്യത്യാസമുണ്ട്. അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്, സംസ്കാരം.

പ്രകാശനൊഴികെ ആ വീട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്. ചേട്ടത്തി തയ്ക്കും, അമ്മ സഹായിക്കും. ചേട്ടൻ പ്രദീപൻ ഒരു പലചരക്ക് കട നടത്തുകയാണ്. പക്ഷെ പ്രകാശൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. പ്രകാശനൊരു ചേച്ചിയും കൂടിയുണ്ട്, ഉഷ. ദുബായിൽ ഡ്രൈവറായിരുന്ന വസന്തനാണ് ഉഷയുടെ ഭർത്താവ്. കഴിഞ്ഞ തവണ നാട്ടിൽ വരുമ്പോ ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വസന്തൻ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി. അതിന് സമ്മാനം അടിച്ചത് 6 കോടി രൂപ. അന്ന് മുതൽ ഒരു കോടീശ്വരനാണെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് വസന്തൻ.

0: കേരളത്തിലെല്ലായിടത്തും ധാരാളമായി കണ്ടുവരുന്ന ഒരിനം മലയാളിയുടെ പൊതു സ്വഭാവ പ്രകാശനമുണ്ട്.
1: വലിയ തറവാട്ടുകാരാ, എന്ത് കാര്യം സദ്യ പോരാ?
2: കുഴപ്പമൊന്നുമില്ലല്ലോ.
1: അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുക. സാമ്പാറിലെല്ലാ കഷ്ണങ്ങളും കൂട്ടുകാരിക്കാണെ പോകമാണ്, പായസത്തിനാണെ മധുരം പോരെ.
0: പ്രകാശൻ എന്ന പേര് പഴഞ്ചനായി തോന്നിയതുകൊണ്ട് ഈയിടെ അതൊന്ന് മാറ്റി ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പി ആർ ആകാശ് എന്നാക്കി. ഭാവി പ്രതീക്ഷകളൊന്നുമില്ലാത്ത പി ആർ ആകാശിന്റെ ജീവിതം ഇവിടം മുതൽ തകിടം മറിയുകയാണ്. ഇത് സലോമി. നഴ്സിംഗിന് പഠിക്കുമ്പോൾ പ്രകാശന്റെ ജൂനിയറായിരുന്ന സലോമിയെ ഒരു പുളിങ്കൊമ്പാണെന്ന് കരുതി പ്രകാശൻ കയറി പിടിച്ചതായിരുന്നു. അങ്ങനെയല്ല നിറഞ്ഞ നിമിഷം അവളെ കൈവിടുകയും ചെയ്തു. പക്ഷെ വിധി അവളെയും കൊണ്ട് പ്രകാശന്റെ അടുത്തേക്ക് വരികയാണ്.
3: സലോമി ബാംഗ്ലൂരിലെ നഴ്സാണ്, പ്രകാശനല്ലേ?
4: കളിയാക്കിയതാണെങ്കിലും സംശയം കറക്റ്റാ. ഞാനിപ്പോ പ്രകാശനല്ല, ആകാശ്, പി ആർ ആകാശ്. ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
3: അയ്യോ, ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. ആള് പഴയ തന്നെയല്ലേ?
4: ഞാൻ വിളിക്കാതിരുന്നത്,
3: നമ്പർ ഡിലീറ്റ് ആയി പോയി. സലോമി വിളിച്ചപ്പോ ഫോൺ സൈലന്റിലായിരുന്നു. ഇങ്ങനെ കുറെ നാളുകൾ മൊബൈൽ ഫോണിന്റെ കൂടെ തന്നെ അറിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറ.
4: ഇനിയിപ്പം സത്യം പറഞ്ഞിട്ട് കാര്യമില്ല, സലോമി വിശ്വസിക്കില്ല. ബാംഗ്ലൂർന്ന് പോകുന്നു. വീടൊക്കെ കണ്ടുപിടിച്ചു,
3: വീടൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ദുഷ്ടന്റെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു
4: തന്നു.
3: ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണണം തോന്നി വന്നു. യാത്ര പറയാൻ, എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി. നഴ്സായിട്ടല്ലേ, ഇപ്പൊ ഞാൻ നാട്ടില, അധികം വൈകാതെ
4: പോകും.
3: അതൊക്കെ ശരിയായി.
4: എങ്ങനെ
3: ശ്രമിച്ചു കിട്ടി, അത്രേ ഉള്ളു. ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് വഴി കാശൊക്കെ കുറച്ച് കടായി. അത് കുഴപ്പമില്ല, അവിടുത്തെ ഒരു 4 മാസം ശമ്പളം കൊണ്ട് വീട്ടാവുന്നാലും. ഇവിടുത്തെ പോലെയല്ല, അവിടെ മാസം 3000 യൂറോ അല്ലേ ശമ്പളം?
4: 3000 യൂറോ എന്ന് പറഞ്ഞ ഇവിടുത്തെ എത്ര?
3: 3 ലക്ഷം
4: ഒരു മാസം.
0: അങ്ങനെയാണ് പ്രകാശന്റെ ഉറക്കം പോയത്. ജർമ്മനി, താൻ എത്രയോ കാലം സ്വപ്നം കണ്ട നാടും ജോലിയും, മാസം 3 ലക്ഷം രൂപ ശമ്പളം. നിസ്സാരക്കാരിയായ സലോമി അത് നേടിയിരിക്കുന്നു. പ്രകാശനത് താങ്ങാനായില്ല. എങ്ങനെയും ജർമ്മനിയിലെത്തണം. തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഒടുവിൽ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. ഗോപാൽജി, അച്ഛന്റെ പഴയ സ്റ്റുഡന്റ്. നഗരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏജന്റാണിപ്പോ. ഒരുപാട് പരിചയക്കാരുണ്ട്. എന്തായാലും തൊഴിൽ രംഗത്തല്ലേ. ഗോപാൽജി വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല. പ്രകാശം, നീ എന്താ ഇവിടെ? ഒരു ബാഗൊക്കെ ആയിട്ട് കാശിക്ക് പോവാണ്.
4: ഗോപാൽജി ഒന്ന് കാണാമെന്ന് അന്വേഷണം പറഞ്ഞു. പുലർച്ചയ്ക്ക് കവലയിലുണ്ടാവും.
5: ഇവിടെ മാത്രമല്ല, വേറെ 2-3 പോക്കറ്റുകൾ ഉണ്ട്. പല പല സ്ഥലങ്ങളിൽ ഈ പണിക്കാരി അയച്ചു തീരുന്നവരെ നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പ്രകാശം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ.
4: അല്ല ഗോപാൽജി, ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പുലർച്ചയ്ക്ക് ഞാനിവിടെ കാത്തു.
5: ആ, പക്ഷേ

കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ആളെ അയക്കുന്നവരെ കണ്ടുപിടിച്ചാൽ തന്നെ ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ജർമ്മൻ ഭാഷ പഠിക്കണം. ഓക്കേ, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോബ് വിസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ജർമ്മനിയിൽ ജോലിയുള്ള വല്ല നഴ്സിനെയും കിട്ടണം, അവർക്കാണെങ്കിൽ ഫാമിലി വിസയിൽ ഭർത്താവിനെ കൊണ്ടുപോകാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചുറ്റിത്തിരിയാതെ നീ വേഗം നാട്ടിലേക്ക് വിട്ടോ.

0: പ്രകാശം നീ പോയില്ലേ?
1: ഒരു തീരുമാനം എടുത്താൽ ഉറച്ചിരിക്കണ്ടേ ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു, അതിനെ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു.
0: ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നീ ദിവസേന നാട്ടിൽ നിന്ന് ബസ്സിലൊന്ന് പോവോ?
1: ഇന്ന് പകല് മുഴുവൻ ഞാൻ അത് ആലോചിച്ചത്, അവസാനം ഒരു തീരുമാനത്തിലെത്തി.
0: എന്ത് തീരുമാനം
1: ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനടുത്ത് തന്നെ താമസിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ സിറ്റിയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കും. ഗോപാൽജി ചിലപ്പോ അത് കണ്ടുപിടി വഴക്കുറി.
0: എന്തിന്?
1: മുമ്പൊരിക്കൽ ഗോപാൽജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഗോപാൽജി 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എല്ലാ കുട്ടികളും മലമ്പുഴ കാണാൻ പോകും, ഗോപാൽജി മാത്രം പോകുന്നു. ഇതറിഞ്ഞ എന്റെ അച്ഛൻ അച്യുതമാഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തു തരുന്നു. അങ്ങനെ ഗോപാൽജി മലമ്പുഴ കാണാം.
0: ഞാനിത് എപ്പോ പറഞ്ഞു?
1: അച്ഛൻ മരിച്ചിട്ടൊന്ന് വീട്ടിൽ വന്നില്ലേ, അപ്പൊ പറഞ്ഞതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഗോപാൽജി. ആ അച്യുതമാഷിന്റെ മകൻ വേറെ എവിടെയെങ്കിലും താമസിച്ചാ ഗോപാൽജിക്ക് ഫീൽ ചെയ്യോ ഇല്ല?
0: ഫീൽ ചെയ്യോ,
1: ഫീൽ ചെയ്യോ. അതുകൊണ്ടുള്ള സൗകര്യത്തിന് ഇവിടെ തന്നെ താമസിക്കാന്ന് വെച്ചു.
0: ഇവിടെ
1: പിന്നല്ലേ, എനിക്ക് കട്ടിലും കിടക്കൊന്നും വേണ്ട, തറയായാലും മതി. ചപ്പാത്തി ഓടുന്നു ഗോപാൽജി?
2: ഇത് താഴെ ബംഗാളികൾ ഉണ്ടാക്കുന്നതാ.
1: നമുക്കിനി ബംഗാളി മലയാളി എന്നുള്ള വ്യത്യാസം വേണ്ട, നമ്മളല്ല ഒറ്റ കെട്ട. രണ്ടു ചപ്പാത്തി എനിക്കും കിട്ടും.
3: അതേ ഭുവനേശ്വർ.
4: ആ ഗോപാൽജി,
3: ദോ ചപ്പാത്തി ലാവുന. തീ
5: ഹലോ.
1: അയ്യോ, പണി കൂടുതലുണ്ടോ? ഈശ്വര, ഇനിയിപ്പ നിപ്പാൻ പറ്റുവാണോ? ആശുപത്രി പോണോ? ഞാൻ വരണോ? സിറ്റിയിലുണ്ട് ഞാൻ.
5: ഇന്ന് വന്നു?
1: ഇന്നെത്തിയതേ ഉള്ളൂ. പറ, ഞാൻ വരണോ?
5: വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം.
1: എങ്കിൽ നല്ലവണ്ണം പോസ്റ്റ് കടന്നോളൂ, ഞാൻ നാളെ വിളിക്കാം.
6: ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ലിച്ചൻസ്റ്റൈൻ, ലക്സംബർഗ്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഒരാളുടെ പേരെങ്ങനെയാ ചോദിക്കുക? താങ്കളുടെ പേര് എന്താകുന്നു? എന്റെ മറുപടി, എന്റെ പേര് ഇങ്ങനെ. ഇത് ജർമ്മനിൽ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? വി ഈസ്റ്റ് ഇയർ നാമ്. അതിന്റെ മറുപടി ഞാൻ പറയും, മൈൻ നാമ ഈസ്റ്റ് രാജ്മണി. വി ഈസ്റ്റ് ഇയർ നാമ.
7: മൈൻ നാമ ഈസ്റ്റ് ധന്യ.
8: My name is Pippin.
9: My name is Akash. P.R. Akash.
10: Chechi! Chechi ke phone! Adi ko tadi kondu vaa!
5: Hello?
1: Pani koro ondo?
5: Pani maari. Pragashan enta evada vannathu?
1: Arilla. Edo oru ulprerna enni ivide ethichu.
5: Ennu parna?
1: Kaanumba nerittu parayan. Ippa enthu cheyyunnu?
5: ഞാൻ കുളിക്കാൻ പോണു.
1: എന്നാ സൂക്ഷിച്ച് കുളിച്ചോളൂ, ഞാൻ പിന്നെ വിളിക്കാം.
5: ഹലോ.
1: ഉള്ളിൽ എന്തോ ഒരു വിങ്ങല് പോലെ.
5: വിങ്ങലെന്ന് പറഞ്ഞാ എന്താ? വയറുവേദന?
1: മനസ്സിലുള്ളത് മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസമാണ് വിങ്ങൽ.
5: എങ്കി പിന്നെ ആരോടെങ്കിലും പറഞ്ഞൂടെ?
1: അങ്ങനെ വല്ലവരോടും പറയാൻ പറ്റുന്ന നല്ലത്.
5: പിന്നെ
1: എനിക്കറിയില്ല, സലോമി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നാളെ പറ്റും.
5: എവിടെ വെച്ച് കാണും?
1: അത് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്! ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയാം.
5: അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ ഈ ട്രെയിൻ? ആ വഴി പോവില്ല.

0: ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോ പറഞ്ഞോളാം.
1: ഞാൻ വിചാരിച്ചിപ്പോ പറയാം.
0: സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ?
1: ആണോ?
0: പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു.
1: അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവ എന്നാ പുറപ്പെടുന്നു. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ.
0: പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്.
1: എന്ത് പറ്റി?
0: ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തില് എനിക്ക് ഇഷ്ടപ്പെട്ട നോവല് കാട്ടാക്കട തണുപ്പന്റെ ചാക്കിലാപ്പെട്ട് പൂച്ച, അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും.
1: അതെന്താ?
0: അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്ക് അറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോ പുലർച്ചെ 3 മണിവരെ പേപ്പറും പേനയെ വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും വരില്ല.
1: എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ?
0: സലോമിക്ക് എന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല.
1: എന്താ പ്രശ്നം?
0: പ്രശ്നം എന്താന്ന് വെച്ചാ എന്റെ മനസ്സ് എന്റെ കൺട്രോളിലല്ല. വളച്ചൊഴിക്കാതെ കാര്യം പറയാം. സലോമി എന്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോ മുതൽ എനിക്ക് അറിയില്ല. സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
1: ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയാലോ? സത്യം പറഞ്ഞാ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ,
0: പ്രകാശ് അല്ല, ആകാശ്. ആകാശ്,
1: സോറി.
0: നോ പ്രോബ്ലം. വി ഗെറ്റ്സ് ദിയർ മിസ്റ്റർ ഗോപാൽ. അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? ജർമ്മന. വി ഗെറ്റ്സ് ദിയർ.
2: അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ?
0: പിന്നല്ലാതെ
2: ഒരു കല്യാണമുണ്ട് ഭാര്യയുടെ ബന്ധുവിന്റെ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷെ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകൾ. നല്ലോണം കാശ് ചെലവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടു കിട്ടണം.
0: അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി.
2: എങ്ങനെ?
0: നഴ്സ്, ഹസ്ബൻഡ് വിസ.
2: ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ അങ്ങനെ? നഴ്സ്
0: പഠിക്കുമ്പോ ഉള്ള പരിചയ, പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവക്കിപ്പോ ജർമ്മനി ജോലി കിട്ടി. അത് വീണ്ടും വലയിട്ട് പിടിച്ചു.
2: അപ്പൊ നീ അവളെ കെട്ടോ?
0: കെട്ടും. പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാ കെട്ട് ഞാൻ ആയിരിക്കും.
2: എങ്ങനെ എങ്ങനെ?
0: അല്ല, അവിടെ ജോലി ആയി കഴിഞ്ഞാ എന്തെങ്കിലും കാരണം പറഞ്ഞു തീ നിന്നോട്. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്ന് മണിമണി പോലെ ഒരു പെണ്ണ് വേറെ കിട്ടാൻ.
2: അച്യുതമാഷന്റെ മോൻ തന്നെയാണോ നീ?
0: ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനടക്കിടക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല.
2: ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിന്റെ അർത്ഥം?
0: ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ.
3: ഗോപിയേട്ടാ, പത്രിക്ക് അവര് പുറപ്പെടും, പോകണ്ടേ?
2: ഞാൻ റെഡി.
0: ഇത് ഗോപാൽജിയുടെ വൈഫല്ലേ?
3: അതെ, പ്രകാശനല്ലേ?
0: ആയിരുന്നു, ഇപ്പൊ ആകാശ്.
2: ആകാശം ഒതുങ്ങില്ല നീ, ബഹിരാകാശ്. അതാ കൂടുതൽ നല്ലത്. ബഹിരാകാശത്ത് തെങ്ങിൻ തൈ നടന്നിടക്കുന്ന വേണേ
3: പറ്റും.
2: നിന്റെ അച്ഛൻ അച്യുതമാഷായിരുന്നെങ്കിൽ ഏത് തൈയും എവിടെ നടാൻ പറ്റും.
0: ഈ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം അല്ലേ സലൂമി? ഇല്ല, ഈ ഫുട്പാത്തിലൂടെ ഞാൻ എത്ര വട്ടം നടന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അനുഭൂതി ഇപ്പൊ സലൂമിയോടൊപ്പം നടക്കും. ബംഗ്ലാവിൽ ഗോപാൽജി
3: കേട്ടിട്ടില്ലേ?
0: മനുഷ്യനാ, എന്റെ അച്ഛന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ മൂപ്പറോട് താമസിക്കണമെന്ന് വലിയ മുഖമുണ്ടോ. എനിക്ക് ഈ കള്ളും കഞ്ചാവങ്ങളുടെ ചീത്ത സ്വഭാവമൊന്നും ഇല്ല. എന്നോട് ഭയങ്കര സ്നേഹം. പിന്നെ സ്നേഹത്തിന് മുമ്പിൽ വീണു പോവാത്ത ആരും കുട്ടി. മിസ് എന്നാ കൈ കിട്ടുക?
1: അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു, എംബസിലെത്തിയ വിളിക്കും. ബാംഗ്ലൂരിൽ പോയി വേണം വാങ്ങാൻ. ഡിസൈൻ ടിക്കറ്റ് ഒരുമിച്ചാ കിട്ടുക.
0: അത് കിട്ടിയാലുടനെ സലോമി പോകുമല്ലേ?
1: പിന്നെ അതിനല്ലേ കാത്തിരിക്കുന്നു. എന്താ പെട്ടെന്ന് ഡള്ളായത്?
0: അല്ല, സലോമി പോണം, പോയല്ലേ പറ്റൂ. പക്ഷെ ഒരു ദിവസം പോലും സലോമി പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ഞാനിപ്പോ. അതാലോചിക്കുമ്പോഴാ
1: അവിടെ എത്തി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോബ് വിസ സംഘടിപ്പിക്കാൻ നോക്കാം. മെയിൻ നാഷനൊക്കെ അവിടെ നല്ല ഡിമാൻഡാണെന്നാ പറയുന്നത്. പിന്നെ ജർമ്മൻ പഠിക്കുന്നുണ്ടല്ലോ.
0: അതൊക്കെ ശരിയായി വരാൻ ഒരുപാട് സമയമെടുക്കില്ലേ സലോമി? അതുവരെ സലോമിയെ കാണാതെ
1: പിന്നെന്ത് ചെയ്യും?
0: നേഴ്സുമാർക്ക് ഫാമിലി വിസയിൽ ഹസ്ബൻഡിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അതൊന്ന് ട്രൈ ചെയ്തോടെ.
3: അതിന് കല്യാണം കഴിക്കണ്ടേ?
0: അത് കഴിക്കണം. അതിപ്പോ നാട് മുഴുവൻ അറിയിച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ നീ എവിടെ എത്തിയ അവിടെ ഫാമിലി വിസ കിട്ടും. ഞാൻ എന്നായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരില്ലേ? പിന്നെന്താ?
1: എന്നാലും പോകാനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് രജിസ്റ്റർ മാരേജ് എന്നൊക്കെ പറയുമ്പോ
0: സലോമിക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല.
1: അയ്യോ അങ്ങനെയല്ല, അപ്പച്ചന്റെ അമ്മച്ചേടേയും കാര്യം ആലോചിക്കുമ്പോഴാ. അവരൊക്കെ വലിയ സഭാവിശ്വാസികളാ, ഫുൾ ടൈം പള്ളിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടക്കുന്നവര്. ഈ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
0: ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞേക്കണം.
1: വീട്ടുകാരെ പറ്റി ചോദിച്ചാലോ?
0: ഒരു പള്ളിയിൽ അനാഥ മന്ദിരത്തിൽ വളർന്നാന്ന് പറഞ്ഞാ മതി.
1: എന്തൊരു കള്ളനാ.
4: നിനക്ക് ആ വാഴപ്പിണ്ടി കൂടി എടുക്കാറുന്നില്ലേ?
5: അത് അമ്മച്ചനെ വെട്ടിയാ മതി.
4: പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ല.
1: കുരിശുമാല എന്തേ? പിന്നെ അപ്പച്ചൻ പേര് ചോദിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് വായി വന്ന പേര് ഞാൻ അങ്ങ് പറഞ്ഞു. സിൽവസ്റ്റർ.
0: എന്തോന്ന്?
1: സിൽവസ്റ്റർ. സിൽവസ്റ്റർ സ്റ്റാലോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിൽവസ്റ്റർ
0: അല്ല ബെന്നിന്നോ ജോണിക്കുട്ടി എന്നൊക്കെ മതിയായിരുന്നു.
1: എന്തായാലും ഞാൻ പറഞ്ഞുപോയി. അപ്പച്ചന്റെ പേര് ഗ്രിഗോറിയ സൽസലാവോസ്. ഗ്രിഗറി എന്ന് വിളിക്കും. അപ്പത്തിനൊപ്പം നിൽക്കണ്ടേ? അപ്പച്ച ദേ ഇതാ സിൽവസ്റ്റർ.
0: എത്തിയോ? വരുവെന്ന് അവള് പറഞ്ഞായിരുന്നു. നാളെ ഞാൻ വിചാരിച്ചേക്കാൻ മിടുക്കനാണല്ലേ.
4: അതെ, അനാഥാലയത്തിൽ വളർന്നാന്ന് പറയത്തേ ഇല്ല.
0: ഒന്ന് ആലോചിച്ച ആരാ മോനെ അനാഥരല്ലാത്തത്? എന്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു, അപ്പൊ ഞാൻ അനാഥനല്ലേ?
6: ജീവിതത്തിലെ വലിയൊരു തത്വമാണ് അപ്പച്ചനിപ്പോ പറഞ്ഞത്. ഒന്ന് അനുഗ്രഹിച്ചു
0: കണ്ടോ, അച്ഛന്മാര് വളർത്തിയതിന്റെ ഗുണം.
1: ഒരു അച്ഛനടുത്ത് വളർത്തിയതാന്ന് ഞാൻ പറഞ്ഞു.
0: ഇതിവിടെ താഴെയുള്ള
4: എനിക്കറിയാം. സിലോണ.
5: സിലോണയല്ല, സെലീന.
0: സെലീന നല്ല ഉഗ്രം പേര്. പത്താം ക്ലാസ്സിലല്ലേ?
5: ഒമ്പത്.
0: അമ്മച്ചിയുടെ
4: അകത്ത് കയറി ഇരിക്കും മോനെ.
0: അതേട്ട, ഒരു അമ്മച്ചിയുടെ മോനെ വിളി ഞാൻ കേൾക്കുന്നു. അനാഥനല്ലേ?
4: ഒരു കണക്കിന് അനാഥനായ നന്നായി. സമ്പാദിക്കാൻ തുടങ്ങുമ്പോ വേറെ ആർക്കും ചെലവിന് കൊടുക്കണ്ടല്ലോ.
0: അതെ, എല്ലാം കർത്താവിന്റെ കാരുണ്യം. നീ പോയി മെഴുതി. സിൽവി മോൻ കയറി ഇരിക്കട്ടെ, ഞാൻ കൈ കാലം കഴിട്ട് വരാം.
5: ചായ അല്ല, ഇച്ചായനെ വിളിച്ചതാ സിൽവി ചായ എന്ന്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു.
4: നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദൃഢനിബലമായി വിഷയവും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
0: അമ്മച്ചി സലോമി എന്നെ വിളിച്ചു, ഹലോ എന്ന് പറഞ്ഞു. എന്നൊരു കരച്ചിലാണ് കേട്ടത്. എന്താ ഉണ്ടായത് സലോമിയോട്?
4: അവള് കിടപ്പാ മോനെ, ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല.
0: എന്റെ കാര്യം പറ.
4: അവളുടെ ജർമ്മനി പോക്കും മുടങ്ങി.
0: അയ്യോ,
4: വിസക്ക് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുക്കാണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാന്നാ വിചാരിച്ചത്.
0: എന്നിട്ട്
4: ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചന്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയില്. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാര് പണം തരില്ല.
0: ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു. അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ വരാൻ ഒരു മാസം കഴിയും. അവിടെ പോപ്പിന്റെ ഒരു വലിയ സമ്മേളനം നടക്കുക അത്ര. അപ്പോഴേക്കും വിസയുടെ കാലാവധി തീരും.
7: 3 ലക്ഷം വേണമല്ലേ?
0: മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട, കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാ മതി. സലോമി കരയാതിരിക്കുക. അവന്റെ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ, അത് കളയാൻ പാടില്ല. ഞാൻ നോക്കട്ടെ, നിങ്ങൾ വഴിയുണ്ടോ?
7: അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖം ഒന്നും വരുത്തി വെക്കണ്ട.
0: അവനെ ഒന്ന് എന്നെ
7: എന്താ പറയുക,
0: നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ?
7: അങ്ങനത്തെ പ്രാർത്ഥനയെ ഇത് വർക്കൗട്ടായിട്ടില്ല, ഞാനൊന്ന് പോയിട്ട്
0: മനുഷ്യൻ ഭ്രാന്തി പിടിച്ച് നിൽക്കുമ്പോഴാണ് നല്ല പ്രാർത്ഥന.
2: എന്ന പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്, ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജന ചിരിച്ചു ചിരിച്ച് മരിക്കും. അനിത, അമ്മയെ വിളിക്ക്, നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളേ ജർമ്മനി പോകുന്നു.
1: എന്താ പ്രതിഭ?
2: അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു നഴ്സിന്റെ പണിക്ക്. വിസയ്ക്ക് 300,000 രൂപ വേണോത്രേ. ഈശ്വരാ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ.
1: നിനക്ക് എന്ത് പറ്റി പ്രകാശ?
7: തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു.
1: നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി.
7: അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളം കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പൊ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ നമുക്ക് കാണണം.
2: നീ 2 കാലം നടന്നിട്ടും അല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ.
7: എന്നാലും പണ്ടേ സംസ്കാരമില്ല.
8: എടാ, ബൈക്ക് വിറ്റാലും പിന്നെ വേണ്ട പണം.
7: കിട്ടുന്നതാവട്ടെ.
1: എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്ക് ഒരു പ്രശ്നമാണോ?
7: 10 പൈസ കിട്ടില്ല, അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ?
8: എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്.
7: എന്തുവഴി?
8: എടാ, നമ്മുടെ ആ മാവുങ്ങളെ കേശവൻ നേരമില്ല, ഉള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും.
7: അത് പ്രശ്നമില്ല.
1: അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നം.
7: വീട് കൊടുക്കാൻ വീടും സ്ഥലവും ഒക്കെ കൂട്ടിസ്വത്ത. അമ്മ ഇത് തരില്ല. പക്ഷേ
1: കേശവൻ നാര് വീണ വായിക്കണം.
8: ഇവന് പ്രാണവേദന അല്ലേ? ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ.
1: എന്തെല്ലാരും കൂടെ
7: കേശവേട്ടനെ ഒന്ന് കാണാൻ വന്നു.
1: അയ്യോ ചേട്ടൻ, മൂന്നാറി ഭൂമി കൈയേറാൻ പോയേക്കുവാ.
7: ഭൂമി കൈയേറാൻ?
1: അതെ.
7: അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ?
1: ഏയ്, വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നെ. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല.
8: ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച അളിയനെ ചെന്ന് കാണുക വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ട്.
7: എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ഒന്ന് മുട്ടി നോക്കാല്ലേ.
1: മുട്ടി നോക്കണേ.
7: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം.
1: നീയായിരുന്നോ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോ തന്നെ കയറി വിളിച്ചതാ? സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ഛൻ വന്നിരുന്നു, എന്തോ അനാഥ മന്ദിരം പണിയണം എന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പൊ തന്നെ 5 ലക്ഷം എഴുതി കൊടുത്തു.
7: ചേച്ചിക്ക് സുഖം?
1: ഓ, എന്ത് സുഖം. ഈ വീടിന്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എന്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിന്റെ മോഡലാ പണിയുന്നത്. വസന്തയുടെ കപ്പൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിനക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. അല്ലോ
7: ചേച്ചി, ഒരു ജോലി ശരിയായിട്ടില്ല ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയില്. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം.
1: എങ്ങനെ?
7: പിസയ്ക്ക് കാശ് ശരിയായിട്ടില്ല, ഒരു 3 ലക്ഷം കൂടെ കുറവുണ്ട്. ശമ്പളം കിട്ടിയാ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം.
1: ഇന്നലെ നീ എവിടെയായിരുന്നു?
7: ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു.
1: ഇന്നലെ ഇങ്ങോട്ട് വരായിരുന്നു?
7: ഇതുവരെ എറണാകുളത്ത്.
1: അത് എന്റെ കുറ്റമാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പൊ തന്നെ അഡ്വാൻസും കൊടുത്തു.
7: ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്.
1: ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാര് മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില.
7: എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ.
1: നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. നീ ബൈക്ക് വിറ്റു അല്ലേ?
7: പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ 1 ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലിത്.
1: നിന്നെ തീരെ വിശ്വാസം ഇല്ലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ശരിക്കും വിസ കിട്ടുമോ?
7: എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ.
1: എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ.
7: തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ അയാൾക്കൊരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയത്തൊട്ട് സത്യം ചെയ്യും.
1: അതും നീ പലതവണ ചെയ്തതാ.
7: ഞാൻ പിന്നെ എന്ത് ചെയ്യണം?
1: എന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ,
9: നല്ല മനസ്സാ, നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന അവൾക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എന്റെയിലും ഉണ്ട്.
2: ഇതെങ്ങനെ ഇവിടെ
7: വണ്ടി കണ്ടപ്പോ തോന്നി ആളുകളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്.
2: എന്താ പുതിയ തട്ടിപ്പ്?
7: തട്ടിപ്പ് ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ.
2: വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു, പക്ഷെ 100,000 പോയിട്ട് 1 രൂപ പോലും തരാൻ എന്റെ കയ്യിൽ.
7: ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ
2: പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്?
7: ഞാൻ പറഞ്ഞില്ലേ ബൈക്ക് വിറ്റു, അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലാവും, ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരുമറി കൂടി വന്ന 1 മാസം, അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞ ഇറ്റലിക്കാരി വരുമല്ലോ. എന്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്, അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോവാൻ അന്ന് കാശ് തന്നത്.
2: അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും?
7: ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്.
2: ഔചിത്യം ഇല്ലാത്തവന് അപ്പൊ തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്.
7: ആ ചൊല്ലിയാൻ കേട്ടില്ല.
2: പുതിയ
7: അല്ല, ഈ ടിവിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിലും കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ.
2: എന്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവന്റെ വീട്ടിൽ കാണാം.
7: അന്ന് കല്യാണത്തിന് വന്നപ്പോ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പോകാൻ കാണത്തില്ലേ?
2: അത് നോക്കി വെച്ചല്ലേ.
7: അത് വിറ്റാ 1 മാസത്തിനോ അതിനേക്കാൾ നല്ലോണം വാങ്ങാം.
2: അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്താ.
7: പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടമായതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റൂ?
2: അത് ശരി, മോഷണം.
7: ഇതെങ്ങനെയാ മോഷണമാവുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും, സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്? 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണമാലയാണോ വലുത്?
2: അതല്ല പ്രശ്നം, ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല.
7: നിങ്ങളൊരു ഭർത്താവാണ്, സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ?
2: പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം.
7: അത് മതി, അത് മതി.
10: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഞാൻ പ്രകാശൻ.
2: ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി.
3: ഞാൻ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു.
2: എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ.
3: വരുമ്പോ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ?
2: സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ.
3: സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി.
2: പിന്നെ പറഞ്ഞ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചായിരുന്നില്ലായിരുന്നോ?
3: ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്?
2: അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ?
3: കൂട്ടത്തിൽ പാസ്പോർട്ട്.
4: ശബ്ദം കേട്ടല്ലോ.
2: നിന്റെ അച്ഛനും മതം പൊട്ടിയതാ.
4: മതം പറഞ്ഞാലോ? എന്താ വെച്ചാ?
3: മതം എന്ന് പറഞ്ഞാ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം.
4: അതെങ്ങനാ പൊട്ടുന്ന?
3: നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം.
4: ഒരു കാര്യം പറയട്ടെ.
3: എന്ത്?
4: ഇത്തവണേ കന്യാകുമാരിയിലേക്ക് ഞങ്ങളുടെ എക്സ്കർഷൻ.
3: അതിന് എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളത്തിരിയായി, നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുറുനരി, പോയി കണ്ടോളൂ.
2: ഇപ്പോഴോ?
3: ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം.
2: അത് ശരി. ഗോപിയേട്ടനില്ല, സിനിമ കാണാൻ പോവാനോ?
3: എന്താ പ്രശ്നം അറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുറച്ചെ 3 മണിക്കാ. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ പാചകം
2: നടക്കട്ടെ. ചായ എടുക്കട്ടെ.
3: പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ.
2: ഗോപിയേട്ടൻ ഇത് എന്ത് പറ്റി? വാതിലടിക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ.
3: നീ ഒന്ന് പോകുന്നുണ്ടോ?
5: 3 ലക്ഷം കൃത്യമായിട്ടുണ്ട്.
6: ഇപ്പോഴാ ശ്വാസം നേരെ വേണത്. സിൽവിയമ്മ വരാൻ വൈകിയപ്പോ ആകെ പേടിച്ചിരിക്കുവായിരുന്നു.
5: കൊറേ ബുദ്ധിമുട്ടി കാണുമല്ലേ.

0: ഓ, ബൈക്ക് വിറ്റു, പിന്നെ കുറച്ച് അമ്മ വന്നു.
1: അല്ല, അനാഥ മന്ദിരത്തിലെ മത
0: അമ്മ, അവര് ബൈക്കിലാ സഞ്ചരിക്കുന്നത്, അത് വിറ്റു. പിന്നെ ഞാനായതുകൊണ്ട് തിരിച്ചു പോയിക്കില്ല, എന്നാലും എത്രയും വേഗം നമുക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം.
2: അതിന് പ്രയാസമില്ലല്ലോ, ഇറ്റലിയിൽ നിന്ന് മാർഗരറ്റ് ഇങ്ങ് വന്നാ പോരെ. ആ മോളെ, പറ്റിയ ഇന്ന് തന്നെ ബാംഗ്ലൂർ പോവാ, വിസ വാങ്ങാൻ.
0: അപ്പോഴേ സെൽവി മോനെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 17-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാം.
3: എല്ലാം കർത്താവിന്റെ കൃപ. മോനകത്തോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാം.
0: അതെ,
1: ഞാനേ രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോണം, പഴയൊരു ഫ്ലൈറ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. വൈകി വിളി.
4: ഹലോ, എന്താ ഒന്ന് ചുമ്മാ ഇരിക്കലല്ലേ, നെക്ലേസ് ഇവിടെ പോവാനാ? വീടിന്റെ ജനലോ വാതിലോ ഇളക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കാണും. പോലീസിലൊന്നും പറയണ്ട, അതൊക്കെ ആകെ കുലുമാലാകും. പോലീസ് വേണ്ടേ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം.
5: ഈ നെക്ലസ് എത്ര പോണ്ടായിരുന്നു?
6: അവന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എന്താ ഡേവിസേട്ടാ കാര്യം? പോവാനുള്ളത് പോയില്ല. ആ ഗോപിയേട്ടം വന്നല്ലോ.
4: എന്ത് പറ്റി? ഡേവിസേട്ടനെ മുളി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ.
7: നെക്ലേസ് മോശം പോയത് അറിഞ്ഞിട്ട് വന്നാണല്ലിയ.
4: സുധാകരനെ പോന്നു.
7: അതൊക്കെ പിന്നെ പറയാ, അളിയൻ എന്താ ഇക്കാര്യം പോലീസിന്റെ അടുത്ത് പറയാതിരുന്നത്?
4: ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അതെ, ഇപ്പോഴത്തെ പോലീസുകാരുടെ കാര്യം അറിയില്ലേ, അവര് വാദിയെ പ്രതിയാക്കികളെയും. മാത്രമല്ല, നെക്ലേസ് ഇവിടെ തന്നെ കാണുന്നു, വേറെ ഇവിടെ പോവാനാ?
6: വീട് മൊത്തം അരിച്ചു പെറുക്കി
4: പിന്നെ അതെവിടെ പോയി? കുറെ ശ്രദ്ധ വേണം.
7: ഭാഗ്യത്തിന് ഇവിടുത്തെ എസ്ഐന്റെ പരിചയക്കാരാ, അങ്ങനെ ഏത് കള്ളനും സെക്കൻഡ് വെച്ച് പിടിക്കും.
4: അപ്പൊ പോലീസിൽ പറഞ്ഞു അല്ലേ?
7: വേറെന്താ വഴി? വിരലടയാളം പരിശോധിക്കുന്നവരും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്.
4: അത് നന്നായി, കള്ളൻ പോയാലും വിരലടയാളം ഇവിടെ തന്നെ കാണുമല്ലോ. എന്നാ പിന്നെ ഞാൻ പോവാം, ലേബേഴ്സിന് കൂലി കൊടുക്കണം, ഇപ്പൊ തന്നെ വൈകി.
6: കൂലിയൊക്കെ പിന്നെ കൊടുക്കാം, പോലീസുകാർ വരും, വീട്ടുകാരനില്ലാതെ എങ്ങനാ?
4: അതല്ല, എനിക്ക് ആട്ട വാങ്ങണം, ചപ്പാത്തി ഉണ്ടാക്കാൻ.
6: ആട്ട ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാം.
4: വേറെ പ്രശ്നങ്ങളുണ്ട്.

0: നമസ്കാരം സാറേ.
1: നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറുള്ള സുധാര?
0: ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്.
2: ഈ വിരലടയാളെ വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ?
0: ഇവിടുത്തെ വീട്ടുകാരാണ്, എന്റെ അളിയനാണ് സാറേ.
1: അത് ശരി. എന്താ ചോദിച്ചാ?
2: വിരലടയാളെ
1: പരിശോധിക്കുന്ന ആള് അല്ലേ വന്നിട്ടുണ്ട്? എന്താ?
2: അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിന്റെ ഇടയിൽ നീ കള്ളന്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ?
1: എവിടെ ജോലി ചെയ്യുന്നു?
0: അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ.
1: ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാരിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നു.
2: ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ.
1: അത് സാറല്ല, വരൂ. സുധാര
0: സാർ
1: ഒന്നിങ്ങോട്ട് വന്നേ, ഇയാളുടെ ഭാര്യ വിളിച്ചു. എല്ലാരും പൊക്കോളൂ, പോയിക്കോളൂ. ഇവിടെ മാലൊന്നും മോശം പോയിട്ടില്ല,
3: പോയിക്കോളൂ.
4: എവിടായിരുന്നു?
5: ഇന്ന രജിസ്റ്റർ കല്യാണം, സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവെന്ന് വിചാരിച്ചിരുന്നു, കാണാതായപ്പോ സലോമി എന്നത് ഏർപ്പാടിയാന്ന് പറഞ്ഞു.
4: ഗോപാൽജി എവിടെയായിരുന്നു?
2: ഒരാളുടെ 16 അടി എന്നൊരു ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരിക.
4: മരിച്ചാറ് ബംഗാളിയോ ഒറീസ?
2: ഒരു കിഴങ്ങ് മലയാളി.
5: അയ്യോ,
2: അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ?
5: ഈ രജിസ്റ്ററൂടെ കഴിയുമ്പോ എല്ലാം ഓക്കെ.
2: എന്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി.
5: നല്ല കാര്യം.
4: ഗോപാൽജി,
5: എന്റെ ഈ ജുബ എങ്ങനെയുണ്ട്? ബൈക്ക് പറ്റാകെ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ?
2: ഒരു ജുബയുടെ കുറവേ ഇതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.
4: എന്ത് തൊഴില്?
2: ഇനിയിപ്പോ ഏജന്റ് പണി പോയാലും പേടിക്കാനില്ല.
4: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
2: അല്ല, കുറ്റം എന്റെ തന്നെയാണ്.
4: ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു.
2: ഭാര്യ, മക്കൾ, അളിയൻ, എസ് ഐ.
4: ഗോപാൽജി ഇനി എന്നാ വൈകും, പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞ് കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. ഏ അപ്പച്ചന്, ഈശ്വര, എവിടെ എവിടെ? കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പൊ വരാന്ന്.
5: കേളവന് നെഞ്ചു വേണം വരാൻ വേണ്ട സമയം.
4: എന്താ നമ്മൾ അപ്പച്ചന് പറ്റിയ? എവിടെ എവിടെ കിടത്തിയിരിക്കുന്നു?
6: എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു, അതിന് കൊണ്ടുപോയിരിക്കുക. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം എനിക്കെന്തോ തളർച്ച പോലെ, ഉടനെ ആശുപത്രി പോകണം.
4: ഇനിയിപ്പോ പൊറോട്ട കഴിച്ചോണ്ടല്ലേ?
7: അതിന്റെ ഒന്നല്ല, അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നല്ലേ.
6: അസുഖത്തിന്റെ
5: പേര് എന്നുവെച്ചാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്ക പേര്.
7: നമ്മുടെ കല്യാണം മുടങ്ങി,
5: അതാണ് ഇപ്പൊ പ്രധാന കാര്യം.
7: ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും?
5: അയ്യോ, വിസ ക്യാൻസൽ ആവില്ലേ? സലോമി, ഈ കിടക്കുന്ന എന്റെയും കൂടെ അപ്പച്ചൻ യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ട.
6: അത് ശരിയാ മോളെ, സിൽവി മോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശാ വിസയ്ക്ക് കൊടുത്തത്, എല്ലാം വെറുതെ ആവത്തില്ലേ?
7: ഇല്ല അപ്പച്ചി, ഞാൻ ജർമ്മനി പോകുന്നില്ല.
5: സലോമി, ഒരു മിനിറ്റ്. ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്, ഒരു നഴ്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാനുണ്ട്, എന്ന് വിശ്വാസമില്ല.
7: എന്നാലും
5: സലോമി ഇവിടെ എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര കൊടുക്കരുത്, മറ്റന്നാളിലെ ടിക്കറ്റ് അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഒന്നിങ്ങി വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം ധൈര്യമായിട്ട് മാറ്റി കയറിക്കും.

0: അപ്പച്ചൻ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തു.
1: ചെയ്തല്ലോ.
2: ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന അപ്പച്ചന് മതിയായി, അതാ കാര്യം.
0: ഛേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്?
2: കുഴപ്പമൊന്നുമില്ല, മാസത്തിൽ ഒരിക്കലും ചെക്കപ്പിന് പോയാൽ മതി.
0: ഇതാത്തേക്ക് വെച്ച് അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ.
2: സിലിമാൻ ഇരിക്കെ ചായ എടുക്ക. അപ്പച്ചൻ ബാത്റൂമില്ല.
0: ആ നല്ലതായിരിക്കും. സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി.
2: വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചൻ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു നീ മോളെ? ആ പോയിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. പിന്നെ ISD വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ.
0: അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാര് കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാല്ലോ.
2: കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നഴ്സ് ഇല്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും.
0: ഞാനും ഈ പണി കുറെ പഠിച്ചതാ. എക്കോ എടുക്കണം. വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എന്റെ ഒരു മനസ്സമാധാനത്തിൽ ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതൽ, പക്ഷെ ഡോക്ടർമാരൊന്നും വൈകുന്നില്ല. കാരണം എന്താ? ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതി ഇല്ല. അതിന് ഹോമിയോപ്പതി നോക്കും. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് ഡോക്ടർ ഇക്ബാൽ, എടുക്കുന്ന. അപ്പച്ചൻ ഉണ്ടായിരിക്കുന്നു, ഹാപ്പി അല്ലേ? എന്തുപറ്റി അമ്മച്ചി?
3: ഇത്ര സ്നേഹമുള്ള നിന്നെ മനസ്സിലാക്കാൻ എന്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ.
0: എന്ത്?
3: ഇന്ന് വന്നാ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുമോളെ?
0: ഇത് നമ്മുടെ സലോമിയല്ലേ.
3: കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സായിപ്പിനെ ആ വഞ്ചക്ക് കെട്ടി.

0: भाई छोड़ो सांबर। हाँ भैया सांबर
1: ഏതായാലും ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ പഠിച്ചല്ലോ അല്ലേ?
2: അങ്ങനെയും കുറെ കാശ്
1: പോയിട്ടില്ല. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. ജർമ്മനിയിൽ ജോലിയിലെ നഴ്സുമാരെ, നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച മുന്തിയിനം ഭർത്താവിനെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക പി ആർ ആകാശ് തവളക്കുഴി.
2: ചണ്ടി കുത്തം തമാശ പറയില്ലേ ഗുബാജി, ഞാൻ സത്യത്തിൽ പുറപ്പെട്ടത് അമ്മയെ കാണാനാണ്. ആ നെക്ലസിന്റെ കാശ് വാങ്ങി ഗുബാജി ഏൽപ്പിക്കാൻ.
1: അമ്മ അവിടെ പണപ്പെട്ടിന്ന് തുറന്നുവെച്ചിരിക്കല്ലേ. മോനെ പ്രകാശ നെക്ലേസിന്റെ പൈസ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞോണ്ട്.
2: അല്ലെങ്കിലും ഗോപാജിയുടെ പൈസക്ക് കുഴപ്പമുണ്ടാവില്ല. പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ആന്റി വരുമല്ലോ. അവര് വരുന്നു, ഒപ്പിടുന്നു, വീടിന്റെയും പറമ്പിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നു, പണം വാങ്ങുന്നു. അക്കാര്യം സലോമിയുടെ അപ്പച്ചൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്.
1: എന്നാൽ ആ ഉറപ്പ് അയാൾ എന്നോടും കൂടെ ഒന്ന് പറയട്ടെ, ഞാനും വരാം അയാളെ കാണാൻ.
2: ഗോപാലിജിക്ക് എന്നെ തീരെ വിശ്വാസമില്ല.
1: എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ.
3: ഇവിടെ നേരത്തെ താമസിച്ചവര് വീടൊഴിഞ്ഞു പോയല്ലോ സാറേ. പുതിയ ആരോ ഇന്ന് വീട് നോക്കാൻ വരുന്നേ അനിനി സാറ് പറഞ്ഞിരുന്നു.
1: ഇത് വാടക വീടാണോ?
3: അതെ, അനിനി വക്കല് വാടകയ്ക്ക് കൊടുക്കുന്ന വീടാ.
2: ഈ വീടൊഴിഞ്ഞവര് എങ്ങോട്ട് പോയെന്നുണ്ട്
3: ആർക്കറിയാം. വാടക കുടിച്ച് കുറെ ഉണ്ടായിരുന്നു, അനിനി സാറിനോട് മുമ്പ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്ക.
1: ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ, ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതാണ് എന്റെ സന്തോഷം.
2: ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോ സന്തോഷിക്കുകയാണല്ലേ.
1: നീ എവിടെ തകർന്നു? നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ? ഇല്ലല്ലോ, മറ്റുള്ളതെല്ലാം പോട്ടെ, ഒരു ബന്ധമില്ലാത്ത എന്റെ ഭാര്യയുടെ നെക്ലേസ് വരെ നീ തൊലച്ചില്ലേ.
2: അത് മാത്രം പറയരുത് ഗോപാൽജി. ഗോപാൽജിയുടെ ഭാര്യ എന്റെ ഏട്ടത്തി അമ്മയാണ്. ഗോപാൽജി ആരാ? എന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. വലമ്പുഴ കാണാൻ പറ്റാതെ കണ്ണീരൊലിപ്പിച്ചിരുന്ന ആ 12 വയസ്സുകാരന് വണ്ടിക്കൂലി എന്ന അച്യുതൻ മാഷിനെ ഇത്ര വേഗം മറക്കാൻ പാടില്ല ഗോപാൽജി, പാടില്ല.
1: ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. അന്ന് അച്യുതൻ മാഷ് എനിക്ക് തന്നത് 7 രൂപയാണ്. ഇത് 70 രൂപയുണ്ട്, 10 ഇരട്ടി. മലമ്പുഴയുടെ കാര്യമേനെ നീ മിണ്ടിപ്പോരുത്.
2: അങ്ങനെ പണം തന്ന് അർത്ഥം മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണോ ഗോപാൽജി എല്ലാ ബന്ധങ്ങളും?
1: മലമ്പുഴ ബന്ധം ഇന്ന് എനിക്ക് അർത്ഥം മുറിക്കണം.
2: വേണ്ട ഗോപാൽജി,
1: വേണ്ട. പഠിച്ച പണി 18 പറ്റിയിട്ടും ഒരു കരപറ്റാൻ പെടാ പാടുവിടുക മനുഷ്യർ. 17 പണികൾ നീ പഠിച്ചിട്ടില്ല. ആകെ പഠിച്ച നഴ്സിന്റെ പണി നീ ഒട്ട് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ രക്ഷപ്പെടും?
2: ഇനിയിപ്പോ നോക്കാൻ മാറുന്നില്ല നഴ്സിംഗ്.
1: അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പഠിച്ചു എന്നല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിനക്ക് പെട്ടെന്ന് ആരെങ്കിലും നഴ്സിന്റെ പണി തരുമോ?
2: ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചാണ്.
1: പക്ഷെ ചാവാനുള്ള ഈ മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം? ഇനി നിന്റെ സ്റ്റിയറിംഗ് എന്റെ കയ്യിൽ തന്നാ മതി.
2: എന്ത് സ്റ്റിയറിംഗ്?
1: പ്രകാശൻ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ്, അതെനിക്ക് തരും. പിന്നെ നീ ഒന്നും അറിയണ്ട, വണ്ടി എനിക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ ഞാൻ ഓടി.
2: ഇതെന്താ?
1: ഇതാണ് നെൽപ്പാടം, നടാനുള്ള ഞാറുകളാണ് പാടത്ത് കിടക്കുന്നത്.
2: ഞാനിവിടെ എന്ത് ചെയ്യാൻ?
1: നീ ഇവിടെ ഞാറ് നടും, ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. അങ്ങനെ കുറേ ദിവസം പണിയെടുത്താൽ എന്റെ നെക്ലേസിന്റെ കടം വിടും. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല പ്രകാശ.
2: അല്ല ഗോപാൽജി, ഞാൻ
1: നിന്നെ അറിയുന്ന ആരും ആ കൂട്ടത്തിലില്ല.
2: എനിക്ക് ഞാറ് നടന്നു അറിഞ്ഞുകൂടാ?
1: അറിയാനൊന്നുമില്ല. ഞാറിന്റെ കട്ടഴിക്കുന്ന കുറേശ്ശെ ചെളിയിൽ നടന്നു. അവര് ചെയ്യുന്ന പോലെ നോക്കി ചെയ്താ മതി.
2: എനിക്കിതൊന്നും ശീലമില്ല ഗോപാൽജി.
1: ഇതാണ് നമ്മുടെ കുഴപ്പം. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല, അന്യനാട്ടിൽ പോയി കണ്ടവന്റെ കക്കൂസ് കഴുകും. നീ ചെല്ല് പ്രകാശ. ആ
4: പ്രകാശ,
1: മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പൊ വലിയ മതിപ്പാ. 50 ചാക്ക് സിമന്റ് നീ ഒറ്റക്ക് ചുമന്നുമല്ലേ. അതുകൊണ്ട് നിനക്കെനിക്ക് കുറച്ച് റെസ്റ്റ് വേണോ?
4: ആ വേണം.
1: റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അല്ല, നീ പഠിച്ച പണിയില്ലേ നഴ്സിംഗ്, ആ പണി. ആശുപത്രിയല്ല വീടാ. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ അത്രയൊക്കെ വേണ്ടു. ഭക്ഷണവും താമസവും അവിടെ തന്നെ. റെസ്റ്റ് എടുക്കാൻ ധാരാളം സമയം കിട്ടും. എന്തു പറയുന്നു?
2: നെക്ലസി പെട്ടെടുക്കുന്ന എന്നോടൊന്നും അഭിപ്രായം ചോദിക്കുന്നു.
1: വെരി ഗുഡ്, നല്ല ശമ്പളം കിട്ടും. ഈ പണിയും കൂടി കഴിയുമ്പോ നെക്ലേസ് നമ്മൾ വാങ്ങും, പിന്നെ നീ ഫ്രീ ആയി. ഓക്കെ ആണോ?
2: ഓക്കെ.
0: ആരാ?
2: റീച്ചൽ മാഡത്തിനെ കാണാൻ വന്നു.
0: ഗോപാൽജി പറഞ്ഞിട്ടാണോ?
2: അതെ.
0: മാഡം അകത്തോണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം.
4: പ്രകാശൻ അല്ലേ?
2: അല്ല, പി ആർ ആകാശ്. ഗോപാൽജി ചിലപ്പോഴൊക്കെ തെറ്റി പ്രകാശ് എന്ന് വിളിക്കാറുണ്ട്.
4: ഓ, അതാവും. ഇവിടെ വല്ലപ്പോഴും വല്ല ലേബറേഴ്സിനെ ആവശ്യമുള്ളപ്പോ ഗോപാൽജി ഇവിടെ പറയുക. പോളി ചേച്ചി, ഇതാണ് ഗോപാൽജി പറഞ്ഞ ആള്.
2: ആകാശ്.
5: ഓ, ആകാശൻ.
2: അല്ലല്ല, പി ആർ ആകാശ്.
4: പൗളി ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി. എന്റെ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണ്. പ്രിൻസിപ്പളായിട്ട് തീരെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ഓടി വന്നാണ് എന്റെ ഇടയ്ക്ക്. ടീന മോൾ എഴുന്നേറ്റില്ലല്ലോ.
5: എങ്ങനെ എഴുന്നേക്കാനാ? പുലർച്ചെ വരെ ആ കുന്തവും കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു.
4: കുറുമ്പ് കുറച്ച് കൂടുതലാണ്.
5: ആർക്ക്?
4: മൂക്ക്. അരുതെന്ന് പറഞ്ഞ പിന്നെ അതേ ചെയ്യൂ.
2: കുട്ടികളല്ലേ മാഡം, ഒരു മയത്തിലങ്ങ് നിന്നാ മതി. ഞാനിതുപോലെ പല സ്വഭാവത്തിലുള്ള ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്.
4: ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ മരുന്നിന്റെ ചാർട്ട് അവളുടെ മുറിയിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കിക്കോളും. രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചിലപ്പം ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് അവളുടെ വീക്ക്നെസ് ആണ്. കേക്ക്, പിസ്സ, ബർഗർ ഇതൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവള് ഫോൺ വഴി അത് ഓർഡർ ചെയ്ത് വരുത്തും. അതൊരു കാരണവശാലും സമ്മതിക്കരുത്.
5: വർത്തമാനം പറഞ്ഞ നേരങ്ങളേണ്ട, ഇപ്പൊ തന്നെ വൈകി.
4: അപ്പൊ ശരി, താമസിക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരും. മോൾ എഴുന്നേക്കുമ്പോ പറഞ്ഞു.
5: ആകാശം വാ. ഇതാണ് ആകാശന്റെ മുറി. ആകാശിന്റെ കാപ്പിയൊക്കെ ആയ വല്ലതും വേണം. ആകാശ, ദേ ചായ.
2: ഉഗ്രം വീടാണത്.
5: റേച്ചലിന്റെ അപ്പാപ്പനുണ്ടാക്കിയ വീടാ. ഭാഗം വെച്ചപ്പോ അത് റേച്ചലിന് കിട്ടി.
2: ഓ,
5: കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണോ ആകാശന് ഇറങ്ങിയ?
2: അയ്യോ ഇല്ല, ഗോപാൽജി പറഞ്ഞല്ല ഇവിടെ കിട്ടുന്നു.
5: ആ, എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ആ ടീന മോൾ എഴുന്നേറ്റ പിന്നെ ഒന്നും നടക്കത്തില്ല. തൊട്ടതിനെ പിടിച്ചിട്ട് ഒക്കെ അങ്ങ് ദേഷ്യവ. പുട്ട് വേണോ? ഇടിയപ്പം വേണോ?
2: പുട്ട് ബെസ്റ്റ്.
5: പുട്ടാ ഇല്ല, മുട്ടക്കറി ഉണ്ടാക്കാം.
6: ആലേനെ വിളിക്കാതിടോ. താനേതാ?
2: പെൺകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തേനെ. യൂണിവേഴ്സിറ്റി ഗേറ്റ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇതിലൂടെ വരുന്നത്?
6: ഇവിടുത്തെ ടീന മോളെ കാണാൻ വന്നതാ.
2: അതിന് മതിലടി.
6: താനാരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ.
2: ഓ, എന്നെ കാണാതെയാണോ പ്രശ്നം?
6: താനൊന്ന് ഒച്ച വെക്കാതിരിക്കേ. ആ സെക്യൂരിറ്റി കണ്ട പിന്നെ അത് മതി.
2: ഓ, സെക്യൂരിറ്റിക്കാരൻ കണ്ടാ കുഴപ്പമുണ്ടെങ്കിൽ ആകപ്പാട് എന്തോ കുഴപ്പമുണ്ടല്ലോ.
6: ടീന മോളെ വിളിച്ചിട്ടാ ഞാൻ വന്നത്.
2: പിന്നെ എന്തുകൊണ്ട് നേരെ വഴി കൂടെ വന്നുകൂടാ?
6: കാര്യം ഞാൻ പറയാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അല്ല, സത്യത്തിൽ നിങ്ങളാരാ?
2: ഞാൻ ടീനമോൾ നോക്കാൻ വന്ന പി ആർ ആകാശ്.
6: ഓ, പുതിയ നേഴ്സ്.
2: അങ്ങനെയും പറ.
6: ടീനമോൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും.
2: മനസ്സിലായി? നടക്കില്ല. ഒരു പേഷ്യന്റ് ആരോഗ്യ പരിപാലനത്തിൽ വന്ന ആളാണ് ഞാൻ. ജാതിവൃത്തിയുടെ ഫുഡ് എന്റെ പേഷ്യൻസിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്.
6: കഷ്ടപ്പെട്ട് വന്നോയില്ലേ, ഇതൊന്നും കൊടുത്തോട്ടെ, ഇനി ഞാൻ വരില്ല.
2: സെക്യൂരിറ്റി, സെക്യൂരിറ്റി, പോളി ചേച്ചി.

0: മിസ്റ്റർ ആകാശ് അല്ലേ?
1: യാ, പി ആർ ആകാശ്.
0: മമ്മി പറഞ്ഞിരുന്നു ഞാൻ എനിക്കും കുറച്ച് ലേറ്റ് ആയി പോയി.
1: രാത്രി മുഴുവൻ യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലേ, സിനിമയായിരുന്നു.
0: ഏയ്, അങ്ങനെയൊന്നുമില്ല. ഉറക്കം വരുന്നവരെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്.
1: നല്ല സിനിമയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, തിന്നുമ്പോഴുള്ള ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ നമുക്കൊരു ചിട്ട വരുന്നു.
0: സത്യം, എനിക്കത് തോന്നാറുണ്ട്. പക്ഷെ സെൻസിബിളായ ആരെങ്കിലും വേണ്ട ഇതൊന്ന് പറഞ്ഞുതരാം.
1: യാ യാ, ബാക്ക് ഇൻ 2014 ഞാൻ ബോംബെ ലീലാവതി ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു.
0: ലീലാവതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ?
1: സോറി, അത് ഞാൻ പറയാൻ മറന്നു. ആദ്യം ഞാൻ ഡൽഹി എയിംസിലായിരുന്നു. അവിടെ നിന്നാണ് ചെന്നൈ അപ്പോളോയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേക്കും മാസ്റ്റർ മെഡ് സിറ്റി ആണ് വരച്ചു. പിന്നെ മണ്ടാനം മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി ഹെൽത്ത് സെന്റർ, അങ്ങനെ പോകുന്നു.
0: ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? ഐ എം റിയലി ലക്കി.
1: ഞാനും ലക്കിയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ. ടീനമോളെ പറ്റി തന്നൊരു പിക്ചർ, ലൈക്ക് ദേശീയക്കാരിയാണ്, കുറുമ്പിയാണ്. പക്ഷെ കണ്ടപ്പോഴേ മനസ്സിലായത് എന്തൊരു പാവം കുട്ടിയാണ്.
0: ഞാൻ ഓർഡർ ചെയ്ത ബർഗറുമായി വന്ന ചേച്ചി തന്നെ ഓടിച്ചു വിട്ടു അല്ലേ? അവിടെ ഇരിക്കും.

0: ഞാൻ പുറപ്പെടുവല്ലേ. നല്ല കാറ്റും അല്ലേ,
1: കൂട്ടുകൊള്ളുന്ന കാറ്റ്.
0: എനിക്കിപ്പൊ അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല.
1: ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ആ പട്ടി എന്നെ കൊന്നേനെ. ഗോപാൽജി ഒന്ന് ആലോചിക്കും, ഒരു നെക്ലസിന് വേണ്ടി എന്നെ വീണ്ടും കൊളിക്കൂടും.
0: നീയും മറ്റൊരു കാര്യം ആലോചിക്കും, ശത്രു സൈന്യത്തിന്റെ യന്ത്രത്തോക്കും ബോംബും, അത് കണ്ട് ഇന്ത്യ പട്ടാളക്കാർ പേടിച്ചോടിയാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും? ഇതെത്രയോ നിസ്സാരം, ഒരു കുട്ടി ഒരു പട്ടി, അത് നമുക്ക് ശരിയാക്കാം.
2: ഉച്ചക്ക് കുറച്ച് അവയൽ ഉണ്ടാക്കട്ടെ മോളെ, കഴിക്കൂ.
3: എനിക്ക് ചപ്പാത്തിയും ചമ്മന്തിയും മതി.
2: ചപ്പാത്തിയും ചമ്മന്തിയോ? കേക്കുമ്പോ ഒരു ചേർച്ച വേണ്ടേ മോളെ?
3: എനിക്ക് അത്രയ്ക്ക് ചേർച്ച ഒക്കെ മതി. ഇതാര്? വാ. ഓട്ടം നല്ല രസമായിരുന്നു കേട്ടോ, ഞാൻ ഒന്ന് കൊറേ ചിരിച്ചു.
0: എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
3: പിന്നെന്താ പറയൂ.
0: ഇവന്റെ വീട്ടിലെ മുഴു പട്ടിണിയാണ് മോളെ.
3: അയ്യോ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ ആന്റി കുറച്ച് അരി കൊടുത്തേക്കണം കേട്ടോ.
0: അരിയൊന്നും വേണ്ട, ഞാനൊരു അവസ്ഥ പറഞ്ഞതാ മോളെ. 7 കൊല്ലമായിട്ട് ഇവന്റെ അച്ഛൻ തളർവാദം വന്ന് കിടപ്പില.
2: അയ്യോ പാവം.
0: അമ്മയ്ക്ക് ഭ്രാന്ത്, ചങ്ങന കിട്ടിട്ടില്ല.
2: അയ്യോ,
0: രണ്ടു പെങ്ങന്മാരുള്ള, രണ്ടും കണ്ണുകുട്ടികള്.
2: എന്റോ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീതെറ്റിക്കുന്നേ?
0: തെറ്റ് ചെയ്യുമ്പോ ശിക്ഷിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവന് ഭയങ്കര മുട്ടുവേദനയാ, ഓടാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് തൽക്കാലം മോള് പട്ടിയെ ഒഴിവാക്കണം.
3: മുട്ടുവേദന മാറിയാൽ?
0: മുട്ടുവേദന മാറിയാ ഇഷ്ടം പോലെ ഓടിച്ചോ. അതിനു മുമ്പ് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് പട്ടിയെ ഇരിക്കാ മതി. പറഞ്ഞല്ലോ മോളെ, അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്, കണ്ണ് കാണാത്ത രണ്ട് സഹോദരിമാര്, കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. പോട്ടെ, ഇപ്പൊ ഞാൻ പോട്ടെ. പോട്ടടാ.
3: എന്തൊരു മണ്ടൻ കഥയാള് പറഞ്ഞത്, അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കും വിചാരിച്ചിട്ടാ.
4: സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാ, നാക്കെടുത്താന്നുണേ പറയൂ.
2: എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്? ആകാശം വല്ലതും കഴിച്ചു കാണില്ലേ? ആകാശനെ പട്ടി കടിച്ചില്ലല്ലേ?
0: ഇല്ല.
2: ഇനി സമയമുണ്ടല്ലോ. ഇതിനു മുമ്പ് ഇവിടെ നിന്ന് 2 നേഴ്സന്മാരെയും പട്ടി കടിച്ചത്. എന്റെ കർത്താവേ, നിലവിളിച്ച് ചോരയൊലിപ്പിച്ചുകൊണ്ട് രണ്ടും കൂടെ ഓടിയ ഓരോ ഓട്ടം. കഴിക്കേ. പിന്നെ വന്ന നേഴ്സിനെ ടീനമ്മോൾ ഒറ്റ ചവിട്ടിന് വീഴ്ത്തി. തലയിലെ 14 സ്റ്റിച്ചായിട്ടത്, പിന്നെ ഈ പടി കയറിയിട്ടില്ല. അപ്പോഴവർ ആ നേഴ്സിനെ നിർത്താൻ വഹിച്ചിൽ തീരുമാനിച്ചത്. ആൺകുട്ടി ആയതുകൊണ്ടല്ലേ ആകാശിന് മരത്തെ കയറാൻ പറ്റിയത്. അയ്യോ, മതിയാക്കിയോ?
4: ഗോപാൽജി, തന്നെ എന്റെ കയ്യിൽ കിട്ടിയ. അതെ, സത്യത്തിലെ കൊച്ചിനെന്താ സോ?
2: ഇതൊക്കെ തന്നെ, 2-3 മാസം മുമ്പ് ഒരു പനി വന്നിരുന്നു. അതിന് ബോംബെയിലോ വെല്ലൂരോ ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ചതാ. തിരിച്ചു വന്നപ്പോഴത്തേക്കും ക്ലാസ് കുറേ അങ്ങ് പോയല്ലോ. അതിനുശേഷം സ്കൂളിൽ വിട്ടിട്ടില്ല. വർഗീസ് ഡോക്ടർ ഇടക്കിടയ്ക്ക് വന്ന് നോക്കും. പ്രധാന അസുഖം അതൊന്നുമല്ല എന്റെ ആകാശ. വേറെ അടുത്തായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഇവിടെ എപ്പോഴും അങ്ങ് വഴക്ക. ഇപ്പൊ ഡൈവേഴ്സ് ആയി. അങ്ങേര് പിന്നെ ഈ നാട്ടിലേക്കേ വന്നിട്ടില്ല. എങ്ങാണ്ട് മലേഷ്യയിലോ സിംഗപ്പൂരോ ഒക്കെ ആണെന്ന് പറയുന്ന കേട്ടു.
5: പട്ടി കൂട്ടില്ല.
2: എന്നാലും ആകാശം ഒന്നും സൂക്ഷിച്ചു.
4: ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എന്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാ ഞാൻ ഇനി ഓടും, പക്ഷെ ഒരു റബ്ബർ പന്തോടെ ഞാൻ തിരിച്ചു വരും. അത്ര ഗതി കേട്ടില്ല. ഇനി എത്ര പേര് മതിലാടിയാലും ഞാൻ വിട്ടില്ല.
3: ശ്രുതിച്ചേച്ചി മതിൽ ചാടാൻ വരില്ല.
4: അല്ല, വേറെ ആരെങ്കിലും മതിലാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ.
3: പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ?
4: അല്ല, എന്റെ ഭാഗത്ത് നിർത്തുന്നു ഉണ്ടായില്ല എന്ന് പറയായിരുന്നു.
3: എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കും.
4: കഴിക്കണം.
3: എങ്കിലൊരു കോംപ്രമൈസ്, നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതിച്ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം.
4: ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ആ അഡ്രസ്സ് ഒന്ന് വാട്സപ്പിൽ ഇട്ടാ മതി. പിന്നെ എന്റെ കാര്യം പട്ടിയോട് പറഞ്ഞേക്കണം. ബർഗർ, ബർഗർ, ബർഗർ.
3: എന്ത് വേണം?
4: ഞാൻ
5: കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല.
4: ആരംഭശൂരത്വം ജോലി കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയതറ്റ.
5: ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ച മതിയായിരുന്നു.
4: സുധിയെ ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എന്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എന്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടിച്ചെന്നില്ലെങ്കിൽ എന്റെ ജോലി പോകും.
5: തന്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗർ മണ്ണം കട്ടി ഒന്നുമില്ല.
4: സൗത്ത് ആഫ്രിക്കയിൽ തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിക്കുമാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു.
5: ഉമ്മോ, എങ്കി പിന്നെ മഹാത്മാഗാന്ധിയോട് ചെന്ന് പറ ബർഗർ തരാൻ.
6: ആരാ മോളെ അത്?
5: ടീനമോളെ നോക്കാൻ വന്ന നേഴ്സ് അമ്മേ.
6: എന്നിട്ട്
1: ആണിന്റെ ശബ്ദമാണല്ലോ
5: കേട്ടത്. അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? എന്തിനാ നിക്കുന്നത്?
4: ഇരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട്
5: ഇയാളോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നെന്നാ ചോദിച്ചത്?
4: ഞാൻ ആകാശ്
5: ചോദിച്ചില്ലല്ലോ.
4: അല്ല, താന് ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു.
5: എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രമല്ല അമ്മ വീണ് കാലൊടിഞ്ഞു കിടക്കുക, ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം.
4: ചെയ്തോളൂ. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടും പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ടുവരാം.
5: അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല, തന്നെ താൻ ഉണ്ടാക്കണം. അതിന് സമയമെടുക്കും.
4: എന്റെ പൊന്നു സുധി എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്യണം.
5: ഇത് എന്തൊരു ശല്യാണീശ്വര.
4: ബർഗർ എങ്ങനെയുണ്ട്?
3: അടിപൊളി. മമ്മി, എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഐ എം ഓക്കേ. എന്നുവെച്ച് രാവിലെ പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശേഷം ഞാൻ പറയാ?
7: അത് മമ്മിയുടെ ടെൻഷൻ കൊണ്ടല്ലേ മോളെ. അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എപ്പോഴും പുസ്തകം വായിച്ചും ആ കമ്പ്യൂട്ടർ നോക്കിയിരിക്കരുത്. ഡോക്ടർ നമ്മൾ പറഞ്ഞിട്ടില്ലേ എക്സസൈസ് ചെയ്യണമെന്ന്? കുറച്ച് നേരം ഒന്ന് നടന്നാലും മതി. പിന്നെ ആ ആകാശ്, അയാൾ എങ്ങനെയുണ്ട്? അടുത്തുണ്ടോ? ഒന്ന് കൊടുത്തേ
3: മമ്മി.
4: ഹലോ മമ്മി. അല്ല മാഡം, ഇല്ലില്ല, ഞാൻ വളരെ സ്ട്രിക്റ്റാ. എന്തായാലും ഞാൻ വന്നതിന് ശേഷം ജങ്ക് ഫുഡ് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ടീനമ്മൾ ഒരിക്കലിനോട് ചോദിച്ചു ബർഗർ വേണം. ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കില്ല. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു, പിന്നെ അങ്ങ് ഇണങ്ങി. വെരി സ്വീറ്റ് ഗേൾ. ഇല്ലില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ.
3: ചമ്മേച്ചിരിക്കുന്നു, എത്ര നന്നായിട്ടാ കള്ളം പറയുന്നത്.
4: പിടിച്ചു നിൽക്കട്ടെ.
3: ശരിക്കും എനിക്ക് ബർഗർ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ മമ്മി വേണ്ടെന്ന് പറയുമ്പോ വേണം തോന്നുന്നു.
4: മമ്മിക്ക് വിഷമാവില്ലേ?
8: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
9: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
10: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഞാൻ പ്രകാശൻ.
11: ടീനമ്മക്ക് ഭയങ്കര തലവേദന. ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല. രണ്ടു വട്ടം ശർദ്ദിക്കുകയും ചെയ്തു. ഒന്ന് വന്നേ. അതെങ്ങനെയാ? ഈ നേരം വരെ ഈ കുന്തത്തിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? പിന്നെ അങ്ങനെ തലപൊളിയാതിരിക്കും.
4: ചേച്ചി ഒരു തുണി നനച്ചെടുത്തു നെറ്റിയിലിടാൻ. അപ്പൊ ഈ ബർഗർ ശരിക്കും പ്രശ്നമല്ലേ? പൊളി ചേച്ചിയോട് പറഞ്ഞ പറയണ്ട.
3: അതിരിക്കണ്ട, വേറെ സ്ഥലത്ത് ഡ്രോയിലുണ്ട്.

0: 对，能吃。ഇനി കണ്ണടച്ച് ശാന്തമായി കിടന്നാൽ മതി. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫ്രഷാവും. അത് വേണ്ട.
1: എന്നാ തുറന്നു വെച്ച് ബുക്ക് ഇങ്ങടത്ത്? ഉറക്കം വരണവരെ നോക്കാനാ.
2: ഇതൊക്കെ ടീനോട് വായിക്കുന്ന ബുക്കാണ്
1: ചിലതൊക്കെ. ഇതൊരു നല്ല നോവല, സാഡ് സൈപ്രസ്.
2: ഞാനൊരു നല്ല നോവൽ വായിച്ചായിരുന്നു, കാട്ടാക്കട തങ്കപ്പന്റെ ചാക്കിലകപ്പെട്ട പൂച്ച.
1: എന്ത് പൂച്ച?
2: ചാക്കിലകപ്പെട്ട പൂച്ച.
3: നല്ല ബെസ്റ്റ് പേര്.
2: കഥയും നല്ലതാ. ഇന്നിപ്പോ കിടക്കണ്ടേ? വേണം നാളെ പറഞ്ഞില്ല.
1: നാളെ മതി.
2: ഓക്കേ, ഗുഡ് നൈറ്റ്.
3: ഗുഡ് നൈറ്റ്. കോഴി ഓറായി.
2: എന്നാ ഗുഡ് മോർണിംഗ്. ചേച്ചി ഇവിടെയാണോ കിടക്കുന്നത്?
3: ആ, അകത്തോട്ടെന്നെ കേട്ടില്ലല്ലോ. പട്ടി അഴിച്ചു വിട്ടിരിക്ക. പുറത്തോട്ടുള്ള വാതിലൊന്നും തുറക്കണ്ട കാച്ച.
2: ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ?
1: വാങ്ങാനല്ല, വിൽക്കാൻ വന്നതാ.
2: ആ കറക്റ്റ്. ഞാനിന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടാണല്ലോ, ഇഷ്ടം പോലെ പച്ചക്കറി അല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ സുധിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയാതിരിക്കുകയായിരുന്നു. ആ ഒരേ ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പൊ ഞാനും ടീന മോളും ഭയങ്കര ക്ലോസാ.
1: എങ്ങനെയുണ്ട് അവൾക്ക്?
2: ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. സുധിയുടെ അമ്മയ്ക്ക്
1: ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ അഞ്ചാറടി നടക്കുകയൊക്കെ ചെയ്തു.
2: ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ? അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ അച്ഛനെ കണ്ടില്ലല്ലോ.
1: എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ?
2: ഓ മൈ ഗോഡ്, ഐ ആം സോറി.
1: ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ മരിച്ചേന് ഇത്രയും ഷോക്ക് എന്തിനാ?
2: ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്ക് അറിയോ, എന്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി എപ്പോ ആലോചിച്ചാലും എന്റെ കണ്ണു നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ.
1: ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ചിരിച്ചതാ.
2: ആ കോമഡി നടൻ?
1: അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കൊറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലൻ വിട്ടില്ല. പുള്ളി 3-ാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പൊ ആളുകൾ അസ്വസ്ഥരായി.
2: അല്ലെങ്കിൽ ഒരു തമാശ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരിക്കും.
1: ഇത് തന്നെയാണ് ചാപ്ലനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്?
2: ചാപ്ലൻ പറഞ്ഞ കോമാളി അല്ലല്ലേ.
1: റിയൽ ജീനിയസ്.
2: ചുരുക്കി പറഞ്ഞ അനിയന്റെ അനിയത്തിയുടെ പഠിത്തം, അമ്മയുടെ ചികിത്സ, എല്ലാ ഭാരവും കൂടെ ശ്രുതി തനിച്ച്.
1: ഭാരം തോന്നാൻ അവരാരും എന്റെ തലേക്കേറിയിരിക്കുന്നില്ലല്ലോ.
2: അതല്ല, ബർഗറും പച്ചക്കറികളും മാത്രം വിറ്റിട്ട്
1: ചെലവുകളൊക്കെ നടക്കുമെന്ന്.
2: അതെ,
1: ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല ആകാശ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ ചെലവ് കൂടുന്നത്.
4: ഏതാണ് ഇറക്കുമതി കാമുകൻ? ഞങ്ങളാരും നിനക്ക് പിടിക്കല്ലേ.
2: കാമുകന്റെ മറ്റേ പന്നി നോക്കി പെട്ടു.
1: അവരൊക്കെ പലതും പറയും, കേൾക്കാത്ത മട്ടിൽ അങ്ങ് പോയാ മതി.
2: എന്റെ കൺട്രോൾ ഇപ്പൊ പോയാണ്. ഇതാ മലയാളികളുടെ കുഴപ്പം, മറ്റുള്ളവരുടെ കാര്യത്തിന് അനാവശ്യമായി കയറി ഇടപെടും. ഇംഗ്ലണ്ടിൽ നടക്കും, ജർമ്മനിയിൽ നടക്കും. ജർമ്മനി ചിലപ്പോ.
1: ഞാൻ ഈ വഴിക്കാ.
2: ഓ, ഞാൻ ഈ വഴിക്കാ.
1: ശരി.

0: ശ്രുതി എന്താ ഇവിടെ?
1: ഇതെന്റെ വീടല്ലേ.
0: ഞാൻ മറന്നു.
1: എന്തിനാ ഓടിയത്?
0: ആരോടി ഓടിയത്? ഓടിയതല്ല, ഓടിയതല്ല. നേരത്തെ കമന്റ് അടിച്ച ഞാൻ പട്ടിയും തന്നെ ഇതെല്ലാം പിടിച്ചല്ലോ. അവൻ അഞ്ചാറ് ഗുണ്ടകളെ കൊണ്ട് വന്നിരിക്കുന്നു ചോദിക്കാൻ. നമ്മൾ ആര് വിടുവോ? മർമ്മം നോക്കി നാലെണ്ണത്തിന് കണക്കിന് കൊടുത്തു. ഒരുത്തൻ മിസ്സായി. ഈ അടിയും കുത്തോ നമുക്ക് പുത്തിരിയല്ലേ. കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ?

0: സത്യമായതുകൊണ്ട് മോൾ അതിലിങ്ങ് കൊത്തി. അല്ലാതെ കണ്ട് മോളെപ്പറ്റി വല്ല കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കോ? മോൾ എത്ര നേരം ഇങ്ങനെ നോക്കിയാലും ആന്റിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. കണ്ടോ? അയ്യോ, അതൊന്നും എടുക്കണ്ട മോളെ, ചത്തുപോയ എന്റെ മാത്തച്ഛനാണ്. സത്യം ഞാൻ പറയണത്, അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. മീൻ കഴുകി വെച്ചിരിക്കുക. അടുക്കളയിൽ ഒരു പിടി പണിയുണ്ട് മോളെ.
1: ആന്റി, വേളാങ്കണ്ണി മാതാവിനോട് കറക്റ്റ് ബുദ്ധിയോടൊക്കെ സോറി പറ.
0: പേച്ചെന്നെ ഞാൻ വിളിച്ചതല്ല മോള്, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. മോള് പാല് കുടിച്ചോ ചോദിച്ചോ?
1: ഇല്ല, വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു.
0: പറഞ്ഞു
1: ജ്യൂസിനെ പറ്റി ചോദിച്ചില്ല, എന്നിട്ടും പറഞ്ഞു ഞാനത് കളഞ്ഞു എന്ന്. എന്റെ അടുത്ത് മനസ്സറിയുന്ന യന്ത്രണ്ടെന്ന് ആന്റി മറന്നുപോയോ?
0: കഴി വെച്ചിരിക്കുക.
1: ചെല്ല്. ഇതേ കള്ളം പറയുന്ന കണ്ടുപിടിക്കാനുള്ള സൂത്ര. ഇന്ത്യയിലെ തന്നെ വളരെ കുറച്ചു പേരുടെ കയ്യിലുള്ളൂ. അല്ല, ആകാശിനുള്ളിൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അതിപ്പോ ഞാൻ പുറത്തെടുക്കട്ടെ.
2: എന്റെ ഉള്ളിൽ കള്ളത്തിനും ഇല്ലല്ലോ. അല്ലേ, ഇതെങ്ങനെ ഹാർട്ട് ബീറ്റ്സ് വേരിയേഷൻ ഉണ്ടാവും?
1: അതൊന്നും പറഞ്ഞിരില്ല. വാ നോക്കട്ടെ.
2: അല്ല വേണ്ട,
1: നാട്ടുകാരെ ഈ തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ ഇത് വെച്ച് നോക്കി കൃത്യമായിട്ട് അറിയാം. എത്ര പേര് തല്ലീന്നും എത്ര തല്ല് കിട്ടിന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞേരട്ടെ.
2: അപ്പോഴേക്കും ന്യൂസ് എവിടെ കിട്ടിയട്ടെ?
1: സത്യം പറ, അടി നല്ലോണം കിട്ടിയോ?
2: ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കായിരുന്നല്ലോ ഓട്ടത്തിനും ലോങ് ജമ്പിനൊക്കെ ഫസ്റ്റ്.
1: പുളു പഠിക്കാൻ വിടുക്കുന്ന ശ്രുതിച്ചേച്ചിക്കും മനസ്സിലായിട്ടുണ്ട്.
2: ആണോ? നിങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആണോ?
1: സ്കൂളിൽ പോക്കെ നിർത്തിയ പിന്നെ എനിക്കിവിടെ ആകെയുള്ള കൂട്ടാൻ ശ്രുതി ചേച്ചി. പക്ഷെ എപ്പോഴും കിട്ടില്ല ചേച്ചി, ബിസിയല്ലേ. വല്ലപ്പോഴും വരും, ഞാൻ വിളിച്ചാ മാത്രം.
2: അവിടെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ ഞാൻ എന്നാ അറിയുന്നത്? പുറത്ത് കാണിക്കുന്നില്ലല്ലോ, നല്ല വിഷമമുണ്ട്.
1: ശ്രുതിച്ചേച്ചിക്ക് അച്ഛൻ ഇല്ലാന്നുള്ള സങ്കടം ഉണ്ടായിട്ടും എന്റെ പപ്പ എവിടെയാന്നും കൂടി അറിയാത്ത സങ്കടം എനിക്ക്. പപ്പ വളരെ സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ മമ്മി സ്റ്റബാണ്. വീട്ടിലും പ്രിൻസിപ്പൽ മരിച്ച വരെയും ആരും മാറാൻ സമ്മതിക്കില്ല. പപ്പയുടെ പെറ്റായിരുന്നു ഞാൻ. എന്റെ ഇഷ്ടമായിരുന്നു പപ്പയുടെ ഇഷ്ടം. ഡിസ്നിലാൻഡ് പോണെന്ന് പറഞ്ഞാ അവിടെ കൊണ്ടുപോകും. 8-ാമത്തെ വയസ്സ് മുതൽ എന്റെ ഓരോ ബർത്ത്ഡേ അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, അതൊക്കെ ഇപ്പൊ ഒരു ഓർമ്മകള. പപ്പ പോലും
2: ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ട്.
1: ആകാശ് പോയിട്ടുണ്ടോ ജർമ്മനിയില്?
2: ഞാൻ ജർമ്മനിയുടെ വക്കീല് വെച്ച് തിരിച്ചു പോരേണ്ടി വന്നു.
1: അതെന്താ, ഫ്ലൈറ്റ് കേടായോ?
2: അല്ല, എന്റെ പൈലറ്റ് വേറൊരാളോട് വിളിച്ചോളൂ. അതുകൊണ്ട് ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
1: കേരളം.
2: അയ്യേ, ഇവിടെ എന്താ ഉള്ളത്?
1: ഇവിടെ എന്താ ഇല്ലാത്തത്? കടൽ, കായൽ, മലകൾ, ഇഷ്ടംപോലെ പുഴകൾ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ക്ലൈമറ്റ് ഒന്നും വേറെ എവിടെയില്ല. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ കേരളം.

0: ഡിഫിക്കൽട്ടാ മോളെ. ഓക്കെ വാ. വലിയ കളിക്കാരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഷട്ടിൽ കാണുന്നു.
1: കുറെ നാളായി കളിച്ചിട്ട്. പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോ പപ്പയെ ഞാനും കളിക്കായിരുന്നു. പപ്പ കിട്ടിയതായി നെറ്റൊക്കെ.
0: പപ്പ ഒരു വീക്ക്നെസ് ആല്ലേ. ഇന്നലെ പപ്പയെ പറ്റി പറഞ്ഞപ്പോ കണ്ണേറിയെന്ന് ഞാൻ കണ്ടു.
1: മരിക്കുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി പപ്പയൊന്ന് കാണണം തോന്നു. അതാ
0: മരിക്കുന്നതിന് മുമ്പല്ലേ, ഒന്നല്ല ഒരായിരം വട്ടം കാണും. തീനമുള്ള ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ.
1: അതെ, പക്ഷെ അത് അവസാനിക്കാറായി. തമാശ പറഞ്ഞതല്ല, ഞാൻ ഇനി അധികാലം ജീവിച്ചിരിക്കില്ല.
0: ആളുകൾ ഇങ്ങനെ ഞെട്ടിക്കുന്നില്ല അത്രല്ലേ, അന്ന് പട്ടി അഴിച്ചോട്ടെന്ന് ഞെട്ടിച്ചതുപോലെ.
1: അത് സാറല്ല, ഒരു കോട്ടൺ വെച്ച് തുടച്ചോളഞ്ഞാ മതി.
2: പൗളി ചേച്ചി,
1: ഇറ്റ്സ് ഫൈൻ.
2: പൗളി ചേച്ചി.

0: നമ്മൾ എൻട്രിക്ക് ഇവിടെ നോക്ക്, ഇനി ഇവിടെ നോക്ക്. മൂവ് യുവർ ഐബോൾസ് ബൂത്ത് വൈസ് ഫാസ്റ്റ് ആയിട്ട്. എണീറ്റ് നിൽക്ക്, ഹോൾഡ് മൈ ഹാൻഡ്. ഞാൻ വലിക്കുമ്പോ ടൈറ്റായി പിടിക്കണം കേട്ടോ. നീ കൈ ഗുഡ് ഇരിക്കെ. അന്നത്തെ പോലെ ഡബിൾ ഇമേജ് ഒന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ, ഒരാളെ തന്നെ രണ്ടായി കാണുന്ന പോലെ. യു ആർ ഓൾറൈറ്റ്? ഇന്ന് ഈ ഷർട്ടൊന്നും കളിക്കണ്ട, ടേക്ക് റെസ്റ്റ്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ?
1: ഉണ്ടാക്കാറൊക്കെ ഉണ്ടോ, പക്ഷെ കഴിക്കണ്ടേ?
0: ഭക്ഷണം നന്നായി കഴിക്കണം കേട്ടോ. അപ്പൊ ശരി, ആവശ്യമുള്ളപ്പോ വിളിച്ചാ മതി കേട്ടോ. ചേച്ചി കുടിക്കാണ്ട്.
1: മോളെ ഇച്ചിരി ജ്യൂസ് എടുത്തുണ്ട്. വരട്ടെ
2: ഡോക്ടർ. ഞാൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞതാ. മോളുടെ ട്രീറ്റ്മെന്റ് എന്തിനുള്ളതാ? ഇന്ന് അവൾ എന്നോട് പറയുക അവൾ അധികം കാലം ജീവിച്ചിരിക്കില്ല.
0: പേരെന്താന്ന് പറഞ്ഞു?
2: ആകാശ്.
0: ആ കുട്ടിയുടെ ബ്രെയിനില് ഒരു സിസ്റ്റ് പടർന്നിട്ടിരിക്കുക, മരുന്നില്ല. സ്റ്റിയറിംഗ് പോയിന്റിലായതുകൊണ്ട് സർജറി റേഡിയേഷൻ നടക്കുകയില്ല. പിന്നെ വല്ല മിറാക്കിളും സംഭവിക്കണം. നോക്കാം.

0: ഡോക്ടറെങ്കിലും പറഞ്ഞപ്പോ വിശ്വാസമായി അല്ലേ?
1: എന്നോടാണ്
0: വേറെ ആരാ അവിടെ ഉള്ള? സങ്കടപ്പെടുന്നു വേണ്ട, എനിക്ക് ഏറ്റവും വെറുപ്പ് അതാ. മമ്മിയുടെ ചില ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്, എന്നെ കണ്ട അപ്പ തുടങ്ങും കരച്ചില്. അതുകൊണ്ട് ഒരൊറ്റെണ്ണത്തിന് എങ്ങോട്ട് കേറ്റി പോരുതെന്ന് പറഞ്ഞിരിക്കുക. മമ്മി പോലും കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് ആ കോളേജിൽ പോന്ന്, ഇല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഇവിടെ വന്നിരുന്നേനെ.
1: ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരുപാട് പരിധിയുണ്ട്. പരിധി എന്ന് വെച്ചാ ലിമിറ്റ്സ്. അതിനപ്പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കും. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ കഥ ചെയ്യാൻ നമ്മൾക്കറിയോ?
0: ഇല്ല.
1: അതറിയാം. ഒരു മാസത്തിനാവും അയാൾ തട്ടിപ്പോകുന്ന എല്ലാ ഡോക്ടർമാരും ഉറപ്പിച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ടെന്താ, ആള് നല്ല കാശുകാരനായിരുന്നു. എന്തായാലും ഒരു മാസത്തിനാവും മരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ കളിച്ച് ചിരിച്ച് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. ചാർലി ചാപ്ലിൻ, ടോം ആൻഡ് ജെറി അങ്ങനെയുള്ള സിനിമകളും ഷോകളും കണ്ട് അയാള് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞു, രണ്ടു മാസം കഴിഞ്ഞു, ആറു മാസം കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ല. ഡോക്ടർമാരെല്ലാം ഞെട്ടിപ്പോയില്ലേ. പരിശോധിച്ചു നോക്കിയപ്പോ എന്താ, ക്യാൻസറിന്റെ പൊടി പോലും ഇല്ല. അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി.
0: ഇത് ഫിക്ഷൻ അല്ലേ? എന്താ ബുക്കിന്റെ പേര്?
1: ബുക്കൊന്നുമല്ല, സത്യം. ശരി, അയാളിലുണ്ടാക്കിയ മെറ്റബോളിക്കൽ ചേഞ്ച് ആണ് അസുഖം മാറ്റിയത്. പല ആശുപത്രികളിലും ലാഫ്റ്റർ റൂം എന്ന സംവിധാനം ഉണ്ടായി ഈ സംഭവത്തിന് ശേഷമാണ്.
0: ശരിക്കും?
1: ആ, നമുക്കും കാണിച്ചു കൊടുക്കാം കുറച്ച് അത്ഭുതങ്ങൾ. ഗോപാൽജി അറിയത്തില്ലേ എന്നിവിടെ കൊണ്ടാക്കിയ ആള്? വലിയ മനുഷ്യന്. പുള്ളിയുടെ ഭാഷയെ പറഞ്ഞ ടീനമോൾ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇനി എനിക്കിതാ. നമുക്ക് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒരു യാത്ര തുടങ്ങാം.

0: Akash.
1: Klaus.
2: My friend.
0: Hat dir unser Land gefallen?
1: Oh, Sie sprechen Deutsch. Euer Land ist wundervoll.
0: Danke.
1: Swell.
0: Sí.
2: Acici externo, le. Please, idu vaangu.
3: Salome Germanyil ethikkillayirunnu. Aa panathinte dauthyam. Athu kazhinjallo. നിർമ്മിക്കരുത്, എനിക്കിത് വേണ്ട.
2: എങ്കിൽ ജർമ്മനിക്കുള്ള ഒരു വിസയ്ക്ക് ശ്രമിക്കട്ടെ.
3: അങ്ങനെയുള്ള വേണ്ടാത്ത ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ എനിക്കിപ്പോ കഴിയുന്നുണ്ട്. കാണാം എപ്പോഴെങ്കിലും.

0: നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോകണം. ഒരു ഉഗ്രം കോമഡി സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കീറാമുട്ടി. തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര തമാശ എന്ന് പറയുന്നത് ചിരിച്ച് മരിക്കും. നല്ല പേരല്ലേ കീറാമുട്ടി.
1: അന്നെന്താ ഒരു നോവലിന്റെ പേര് പറഞ്ഞല്ലോ, എന്താണ്? ചാക്കിൽ പൂച്ച.
0: അയ്യോ, ചാക്കിൽ പൂച്ചയല്ല, ചാക്കിൽ അകപ്പെട്ട പൂച്ച.
1: അത് നല്ല പേരായിരുന്നു. അതിന്റെ കഥ പറഞ്ഞു തന്നില്ലല്ലോ.
0: അത് പറഞ്ഞ തീനമോക്ക് ചിലപ്പോ സങ്കടം വരും.
1: ചുമ്മാ പറയൂന്നേ.
0: വേണോ?
1: വേണം.
0: ചട്ടുകാലം കേശൂട്ടി, കണ്ണുകുട്ടി മാളൂട്ടി, അവരാണ് കഥയിലെ നായകനും നായിക.
1: പേരൊന്നുകൂടി പറഞ്ഞ.
0: കേശൂട്ടി മാളൂട്ടി.
1: കേശൂട്ടി മാളൂട്ടി. ഇവരുടെ നേറ്റീവ് പ്ലേസ് എന്താ? ഊട്ടിയാണോ?
0: ഊട്ടിയൊന്നുമല്ല, കേരളം. കേശവൻ കുട്ടിയാണ് ലോപിച്ച് കേശൂട്ടി ആയത്. മാളുകുട്ടി മാളൂട്ടി.
1: എന്നിട്ട്
0: ഇവര് തമ്മിൽ ഒടുക്കത്ത പ്രേമത്തിലാണ്. കേശൂട്ടിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുള്ളൂ, അവന്റെ മാളൂട്ടിയുടെ ഒരു കണ്ണിനെങ്കിലും കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ അവൻ കണ്ണു അന്വേഷിച്ച് ഇറങ്ങാണ്.
1: ഏത് മാർക്കറ്റിലാ കണ്ണു അന്വേഷിച്ചത്?
0: മാർക്കറ്റ്? കണ്ണു കിട്ടുന്ന മാർക്കറ്റ് ഉണ്ടോ? നോൺസെൻസ്.
1: ചൂടാവല്ലേ, ഞാൻ ഒരു സംശയം ചോദിച്ചതല്ലേ.
0: ചില നല്ല മനുഷ്യര് കണ്ണു ദാനം ചെയ്യും, അതന്വേഷിച്ചാണ് കേശൂട്ടി നടക്കുന്നത്. ഒരു സൈഡിൽ കൂടെ അവൻ അത് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോഴാണ് മാളൂട്ടിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഹലോ മാളൂട്ടി, ഞാൻ ഡോക്ടറാണ്, രണ്ട് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ട്. അവൾക്ക് അതിൽ തന്നെ സന്തോഷമുണ്ടോ? ഓപ്പറേഷൻ നടക്കുന്നു, സക്സസ്, വെരി വെരി സക്സസ്. അവൾക്ക് കാഴ്ച കിട്ടുന്നു. കാഴ്ച കിട്ടിയ ഉടനെ അവൾ ആദ്യം ചോദിക്കുന്നത്, എന്റെ ചട്ടുകാലം കേശൂട്ടി ചേട്ടൻ എവിടെയെന്നാണ്. ഇപ്പോഴാണ് കഥയിൽ ടെസ്റ്റ്. അവൾക്ക് കിട്ടിയ കണ്ണുകൾ ആരുടെ? അവള് പ്രാണനെ പോലെ സ്നേഹിക്കുന്നവളുടെ കേശൂട്ടി ചേട്ടന്റെ കണ്ണുകളാണ്. ഇതറിഞ്ഞത് എന്റെ കേശൂട്ടി ചേട്ടൻ ആ നല്ലറി കൊണ്ടൊരൊറ്റ ഓട്ടമായിരുന്നു. ഓടി ഓടി ഓടി ഓടി ഓടി ഓടി ഒരു റെയിൽവേ പാളത്തിനടുത്ത് ഇപ്പൊ ദേ കിടക്കുന്നു. വണ്ടിക്ക് തലവെച്ച് മരിച്ച കേശൂട്ടി ചേട്ടന്റെ ഡെഡ് ബോഡി. ട്രെയിൻ കയറി ഇറങ്ങിയിട്ടും ആ ശരീരത്തിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. പക്ഷെ കണ്ണുകൾ അതില്ല. അത് കണ്ട് സഹിക്കാനാവാതെ അപ്പൊ തന്നെ ലേറ്റ് ആയിട്ട് വന്ന നേത്രാവതിക്ക് തലവെച്ച് മാളൂട്ടി പടമായി. അറിയല്ലേ മോളെ, ഇതല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞെടുത്തില്ല. ചിരിക്കുക, ഇത്രയും സീരിയസ് ആയിട്ടുള്ള കഥ പറഞ്ഞിട്ട് ചിരിക്കുക.
1: അത് സങ്കടം കൂടി എനിക്ക് ചിരി വരും. പിന്നെ ചിരി മെറ്റബോളിക്കൽ ചേഞ്ചിന് നല്ലതാണല്ലോ. അതല്ല, ഈ മണ്ഡലത്തിനെ രണ്ട് കണ്ണും കൊടുത്തത്? ഒരു കണ്ണായിരുന്നെങ്കിൽ രണ്ടുപേർക്കും കാണായിരുന്നില്ലേ?
2: അതാണ് ത്യാഗം. കാട്ടാക്കട തങ്കപ്പൻ സാറിന്റെ ബോർ റൈറ്റും ഉണ്ട്, ക്ലാസിക്കില്ല. ഓട്ടസം ബാധിച്ചു ആണിന്റെയും പെണ്ണിന്റെയും പ്രണയത ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ വായിച്ചത്. ഇപ്പൊ ആലോചിച്ചാലും കണ്ണു നിറയും. എന്നെ മറന്നാലും നിന്നെ മറക്കില്ല. അത് കേട്ടാ തീനമോൾ എന്തായാലും കരയും. പറട്ടെ,
0: ബെസ്റ്റ്. എടാ ഉറങ്ങാണോ? എണീറ്റ ഭക്ഷണം കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കണ്ടേ? തീനമോളെ, തീനമോളെ.

0: ആ കുട്ടി പോകാൻ നിൽക്കുക.
1: പറഞ്ഞിട്ട് പോവാന്ന് കരുതി.
2: മറ്റാരും മോളുടെ കൂടെ എത്ര നാള് നിന്നിട്ടില്ല.
1: മമ്മിയുടെ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. അവക്ക് ഏറ്റവും ഇഷ്ടമുള്ള മമ്മിയെ തന്നെയായിരുന്നു.

0: ഇനമുൾ കാരണമാണല്ലോ നമ്മൾ കണ്ടുമുട്ടിയത്. ഇനി എന്നാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൺമുമ്പിൽ വെച്ച് അവൾ പോയത്.
1: വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കരുതെന്ന് ചാപ്ലിൻ പറഞ്ഞത് മറന്നോ.
0: ശരിയാ, നഴ്സിംഗ് ഒരു ജോലി മാത്രമല്ലെന്ന് ആദ്യമായിട്ട് ഓർക്കുന്നു ഇപ്പോഴാ. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നത് ഒരു പുണ്യമാണ്, അത് പഠിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യവും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ വിളിക്കും. ശ്രുതിയെ കാണുന്ന ഒരു ഇൻസ്പിറേഷൻ.
1: ഭംഗി വാക്കൊക്കെ വേണോ?
0: ഭംഗി വാക്കല്ല, സത്യം.

0: പേടിക്കണ്ട, നോർമല. രാത്രി നല്ല ഉറക്കം കിട്ടിയായിരുന്നു.
1: ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
0: ഞാൻ ജോയിൻ ചെയ്ത വിവരം ചുമ്മാ വിളിച്ച് അറിയിച്ചേ ഉള്ളൂ. ശ്രുതി വരുമെന്ന് വിചാരിച്ചിട്ട്.
1: ഈ യൂണിഫോമിൽ നേരിട്ടൊന്ന് കാണണ്ട്.
0: സത്യത്തിൽ ഇതിപ്പോ ഇരട്ടി മതിലായി. കാന്റീനിലേക്ക് നല്ല ബർഗറും വാങ്ങിച്ചു.
2: ഹേ ശ്രുതി.
1: ഹായ്.
2: ഹായ്,
1: ഹൗ യു?
2: ഐ'm ഗുഡ്, ഐ'm ഗുഡ്.
1: ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ.
2: ഹലോ, എത്ര കാലമായി കണ്ടിട്ട്. അച്ഛന് നല്ല സുഖമല്ല, ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നീ എന്താ ഇവിടെ?
1: ഇതെന്റെ ഫ്രണ്ടാ, ഇവിടെ വർക്ക് ചെയ്യുക. ആകാശ്.
0: ആകാശത്തായിരുന്നു, ഇപ്പൊ ഭൂമിയില്ല. ഞാൻ പ്രകാശ്.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ഞാൻ പ്രകാശൻ. സംവിധാനം സത്യനന്ദിക്കാട്. കഥ ശ്രീനിവാസൻ. നിർമ്മാണം സേതു മണ്ണാർക്കാട്. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ഷാൻ റഹ്മാൻ. അഭിനേതാക്കൾ ഫഹദ് ഫാസിൽ, ശ്രീനിവാസൻ, അഞ്ജു കുര്യൻ, നിഖില വിമൽ, ദേവിക സഞ്ജയ്, കെ പി എസ് സി ലളിത, അനീഷ് ജി മേനോൻ, അപർണ ദാസ്, രമ്യ സുരേഷ് തുടങ്ങിയവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്തംപത്തിന് തിരുവോണം, മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ, ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് മൂലം, ഓണനാളിന്റെ 7-ാം ദിനം.
2: മൂലം, ആഘോഷങ്ങളുടെ ഗ്രാഫ് കൊടുമുടി കയറുന്ന 7-ാം നാളായ മൂലം പിറക്കുന്നതോടെ കേരളം പൂർണമായും ഉത്സവലഹരിയിലേക്ക് അമരുന്നു. ചതുരാകൃതിയിൽ അതിമനോഹരമായി ഒരുക്കുന്ന പൂക്കളവും അതിന്റെ 4 മൂലകളിലും വയ്ക്കുന്ന വലിയ പൂക്കൂടകളും ഈ ദിവസത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ജ്യോതിശാസ്ത്രപരമായി ആകാശഗംഗയുടെ മധ്യഭാഗത്തേക്ക് വിരൽ ചൂണ്ടുന്ന ധനുരാശി മണ്ഡലത്തിലെ അതിപ്രധാനമായ നക്ഷത്രമാണ് മൂല. തൃശൂരിന്റെ
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്ന് മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനം ആചരണം സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. 2047 വികസിത രാജ്യമായി മാറുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ISROയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഡോക്ടർ വിക്രം സാരാഭായിയുടെ സംഭാവനകൾ ഏറെ വലുതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അഭിപ്രായപ്പെട്ടു. 2035 ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സജ്ജമാകുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
4: വി ആർ വർക്കിംഗ് ടുവേർഡ്സ് സ്പേസ് വിഷൻ 2047. വി ആർ ഗോയിങ് ടു ബിൽഡ് അവർ ഓൺ സ്പേസ് സ്റ്റേഷൻ ബൈ 2035. വി ആർ ഗോയിങ് ടു ഹാവ് കപ്പിൾ ഓഫ് ഇമ്പോർട്ടന്റ് സയന്റിഫിക് മിഷൻസ് ലൈക് ചന്ദ്രയാൻ 4, ചന്ദ്രയാൻ 5, മാർസ് ലാൻഡിംഗ് മിഷൻ, വീനസ് മിഷൻ, ആൻഡ് ദർ ആർ കപ്പിൾ ഓഫ് വെരി ഇമ്പോർട്ടന്റ് മിഷൻസ്. അറ്റ്ലീസ്റ്റ് യു ഹവ് സെറ്റ് എ ടാർഗറ്റ് ടു ലോഞ്ച് 300+ സാറ്റലൈറ്റ്സ് ഇൻ 6 to 7 years ടൈം ഫ്രെയിം വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആൻഡ് ദ ഗവൺമെന്റ് സെക്ടർ.
3: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സെയും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനം ഓണാഘോഷ നിറവിൽ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി തിരുവനന്തപുരം കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് 5 മന്ത്രി PC വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തും. ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരനും നിർവഹിക്കും. ശശി തരൂർ MP, നഗരസഭാ മേയർ VV രാജേഷ്, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്തവണത്തെ ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, നഗരസഭാ മേയർ വി വി രാജേഷ്, ശശി തരൂർ എം പി തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 30 നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിലായി 340 കലാപരിപാടികളാണ് അരങ്ങേറുക. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 28 ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വാരാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്നലെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു.

0: ഘോഷയാത്രയിൽ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ, കോർപ്പറേഷൻ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ അണിനിരന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരൻ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവയുമുണ്ടായി. ഈ മാസം 30 വരെ കലക്ട്രേറ്റ് മൈതാനിയിലാണ് വിവിധ കലാ സംഗീത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
1: ഓണം ലഹരിമുക്തവും സമാധാനപരവുമാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ജില്ലാതല സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായ വിളംബര ജാഥ ഇന്ന് വൈകിട്ട് 3 ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥ ആരംഭിക്കും. അതേസമയം ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. സൌത്ത് ബീച്ച് മുതൽ ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇന്നും ചൊവ്വാഴ്ചയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലെത്തും. കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. 2016 മന്ത്രിസഭയുടെ കാലത്തും കോഴിക്കോട് IIMൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ വാടകയ്ക്കെടുക്കാനാണ് സർക്കാർ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മില്ലുകൾ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി ഉടൻ ഇത്തരം ഗോഡൌണുകളിലേക്ക് മാറ്റും. ഇതിലൂടെ ക്രമക്കേട് സാധ്യത തടയാനും തുടർ സീസണുകളിലെ നെല്ല് സംഭരണം വേഗത്തിലാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഗോഡൌണുകളുടെ വാടകയും അരി ഇവിടേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും സർക്കാർ വഹിക്കും. ഇതോടെ സംഭരിക്കുന്ന നെല്ല് യഥാസമയം അരിയാക്കി പൊതുവിതരണത്തിന് നൽകാനും കാലതാമസമില്ലാതെ കേന്ദ്ര താങ്ങുവില വിഹിതം നേടിയെടുക്കാനും കഴിയുമെന്നാണ് സപ്ലൈകോ കരുതുന്നത്.
1: സ്ലോവാക്കിയയിൽ നടക്കുന്ന Under-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദർ വെള്ളി മെഡൽ നേടി. തൻവി ഗുണ്ടേഷ് മഗ്ദും കോമൾ എന്നിവർക്ക് വെങ്കല മെഡലും ലഭിച്ചു. സംസ്ഥാന കായിക വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലാ സെന്റ് തോമസ് കോളേജ് കിരീടം ചൂടി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ 1-3 തോൽപ്പിച്ചാണ് പാലാ ചാമ്പ്യന്മാരായത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ UDF MPമാർ തിരുവോണനാളിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. MPമാരായ MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. കടുത്ത പനിയെ തുടർന്ന് കീഴ്വലയം പാറക്കുടി സ്വദേശി രാജാത്തിയെയാണ് 4 കിലോമീറ്റർ ചുമന്ന് ഇടമലക്കുടിയിലെ ആശുപത്രിയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടമലക്കുടിയിൽ നിന്നും രോഗികളെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചിരുന്നു. അധ്യാപകനും കവിയുമായ കണ്ണൂർ തലശ്ശേരിയിലെ A സുഗുണൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരൻ MN കാരശ്ശേരി പ്രകാശന കർമ്മം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്നു മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കരുണാസായി റേഡിയോയിൽ ഇനി കാർഷിക വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 സെപ്റ്റംബർ വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 സെപ്റ്റംബർ എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിന് വേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 695024 എന്ന മേൽവിലാസത്തിലോ KEPCO@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809595559 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിൻ്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന സഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ്. പുൽകൃഷി വികസന പദ്ധതി ക്ഷീരവികസന വകുപ്പിൻ്റെ വെബ് പോർട്ടൽ മുഖേന 20 വരെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുമായി 0486-222-0999 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം ഗ്രൂമിംഗ് ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്കു ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 944-7-3-7-8-6-8-960-5-8-6-0-0-0-5 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും 1 സെപ്റ്റംബർ ചൊവ്വാഴ്ച കണ്ണൂർ തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും 2026 ഓഗസ്റ്റ് 24 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് 0497 2763 473 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക വാർത്തകൾ അവസാനിച്ചു.
1: കാർബ്, സ്റ്റില്ലിൻജിയ, ഹെക്ലാലാവ, സ്റ്റാഫിസഗ്രിയ, മിസീറിയം.
2: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യം വിജയകരമായതിന്റെ സ്മരണാർത്ഥമാണ് രാജ്യം എല്ലാ വർഷവും ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ ദിവസം ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി നൂതന സമീപനങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ച എല്ലാ തലമുറയിലെയും നേതൃനിരയെയും ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്നതായി ഗുജറാത്തിൽ നടന്ന 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനും അറിവിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള ദൃഢനിശ്ചയത്തിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ എന്നിവരുടെ സമർപ്പണം രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ബഹിരാകാശ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ ബഹിരാകാശ മേഖല ഈ നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ലോകക്രമത്തിൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ തുടർച്ചയായി വികസിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ബഹിരാകാശ യാത്രാ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എത്തിച്ചുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഈ വിജയം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയുടെ നവീകരണ മനോഭാവത്തെയും വികസിത ഭാരത ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ സിഇഒമാർ അവരുടെ ശ്രമങ്ങളിൽ സ്ഥിരത പുലർത്തണമെന്നും ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കാൻ പ്രാപ്തിയുള്ള ശക്തമായ ബഹിരാകാശ മേഖല ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും സ്റ്റാർട്ടപ്പ് സിഇഒമാരുടെ ആശയവിനിമയത്തിനിടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മികച്ച കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കി കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു.
2: ഈ നയ ക്ഷേത്രമേ സാഹസ് ദിഖായ ഹൈ സബ്സെ ബഡി ബാത്ത് ഹൈ കി ആപ്നെ സർക്കാർ കി ബാത് പേ ഭരോസ കിയ ജോ ബി ഹം നിർണയ കരേ ഹം ഉസ്മെ കൺസിസ്റ്റന്റ് റഹേ ഓർ യേ വിശ്വാസ് പൈദാ കർനെ കാ ഹമാരാ പ്രയാസ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഗവേഷണം, നവീകരണം, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന ലോകത്തിന്റെ ഫാർമസി എന്ന സ്വത്വത്തിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നടന്ന ഹെൽത്ത് കെയർ ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആരോഗ്യ സംരക്ഷണത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ മന്ത്രി സമ്മേളനത്തിൽ പ്രത്യേകം എടുത്തുപറഞ്ഞു. 2026 ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക മന്ത്രിമാർ, പ്രതിനിധി സംഘ തലവന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സൈക്ലിംഗിനെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് ഫ്രണ്ട്ഷിപ്പ് സൈക്ലിംഗ് പരിപാടിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെയാണ് ഓണം വാരാഘോഷം. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ അവധിയായിരിക്കും. കേരളത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കെത്തും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, കന്യാകുമാരി തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസ് എന്ന നിലയിലാണ്. സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾ 3 മെഡലുകൾ കൂടി സ്വന്തമാക്കി. മാൻസി ലാദർ വെള്ളിയും തൻവി ഗുണ്ടേഷ് മഖ്ദൂം കൊമാൽ എന്നിവർ വെങ്കല മെഡലുമാണ് നേടിയത്. ഹോർമോസ് കടലിടുക്ക് പുതിയ US പ്രദേശമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതോടെ US ഇറാൻ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. ഹോർമോസിനെ US ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ഭൂപടവും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. എന്നാൽ US നിലപാട് തിരുത്തുന്നതുവരെ കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനെതിരെയുള്ള US സാമ്പത്തിക ഉപരോധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടയുമെന്നും ഇറാൻ അറിയിച്ചു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാകുന്നതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് 70-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരള മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണ മികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത TV ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പിക്നിക് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസും വാണി ജയറാമും.

ചിത്രം പൂന്തേൻ അരുവി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസ്.

അവൾ സുന്ദരിയായിരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന കാനം ഇ ജെ, സംഗീതം എം കെ അർജുനൻ.

ചിത്രം കള്ളിച്ചെല്ലമ്മ, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ആലാപനം കെ പി ബ്രഹ്മാനന്ദൻ.

ഇനി പാളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന്.

മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ONV. സംഗീതം സലിൽ ചൗധരി. ആലാപനം KJ യേശുദാസ്.

0: തെളിയണ് പിടയണ് ഇടനെഞ്ച് കുളിരണ് നിറയണ് ഇരുകിളി കുറുകണ് കുറുകണ്.
1: അടുത്ത ഗാനം ജോണി വാക്കർ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എസ് പി വെങ്കടേഷ്. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ ഇനി ഒരു കടങ്കഥ പോലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം മോഹൻ സിത്താര, ആലാപനം KJ യേശുദാസ്.

0: ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കർപ്പൂര ദീപം എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്. രചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ജോൺസൺ.
1: സ്വർഗം ചമച്ചതും നരകം

കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം ഭാർഗവീ നിലയം. രചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്. ആലാപനം എസ് ജാനകി.

0: സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രതി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: കെട്ടിവെക്കണോ? ഞാനാണോ കൊടുക്കാനുള്ളത്? നിന്റെ മുത്തച്ഛനോട് പറയടാ. അപ്പൊ കളികഞ്ചിലെ പറഞ്ഞു, അതാ ശരി. പ്രകാശം പറഞ്ഞാ ശരി. കുട്ടം ചെന്ന് മുത്തച്ഛനോട് പറ. ഞാനും ഒന്ന് അയഞ്ഞു, വീട്ടിൽ ചെന്നു. മുത്തച്ഛൻ ചോദിക്കുന്നു, കുട്ടൻ എവിടായിരുന്നു? കുട്ടിക്കളി വിട്ടിട്ടില്ല, ഒന്ന് മഞ്ഞപ്പുളിക്ക് തയ്യാറാവും. മുത്തച്ഛ, അതിനു മുമ്പ് എനിക്ക് ഒരു വാക്ക് പാലിക്കാനുണ്ട്. ആ കാളികഞ്ചിലെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള 10,000 രൂപ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. നീ കൊണ്ടു കൊടുക്കാനോ? ഇവിടെ വേറെ ആരും ഇല്ലേ? അത് നടക്കത്തില്ല. ഞാനിത് കുറെ കണ്ടതല്ലേ. മുത്തച്ഛ, ഞാൻ ഈ മാളിക നിന്ന് താഴെ ഇറങ്ങണമെങ്കിൽ ആ 10,000 രൂപ മുത്തച്ഛന്റെ കയ്യിൽ കൊണ്ടു തരണം. ശരി, നീ കൊണ്ടുകൊടു. കല്യാണം കൊണ്ട് കഴിയട്ടെ. നീ നാളെ പോയി കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുപോവാ. കുടിവെപ്പിന് മുമ്പ് 10,000 രൂപ നിന്നെ ഏൽപ്പിച്ചേക്കാം. എല്ലാം 10,000 രൂപ തന്നല്ലോ. ഇയാള് കൊണ്ടുകൊട്. മുത്തച്ഛൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അച്ഛൻ കയറി വന്നു. സദാനന്ദ, എന്താണ് ഇവിടെ? മുത്തച്ഛൻ പറയുന്നത് വിശ്വാസമല്ലേ? എല്ലാരും കേൾക്കല്ലേ പറഞ്ഞത്? അനുസരിക്ക്.
3: ശരി,
2: എല്ലാരും കേട്ടല്ലോ. നാളെ ഞാൻ പെണ്ണിനെ കൊണ്ടുവന്ന് കുടിവെപ്പിന് മുമ്പ് മുത്തച്ഛൻ എനിക്ക് 10,000 രൂപ തരും.
4: മഞ്ഞക്കുളി അങ്ങോട്ട് കഴിഞ്ഞു.
2: ആയിരക്കണക്കിന് ആള് എല്ലാരും നാടടക്കം വിളിച്ചിരിക്കല്ലേ. 5 കമ്പാർട്ട്മെന്റാ ഞങ്ങള് ട്രെയിനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷനിൽ ചെന്നപ്പോ 5 കമ്പാർട്ട്മെന്റും ഫുള്ളായിരിക്കുന്നു. എല്ലാരും റെഡി ആയിരിക്കല്ലേ. ചാപ്പാട് മുതലടക്കില്ലാത്ത ചാപ്പാട് കിട്ടുന്നല്ലേ. വണ്ടിയും വിട്ടല്ലോ. എല്ലാരും കേറി എന്നെ തൊട്ടടുത്തിരിക്കുന്നു പ്രകാശമാമൻ. ഹരിമോനെ, ഏതായാലും വിളിച്ച ഭാഗം ജയിച്ചല്ലോ.

അവിടെ ചെന്നപ്പോ പിന്നെ കതിർമണ്ഡപത്തിൽ ബഹളം. യതിദം ഹൃദയം തവ തദിദം ഹൃദയം മമ സർവാഭരണ വിഭൂഷിതാം ഇമാം ഗണ്യാം പ്രദാസ്യാമി. പിന്നെ മടകയാത്ര. വീട്ടിൽ വന്നപ്പോഴോ വിപ്പും വിളിയില്ലാതെ ആൾ കുടിയിരിക്കുക. കാരണം ഈ കുടിയൊപ്പിന്റെ അന്നുകൊണ്ട് സദ്യ സദ്യ ഉണ്ണാൻ വന്നവര് മാത്രോ മധു നവവധുവിനെ കാണാൻ വന്നവര് വലിയ ബഹളം തന്നെ. കുടിയൊപ്പിന് ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. എനിക്ക് 10,000 രൂപ കിട്ടാൻ ഇനി അല്പസമയമുള്ളൂ. ഇതാ മുത്തച്ഛൻ കയറി കഥ അടച്ചിരിക്കുന്നു. എന്തോ അതിന്റെ അർത്ഥം? പൈസ തരേണ്ട സമയം കയറി കഥ അടച്ചു. അച്ഛനെവിടെ? അമ്മയെവിടെ? പ്രകാശമാമനോടെ? ഓ, അവരൊക്കെ സദ്യ വിളമ്പ് നിർത്തി ആളാകാൻ പോയിരിക്കുന്നു. എന്നെ തിരക്കോന്ന് അറിയട്ടെ, ഞാൻ ഇറങ്ങി അങ്ങ് പോയി. നദീതീരത്തെത്തി. നദി ഒഴുകുന്നു. കാട്ടുപൂക്കൾ പറിച്ച് നദിയിലേക്ക് എറിഞ്ഞു. കറങ്ങി ഒഴുകുന്നു. ഞാൻ ആ നദീതീരത്ത് മലർന്നങ്ങൾ കിടന്നു. പ്രകൃതി മാതാവി, നിന്റെ മടിത്തട്ട് കിടക്കാൻ എന്ത് സുഖം. മയങ്ങിപ്പോയി. ഞാൻ ഞെട്ടുണർന്നു. വീട് വെട്ടിത്തിറങ്ങുന്നു. ഞാൻ വീട്ടിലേക്ക് നടന്നു. ദാ മുറ്റത്തിരിക്കുന്നു പല്ലക്ക്. കാളികഞ്ചിലമ്മ വന്നോ? ആ വന്നെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. കണ്ടെങ്കിൽ ഞാൻ അവിടെ മോന്തയ്ക്ക് ചാണകം വാരി എറിയായിരുന്നു. അമ്മേ, സംസ്കാരമില്ലാതെ വാക്ക് പറയാതെ നിനക്കെന്ത് വേണോടാ? എനിക്ക് അമ്മയെ കാണണം. അമ്മേ, കാളികഞ്ചിലമ്മേ. ഞാൻ ഓടി നടക്കുകയാണ്. അവസാനം ആ ചണ്ഡീ മണ്ഡപത്തിനപ്പുറത്ത് വല്ലാത്ത ഇരുട്ട് കാണുന്നു. ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു. അവിടെ ആരോ നിൽക്കുന്നു. ആരാണത്? അടിയൻ വംശി. എന്റെ ദേഹമാസകലും കോരിത്തെരിച്ചു. എന്ത് ചെയ്യാൻ മടിക്കാത്ത വംശി നിൽക്കുന്നു. നീ എന്തിവിടെ നിൽക്കുന്നു? ആ അടിയനങ്ങ് പോവുക. ഞാന് ആ ഇരട്ട തീർത്തപ്പി തടഞ്ഞിരുന്ന അവന്റെ താമസ്ഥലത്ത് ആ വാതിലിൽ പയ്യെ തള്ളി നോക്കി. ഓടാമ്പലിട്ടിരിക്കുന്നു. ഓടാമ്പലി തൊട്ടപ്പോ കൈ നനയുന്നു, കൈ ഒട്ടുന്നു. ഞാൻ എന്റെ ഷർട്ടിൽ തുടച്ചു. അമ്മേ, ആരും വിളി കേട്ടില്ല. പ്രപഞ്ചമാകുന്നു.

0: ഞാൻ തിരിച്ചോടി മുറ്റത്ത് വന്നപ്പോ പല്ലക്കില്ല, അമാലന്മാരില്ല, ഇതെന്ത് മറിമായം. ഞാൻ ഗേറ്റ് കടന്നു.
1: എന്തോ ഇരുട്ട്, കണ്ണിലിട്ട് കുത്തിയാ കാണാൻ പാടില്ലാത്ത ഇരുട്ട്. ഞാൻ പിന്നെ വീട്ടിൽ കയറിയില്ല. നേരം പുലർന്നപ്പോഴാണ് തിരിച്ചു വരുന്നത്. പോലീസിനും കൊണ്ടായി വന്നു. പോലീസ് അകത്ത് കടന്നു, മുത്തച്ഛന്റെ മാളികയിൽ ചെന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നു. വാലിക്കാരിയൊക്കെ കൈകാട്ടി വിളിച്ചു. തൊഴിൽ കൈയോടെല്ലാം വന്നു.
0: ഇന്നലെ രാത്രി ഇവിടെ ഒരു കൊലപാതകം നടന്നതായിട്ട് സദാനന്ദ ചൗധരിക്ക് സംശയം. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് തരാനുണ്ടോ? പൊന്നടയതേ, ഇന്നലെ രാത്രി 1 മണി വരെ സദ്യ ആയിരുന്നല്ലോ. ഞങ്ങളെല്ലാം സദ്യ വിളമ്പി ക്ഷീണിച്ച് അവിടെ എവിടെയെങ്കിലും ഉറങ്ങിപ്പോയി.
1: സദാനന്ദ ചൗധരിയുടെ ഷർട്ടിൽ രക്തമുണ്ട്, അതുകൊണ്ടാ സംശയം. ഇന്നലെ ഇവിടെ ആട്ടിന് വേണ്ടിയോ?
0: ആ സദ്യ അല്ലയോ, ആട്ടിനെയും കോഴിയൊക്കെ കണ്ടിച്ചു.
1: മിസ്റ്റർ ചൗധരി, അങ്ങനെ ആയിരിക്കും ഷർട്ടിൽ രക്തം പറ്റിയത്.
0: പിന്നെ കാളികഞ്ചിലമ്മ എവിടെ? പല്ലക്ക് എവിടെ? അമാലന്മാരെവിടെ? ഇവിടെ വന്നു തിരിച്ചങ്ങ് വീട്ടിൽ ചെന്നിട്ടില്ല. കാളികഞ്ചിൽ അന്വേഷിച്ചിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ വന്നത്.
1: മിസ്റ്റർ ചൗധരി, കാളികഞ്ചിൽ പോലീസ് അന്വേഷിക്കട്ടെ അക്കാര്യം. കാളികഞ്ച് ഞങ്ങളുടെ അധികാരാതിർത്തിപ്പെട്ട സ്ഥലമല്ല, ഞങ്ങൾ പോകുന്നു. പോലീസ് പോയി, പിന്നാലെ ഞാൻ ഇറങ്ങി. ഉടനെ പ്രകാശ് മാമൻ ഓടി വന്നിട്ട് തടയുന്നു.
0: നില്ല നില്ല, ഇന്ന് പുറത്തെങ്ങും പോകാൻ പാടില്ല. മരിമോനെ, ഇന്ന് പുഷ്പശയ്യാണ്. ജീവിതത്തിൽ ഒരുത്തന്റെ ജീവിതത്തിൽ ഒറ്റ ദിവസമേ ഉള്ളൂ പുഷ്പശയ്യ. ഇന്നലെ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. കുടിയോപ്പാട്ട് ഇവിടെ ഇല്ലായിരുന്നു. നാണക്കേടായി നാട്ടുകാരൊക്കെ അറിഞ്ഞു. അവിടെ നല്ലേ
1: പുഷ്പശയ്യ? പ്രകാശമാമ, നിങ്ങളുടെ പുഷ്പശയ്യും കുടിവെപ്പും 10,000 രൂപയ്ക്ക് വേണ്ടി. പാവം കാളികഞ്ചിലെ കൊച്ചമ്മേ,
0: നിങ്ങളൊക്കെ കുടി കഴുത്തറുത്തു കോന്നില്ലേ? കഴുത്തറുത്തു കോന്നില്ലേ? കരയല്ലേ, കരയല്ലേ, നല്ലൊരു ദിവസമായിട്ട് കരയരുതേ. ഈ ദിവസം ആരും കരയത്തില്ല.
1: സന്ധി കഴിഞ്ഞപ്പോ ഗൗരി ചിറ്റമ്മ നയനധാരി അണിയിച്ചൊരുക്കി പുഷ്പശയാമുറിയിലേക്ക് കൊണ്ടുപോന്നു. മോളെ, ഇതാണ് നിന്റെ പുഷ്പശയാമുറി. കയറിച്ചെല്ല്, ഇപ്പൊ സദാനന്ദം വരും.

0: അർദ്ധരാത്രി ആയപ്പോ അകത്തേക്ക് വലിച്ചെറിഞ്ഞ മാതിരി ഇതാ സദാനന്ദൻ വരുമോനെ സാക്ഷയിടറാ സാക്ഷയിടറാ പ്രകാശമാമൻ പുറത്തുനിന്നോട് നിർദ്ദേശം കൊടുക്കുന്നു.
1: പാവം പാടുപെട്ട് മനസ്സില്ല മനസ്സോടെ സാക്ഷിയിട്ടു. തിരിഞ്ഞു നോക്കുമ്പോ ആ മുറിക്കകത്ത് മച്ചിൽ നിന്ന് ഒരുമുഴം കയറിൽ ഒരാൾ തൂങ്ങി നിന്നാടുന്നു.
0: കപിലൻ
1: ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോ കട്ടിൽ കിടക്കുന്നത് നയനധാരിയല്ല, കഴുത്തന്റെ മാതിരി കാളികഞ്ചിലമ്മ. അടുത്ത ദിവസം രാവിലെ മുത്തച്ഛൻ സദാനന്ദനെ ചോദ്യം ചെയ്യുന്നു.
0: ഇന്നലെ നീ എവിടെയായിരുന്നു പറയൂ, നിന്നോടാണ് ചോദിക്കുന്നത്. പുഷ്പശേഖരൻ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, എവിടെ പോയിരുന്നു?
1: മുത്തച്ഛ ഞാൻ വെളിയിലായിരുന്നു.
0: വെളിയിൽ എന്ന് പറഞ്ഞാൽ?
1: വെളിയിൽ എന്ന് പറഞ്ഞാൽ അകത്തില്ലായിരുന്നു അർത്ഥം. മരുമോനെ പ്രകാശമാവും കൂടെ നിപ്പുണ്ട്. ഡാ മരുമോനെ മുത്തച്ഛൻ ചോദിക്കുന്ന സമാധാനം പറ.
0: നാട്ടുകാരറിഞ്ഞാൽ എന്ത് കുറച്ചിലായത്. സദാനന്ദ കാണാൻ കളാവുന്നൊരു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തന്നു. നീ അവളു ഒത്ത് ജീവിച്ചെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? മുത്തച്ഛൻ പറയുന്ന കാണാൻ കൊള്ളാവുന്ന പെണ്ണിനെ ഞാൻ കണ്ടില്ല. ഞാൻ കയറി ചെന്നപ്പോ കണ്ടത് കയറി തൂങ്ങി നടന്ന കപിലിനെയാണ്, കഴുത്തെറ്റ് കിടക്കുന്ന കാളികഞ്ചൽ അമ്മയാണ്.
1: മോനെ നീ ഇപ്പോഴും ആ മനോരാജ്യക്കാരൻ തന്നെ അല്ലേ?
0: അതെ, മനോരാജ്യക്കാരൻ തന്നെ. എന്റെ മനോരാജ്യം കൊണ്ട് മുത്തച്ഛന് 10,000 രൂപ ലാഭിച്ചില്ലേ? ലാഭിച്ചില്ലേ 10,000?
1: വ്യക്തിത്വം പറയാതിരിക്കൂ സദാനന്ദ, ഈ കാണായ സ്വത്തിന്റെ എല്ലാം അവകാശം നീ ഒറ്റയ്ക്ക് ഒരുത്തനാണ്. മോനെ ഈ കുടുംബത്തിന് നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ വംശവർദ്ധനവിന് വേണ്ടിയാണ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്.
0: ഓഹോ, വംശവർദ്ധനവിന് വേണ്ടിയാണല്ലേ? അതിന് എന്നെ പിടിച്ച് തൊഴുത്തി കെട്ടണായിരുന്നു മുത്തച്ഛ, പകരം ഒരു വിത്തുകാളെ വാങ്ങിച്ചു നിർത്തിയാ മതിയാണ്. സദാനന്ദൻ ഇറങ്ങി പൊയ്ക്കളഞ്ഞു. മൂപ്പിൽ പിടഞ്ഞണീറ്റ് പക്ഷെ വീണുപോയി. അവിടെ കിടന്ന് പിടയ്ക്കുന്നു. നാരായണ മോനെ പ്രകാശ ആരുമില്ലടാ, ഓടിവരണ എനിക്ക് നിര വയ്യട.
1: എല്ലാവരും മുകളിൽ ഓടിച്ചെന്നു. മൂപ്പിലനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അരയ്ക്ക് കിഴോട്ട് സ്തംഭിച്ചു പോയി. ചൗധരി വംശത്തിന്റെ സ്ഥാപകൻ ഹരനാരായണ ചൗധരി ഇതാ തടവാതം പിടിച്ചു കിടക്കുന്നു. ഡോക്ടർ വന്നു, പരിശോധിച്ചു, അദ്ദേഹം വിധി എഴുതി. ഞാൻ ചികിത്സിക്കാം. പക്ഷേ ഈ രോഗം ഈ അവസാന കാലത്തൊന്ന് പിടിപെട്ടാൽ ചിലപ്പോ 2 വർഷം 4 വർഷം ചിലപ്പോ അന്ത്യകാലം വരെ. പിന്നെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ

അന്ന് സദാനന്ദൻ വീട്ടിലുറങ്ങി. അയാൾ ആഗ്രഹിക്കാത്ത ആവശ്യപ്പെടാത്തൊരു വധു ഉണ്ടായിരുന്നു. അവൾ പോയി സ്വസ്ഥമായിട്ട് വീട്ടിലുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഉണർന്ന് പൂമുഖത്ത് ചെന്നപ്പോ ജ്യോത്സ്യൻ പ്രശ്നം പറഞ്ഞു കൊടുക്കുന്നു. അയാൾ ഇറങ്ങി പോയി കളഞ്ഞു. വൈകിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഇരിക്കുന്നൊരു സന്യാസി

0: സദാനന്ദൻ കയറി ചെന്നപ്പോ അച്ഛൻ പറയുന്നു, മോനെ സ്വാമിയെ കുമ്പിട്.
1: കുമ്പിടണോ? എവനെയോ?
0: അച്ഛൻ കൈനൂത്തോണ്ട് ഓടിച്ചെന്ന് ധിക്കാരം പറയരുത്. സ്വാമി ഇടപെട്ടു, ഭക്തോത്വം സമയ ക്ഷമസ്വ ക്ഷമസ്വ, എല്ലാം നാം നേരെയാക്കാം. സ്വാമി സദാനന്ദന്റെ നേർക്ക് തിരിഞ്ഞു,
1: മകനെ. മകനോ? ഞാൻ നിന്റെ മകനോ? അമ്മേ, അവൻ വിളിച്ചു കേട്ടോ. ശരിയാണോ? അച്ഛാ, അച്ഛന് മുമ്പ് വെച്ചാ അവൻ എന്നെ മകനെ വിളിച്ചു.
0: സദാനന്ദ, അധികാരം പറയാതിരിക്കൂ. ഭക്തോത്വം സമയ സാരമില്ല, നാം നേരെയാക്കാം, നാം നേരെയാക്കാം. 30 ദിവസത്തെ പൂജ, എല്ലാം നേരെയാകും. 30 ദിവസത്തെ പൂജ. സദാനന്ദൻ ഇറങ്ങിപ്പോയി കളഞ്ഞു. പ്രകാശൻ പരികർമ്മയായിട്ട് കൂടി. 3 ആഴ്ച കഴിഞ്ഞു. സ്വാമി വന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞു. നയന തിരിച്ചു വന്നു. ആരും അന്വേഷിക്കാൻ ചെന്നില്ലല്ലോ. സദാനന്ദൻ പോവില്ല, പിന്നെ ഒരു പണക്കാരല്ലേ, പാവപ്പെട്ട പെണ്ണെ തേടി പോകുമോ? അതുകൊണ്ട് നാണം കെട്ട് നയന സ്വയം തിരിച്ചു വരേണ്ടി വന്നു. സദാനന്ദൻ അമ്മയെന്ന് സ്വാമിയോട് പറയുന്നു,
1: സ്വാമി സ്വാമി, വധു വന്നിട്ടുണ്ട്.
0: വധു വരും. ഇയാളുടെ ചുണ കൊണ്ട് വന്നെന്നാണ് അയാൾ അവകാശപ്പെടുന്നത്.
1: വധു വരും,
0: വരനും വരും.
1: സ്വാമി, ഈ ചെറുക്കൻ അവിടെ കൂടെ കഴിഞ്ഞുകൂടാൻ എന്തെങ്കിലും ഒരു മന്ത്രോ തന്ത്രോ ജപിച്ച് അവന്റെ കഴുത്തിലോ കയ്യിലോ കെട്ടിക്കൊടുത്താൽ തരക്കേടില്ലായിരുന്നു.
0: വരൻ വധുവിന്റെ മുറിയിൽ പോകും, അതിനുള്ള ക്രിയാക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
1: സ്വാമി, അവനൊരു പക്ഷേ ആ മുറിക്കകത്ത് പോയില്ലെങ്കിലോ?
0: പോയില്ലെങ്കിൽ നാം തന്നെ പോകുന്നതാണ്.
1: അയ്യോ സ്വാമി, കടുങ്കയൊന്നും കാണിക്കല്ലേ.
0: നാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാദോദകം, നമ്മുടെ പാദം കഴുകിയ തീർത്ഥം. പയ്യനെ കൊണ്ട് പാനം ചെയ്യിക്കാൻ നിശ്ചയമായിട്ടും വരൻ വധുവിന്റെ മുറിയിൽ പോകും. 30ാം ദിവസം സദാനന്ദൻ കയറി വന്നു. സ്വാമി തയ്യാറായിരിക്കുന്നു, പൂജയ്ക്ക് തയ്യാറായിരിക്കുന്നു. ആഹാരം കഴിക്കാനിരുന്ന സദാനന്ദൻ അമ്മയൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു. മോനെ, ഇതാ തീർത്ഥം, സ്വാമി തന്നാ കുടിച്ചോ. തീർത്ഥോ? എനിക്കാവശ്യമില്ല. മോനെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ.
1: നന്മയോ? എനിക്കെന്താ ഇപ്പൊ തിന്മ?
0: എടാ മക്കളെ, നിന്റെ ബുദ്ധി ഉറയ്ക്കാൻ വേണ്ടിയാ.
1: ബുദ്ധി ഉറയ്ക്കാനോ? ഇപ്പൊ ഇളയ കിടക്കാണോ?
0: നിങ്ങൾക്കൊക്കെ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് ബുദ്ധിഭ്രമമാണെന്ന്. അമ്മേ, ഈ വീട്ടിൽ എല്ലാവർക്കും ഭ്രാന്താണ്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 30 ദിവസമായിട്ട് ഈ വീട്ടിൽ തോന്നോട് നടത്തില്ലായിരുന്നു. അമ്മേ, ഒരാൾ തളർവാദം പിടിച്ചു കിടക്കുന്നല്ലോ. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഈ സന്യാസിയുടെ കയ്യിൽ? ഉണ്ടോ? ഈ പൂജയും മന്ത്രവും ഈശ്വരഭക്തിയും ഈ പ്രകടനം കൊണ്ടൊന്നും ഈ വീട്ടിൽ നടന്ന മഹാപാതകം മറച്ചു വെക്കാനാവില്ലമ്മേ. മുത്തച്ഛൻ ഈ കുടുംബം സ്ഥാപിച്ച കഥ നാട്ടുകാർക്കറിയാം. കപിലിന്റെ കഥ എല്ലാവർക്കും അറിയാം. അവസാനം പാവപ്പെട്ട കാളികഞ്ചിലെ കൊച്ചമ്മേ 10,000 രൂപയ്ക്ക് വേണ്ടി അരിങ്കുര നടന്നാൽ അമ്മ പോലും കൂട്ടുന്നല്ലേ. ഒന്ന് പതുക്കെ പറയണ, ഒന്ന് പതുക്കെ പറയണ. അമ്മ, ഇതിനി മോടിവെക്കാനാവില്ല. നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മോനെ, വെള്ളം കുടിക്ക്, തർക്കുത്തരം പറയരുത്. അമ്മയാതരുന്ന് കുടിക്ക്. എടാ, ഗ്ലാസ് വാങ്ങിച്ച് നേർ കൊടുത്തു. കിണറ്റുകാരെ പോയി കൈ കഴുകി. അകത്ത് കയറി സാക്ഷിയിട്ടു. ഷർട്ട് ഊരി എറിഞ്ഞു ചെന്ന് കട്ടിൽ വീണു. അപ്പോൾ വളകിലിക്കം തൊട്ടടുത്ത് കിടക്കുന്നു നയന. പാമ്പിനെ തൊട്ട മാതിരി അത് പിടഞ്ഞെളിച്ചു. ഓടിച്ചെന്ന് സാക്ഷിയെടുത്ത്, പക്ഷേ വാത്ത് തുറക്കാൻ മേല. പുറത്തു നിന്ന് ആരോ കുറ്റിയിട്ടിരിക്കുന്നു. പ്രകാശൻ സ്വാമി പറഞ്ഞെന്ന് ഇവൻ അകത്ത് കയറി ഉടനെ പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കാൻ. ഈ സംഭവങ്ങളുടെ ആകസ്മികത ആകെ ഇളയം പരപ്പിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോ അമ്മ പുറത്തേക്ക് വന്നു.

0: ഇതാ പ്രകാശൻ ആ വാതിലിന് മുമ്പിൽ കാവൽ കിടക്കുന്നു.
1: ഹേ പ്രകാശ്, എഴുന്നേൽക്ക്. എന്തിനു ഇവിടെ കാവൽ കിടക്കുന്നു? വാതിൽ തുറക്ക്. സദാനന്ദൻ തുറന്നുവിടാൻ.
0: വാതിൽ തുറക്കപ്പെട്ടു. സദാനന്ദൻ ഇറങ്ങിപ്പോയി.
1: അമ്മേ, അമ്മേ, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയുമേ, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയുമേ.
0: മോളെ, അവൻ നിന്നോട് മിണ്ടിയില്ലേ? അവൻ നിന്നെ തൊട്ടില്ലേ?
1: എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയുമേ.
0: നീ ഒരു കുറ്റവും ചെയ്തില്ലല്ലോ. വരൂ. അമ്മ നയനെ വിളിച്ചോണ്ട് പോയി. അല്പം കഴിഞ്ഞപ്പോ സദാനന്ദ സ്വാമിയുടെ മുറിക്കകത്ത് ബഹളം. ആളുകളിൽ നിന്ന് നോക്കി നല്ല കാഴ്ച. സദാനന്ദൻ സ്വാമിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. സ്വാമിയുടെ ദീക്ഷ പിടിച്ച് ജനലിന്റെ കമ്പി കെട്ടിയിരിക്കുകയാണ്. സദാനന്ദന്റെ കയ്യിൽ റൂൾ തടി. ഓരോ അടി കിട്ടുമ്പോഴും സ്വാമി അവിടെ കിടന്നുണ്ട്.
1: ഓം റൂൾ തടി മർദ്ദകായ നമഃ, ഓം ക്രമസമാധാന ഭഞ്ജകായ നമഃ.
0: പ്രകാശം കെട്ടടിച്ച് സ്വാമി ഇറങ്ങി ഓടി. അല്പം കഴിഞ്ഞ് സദാനന്ദൻ വീട് വിട്ടു. കുറെ കഴിഞ്ഞ് പ്രകാശൻ അന്വേഷിച്ചു പോയി. നരനാരായണ ചൗധരി വീട്ടിൽ വന്നപ്പോൾ വീട് ശൂന്യം.

0: ഒരു മാസം കഴിഞ്ഞു ഹരനാരായണ ചൗധരി സിദ്ധി കൂടി. പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞു ആ പരിസരത്തുള്ള കുറച്ചധികം ആൾക്കാർ വീട്ടിലേക്ക് കടന്നു വരുന്നു. നരനാരായണ ചൗധരി അത്ഭുതപ്പെട്ടു പോയി. എന്താ എന്താ വിശേഷം, എല്ലാരും കൂടി ഇങ്ങോട്ട്. അതിന് മറുപടി പറഞ്ഞ നയനയാണ്,
1: ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയ ഞാനാണ് കേട്ടോ.
0: നിങ്ങളെ ഞാൻ വിളിച്ചെന്തിനാണെന്ന് മനസ്സിലായോ? എന്റെ ഭർത്താവ് വിടില്ല, സദാനന്ദ ചൗധരി, അദ്ദേഹം വീട് വിട്ടു പോയി. കാരണം ഇതൊരു നല്ല മനുഷ്യനാണ്, ഇത് മനുഷ്യർക്ക് പറ്റിയ വീടല്ല, ഇത് കാബാലികളുടെ മടയല്ലേ. നിങ്ങൾക്കറിയാവോ ചൗധരി വംശത്തിന്റെ സ്വഭാവം?
2: കാശം നോർത്താൽ ചൗധരി വംശം കാബാലിക വംശം, കുടിവെപ്പും മൂവന്തിക്കൊരു കൊലയിൽ വീട്ടിൽ നടന്നു.
0: എന്റെ ഭർത്താവ് പറഞ്ഞാൽ അറിഞ്ഞ പാവം കാളികഞ്ചിലെ കൊച്ചമ്മയെ 10,000 രൂപയ്ക്ക് വേണ്ടി
2: പല സമ്മത്സരം അവധി പറഞ്ഞു കടമവരങ്ങനെ വീട്ടി.
0: ഇതായിരിക്കും നരനാരായണ ചൗധരി. എന്റെ അച്ഛൻ മരിച്ചില്ലേ, രോഗം മൂർച്ഛിച്ച് മരിച്ചെന്നല്ലേ എല്ലാവരെയും പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത്? അല്ല,
2: രോഗഗ്രസ്തൻ കിഴവനെ അരുമപുത്രൻ ഞെക്കിക്കൊന്നു.
0: ഞാൻ ദൃക്സാക്ഷിയാണ്, ചികിത്സിച്ച് മുടിയുന്നു. അതുകൊണ്ട് അർദ്ധരാത്രിക്ക് കയറി ചെന്ന് തളർവാദം പിടിച്ചു കിടക്കും. തന്തയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നവനാണ്. ഞാനത് വളരെ മിതമായ ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ, കടന്നു വന്നെന്ന്. എന്റെ ഭർത്താവ് പോയതിനു ശേഷം എനിക്ക് കൂട്ടുകടന്നത് എന്റെ ശ്വശ്രുവാണ്. ഒരു ദിവസം രാത്രി ഞാൻ ഞെട്ടുകൊണ്ട് നോക്കുമ്പോ എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്വശ്രുവല്ല ശ്വശുരൻ.
2: കൊല്ലാനോ തിന്നാനോ പറയിൽ കൊള്ളാവുന്നവർ നിങ്ങൾ.
0: അതുകൊണ്ട് ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എന്റെ ഭാര്യാത്വത്തിന് ചിഹ്നമാണല്ലോ കൈ കിടക്കുന്ന കല്ലുവളകൾ, ഞാൻ തട്ടി പൊട്ടിക്കുന്നു. നെറ്റി കിടക്കുന്ന സിന്ദൂരം ഞാൻ മായിച്ചു കളയുന്നു. ഞാൻ ഈ വീട് വിട്ടു പോകുന്നു. ഒരു കൊടുങ്കാറ്റ് മാതിരി നയന അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വളരെ ദൂരെ അപരിതമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് അസഹ്യമായ തണുപ്പുമേറ്റിരുന്ന് വിറയ്ക്കുന്നു സദാനന്ദ ചൗധരി.

0: വെച്ചും ഉദാരമതിയായ ഒരു മനുഷ്യൻ സദാനന്ദനെ വിളിച്ചുകൊണ്ട് പോയി. സദാനന്ദൻ കാണാനിട്ട് പ്രകാശം ധരിച്ചെത്തി. ചൗധരി വംശത്ത് ചൗധരി ഭവനത്തിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്ന മുറ്റത്ത് അഞ്ചാറ് പശുക്കൾ കിടന്ന് അണയാട്ടുന്ന മേച്ചൽ സ്ഥലം പോലെ വീട് പൂട്ടിക്കെട്ടിയിരിക്കുന്നു.
1: ഏട്ടോ, ഇവിടെ ആരും ഇല്ലേ?
0: അയൽക്കാരൻ ചോദിക്കുന്നു. ഹേ മനുഷ്യ, ഇപ്പൊ എവിടുന്ന് വരുന്ന അന്വേഷിക്കാൻ അറിഞ്ഞില്ലേ? നിങ്ങളുടെ സഹോദരി മരിച്ചുപോയി. ചൗധരിയുടെ സ്വത്തെല്ലാം വെച്ച് ഭാഗൽപൂരിന് പോയി. കിട്ടിയ വിലയ്ക്ക് 300,000 വെച്ച് പോയി. ഭാഗൽപൂരിലുണ്ട്. പ്രകാശൻ ഭാഗൽപൂരിലേക്ക് പറക്കുന്നു. സദാനന്ദൻ താമസിച്ച വീട്ടിൽ ആ ഉദാരമതിയുടെ അനന്തരവൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഒരു കത്ത് കൊടുത്തു സദാനന്ദന്റെ കയ്യിൽ. പ്രിയപ്പെട്ട സദാനന്ദ ചൗധരി, നിങ്ങളുടെ സ്വഭാവത്തിൽ ആകൃഷ്ടനായിട്ട് അച്ഛൻ നിങ്ങൾ നിർബന്ധിച്ചോട് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, എന്റെ ഭർത്താവ് പോലീസ് ഓഫീസർ നിങ്ങളുടെ പേരും പറഞ്ഞാണ് എന്നെ തല്ലിച്ചതയ്ക്കുന്നത്. ദയവായി നിങ്ങൾ ഈ വീട് വിട്ടു പോകണം. അടുത്ത ദിവസം രാവിലെ ആ ഉദാരമതിയായ മനുഷ്യൻ സദാനന്ദനെ തേടുമ്പോ സദാനന്ദൻ വീട് വിട്ടു പോയി കഴിഞ്ഞു. പ്രകാശൻ നമ്മുടെ ചൗധരി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ടത് ചൗധരി അദ്ദേഹം ഒരു ചെറുപ്പക്കാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏട്ടോ, എന്താ അവിടെ കാഴ്ച? കടക്കളാപുറത്ത്, കടക്കളാപുറത്ത്. പ്രകാശൻ ഗേറ്റിന് പുറത്ത്. എന്നാലും പ്രകാശൻ ദിവസവും അവിടെ ചെല്ലും. ഒരു ദിവസം കടന്നു ചെന്നപ്പോ പാലും കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരി പെണ്ണ് കിടന്ന് വിളിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആള് കൂടി. പ്രകാശൻ അകത്ത് കടന്നു. ഓടളക്കി അകത്തിറങ്ങി ചെന്നപ്പോ ഇതാ കിടക്കുന്നു ചൗധരി.

0: ചൗധരിയുടെ ശവദാഹം കഴിഞ്ഞിട്ട് പ്രകാശനും ബാങ്കിലേക്ക് ഓടിച്ചു. ബാങ്കുകാർ പ്രകാശനെ ഓടിച്ചു. ബാങ്കിൽ 800,000 പലിശയുടെയും ഒരു വലിയ നിക്ഷേപം കിടപ്പുണ്ട്. അതിൻ്റെ അവകാശം സദാനന്ദനാണ്. സദാനന്ദനെ കൊണ്ടുവരാൻ എൽപ്പാഞ്ഞു പോവുകയാണ്. കൽക്കത്ത നഗരത്തിൽ കറങ്ങി നടക്കുകയാണ് സദാനന്ദൻ. ഈ സമയത്ത് ഒറ്റയ്ക്ക് മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അതാ പോകുന്ന നയനയും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞൊന്ന് വണ്ടി കയറി. നയന നയന അവരൊട്ട് കേട്ടതുമില്ല. അതിന്റെ സത്യാവസ്ഥ അറിയാൻ സദാനന്ദൻ നവാബ്ഗഞ്ചിലെത്തി. ആളും കൂടി.
1: ഏ സദാനന്ദ ചൗധരി, നിങ്ങളിപ്പോ എവിടുന്ന് വരുന്നു? അപ്പൊ ഞങ്ങൾ കേട്ടതൊക്കെ ശരിയാണല്ലോ. നിങ്ങൾ ഹിമാലയത്തിൽ സന്യാസിയായിട്ട് കഴിയുന്നതൊക്കെ കേട്ടു. അമ്മ മരിച്ചപ്പോഴും നിങ്ങളെ കണ്ടില്ല. അച്ഛൻ മരിച്ചു. വീട്ടിന്റെ കിടപ്പ് കണ്ടില്ലേ? ഞങ്ങളാരും അങ്ങോട്ട് പോകില്ല. നിറയെ പാമ്പാണ് മലമ്പ.

സദാനന്ദൻ കൃഷ്ണപുരിയിൽ ഇറങ്ങി. നാട്ടുകാരോ പറഞ്ഞു കൊടുത്തു, ഭർതൃഗൃഹത്തിൽ നിന്ന് പിണങ്ങിപ്പോയ നയന അച്ഛൻ്റെ അടുത്തിയെന്ന് ആ വിവരം അറിഞ്ഞ അച്ഛൻ ഒരാഴ്ചക്കാലമേ കിടന്നുള്ളൂ. പിന്നെ അച്ഛൻ്റെ ശവദാഹത്തിനൊക്കെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിഖിലേശനാണ്. ശവദാഹം കഴിഞ്ഞു വന്നപ്പോൾ നയനയ്ക്ക് ബോധമില്ല, ബോധം തെളിഞ്ഞവള് നിലവിളിയും തുടങ്ങി, എനിക്കാരുമില്ലേ എനിക്കാരുമില്ലേ. നിഖിലം പറഞ്ഞു, നയന നിനക്ക് ഞാനുണ്ട്, നിന്നെ ഞാൻ സംരക്ഷിക്കും.

0: രണ്ടുപേരും ഒന്നിച്ച് ട്രെയിനിൽ പോകുന്ന കാണാം. രണ്ട് ഓഫീസിലാണ് ജോലി. ഒരു ദിവസം നിഖിലൻ നയനെ കാണാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അവളെ വിളിച്ച അയാൾ വീട്ടിലെത്തി. നയന മുറിക്കകത്തുണ്ട്. ഇത് അവിടെ മടിയിൽ ഒരാൾ തലവെച്ച് കിടക്കും. നിഖില, ക്ഷമിക്കണം, എന്റെ ആദ്യ ഭർത്താവാണ് സദാനന്ദ ചൗധരി. സുഖമില്ല, ബോധമില്ല, കിടക്കാണ്.
1: ആദ്യ ഭർത്താവ്? ആദ്യ ഭർത്താവ് എവിടെ നിന്ന് കിട്ടിയത് എന്റെ ആദ്യ ഭർത്താവിന്?
0: നിഖിലിന്റെ വിധം മാറിയാൽ ഭാര്യയുടെ ഇരുകവളിൽ വാഞ്ഞു തല്ലി. എന്റെ ആദ്യ ഭർത്താവ്, ആദ്യ ഭർത്താവ്. ഒരു കൊടുങ്കാറ്റ് മാറിയാൾ അടുത്ത മുറിയിലേക്ക് പോയി. സദാനന്ദനെ കിടത്തിയത് നയന പിന്നാലെ എന്ന് കാലം പിടിച്ച് കരയുന്നു.
1: നിഖില, തെറ്റിദ്ധരിക്കരുത്, സംശയിക്കരുത്, അവിശ്വസിക്കരുത്. ഞാൻ ഓഫീസ് വിട്ട് വരികയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോ ഭയങ്കര ജനക്കൂട്ടം, വലിയ മഴയാണ്. എന്നിട്ട് കുടജോടി ആള് നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോ ഈ മനുഷ്യൻ വെള്ളത്തിൽ കിടക്കുന്നു. എടുത്ത് തിണ്ണേ കിടത്താൻ ഒരു മനുഷ്യൻ എല്ലാരും കാഴ്ച കണ്ടു നിൽക്കുന്നു. ഞാൻ എടുത്തോണ്ട് പോകുന്നു. പേടിക്കണ്ട, ബോധം തെളിഞ്ഞാൽ അപ്പോഴേ മനുഷ്യൻ പൊയ്ക്കോളും. അതാ സ്വഭാവം. നിഖില, നിഖില, പോരുന്നേ.
0: നിഖിലിനെ പിന്നെ കണ്ടില്ല, രണ്ടാഴ്ചക്ക് കണ്ടില്ല. ഒരു സന്ധിക്ക് നിഖിലും കുടിച്ചു തെറ്റി കയറി വന്നിരിക്കുന്നു. നയന, എവിടെയാടി നിന്റെ ഭർത്താവ്? ആദ്യ ഭർത്താവ്, എനിക്ക് അവനെ കാണണമടി.
1: നിങ്ങൾ കുടിച്ചോ?
0: കുടിച്ചടി. ഇടി നിനക്ക് തന്ന ആ മാല ഇമ്മളെ എടുത്തുണ്ടോ?
1: അയ്യോ, അത് ഞാൻ പണയം വെച്ചു.
0: ഓഹോ, നിന്റെ ആദ്യ ഭർത്താവിന് ശുശ്രൂഷിക്കാൻ നിഖിലൻ കയ്യിൽ നിന്ന് കത്തി കടിച്ചു നിർത്തി സദാനന്ദൻ കിടന്ന മുറിയിലേക്ക് വലിച്ചു വെച്ചു. നിന്റെ ആദ്യ ഭർത്താവ്.
1: നിഖില!
0: പിന്നെ നിഖിലനെ കണ്ടില്ല. സദാനന്ദനെ അന്വേഷിച്ചപ്പോ ആ മുറിയിൽ സദാനന്ദനെയും കണ്ടില്ല. പ്രകാശൻ കൽക്കത്തേക്ക് ഇറങ്ങി നടക്കുന്നു. കൽക്കത്തയുടെ വിവിധ മുഖങ്ങളെ അയാൾ കണ്ടു. സദാ

0: അവസാനം പ്രകാശൻ തന്റെ മരുമകനെ കണ്ടെത്തി. വേഗം കൂട്ടിക്കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് 800,000 പലിശയുടെയും പാസ്ബുക്കും ചെക്ക്ബുക്കും വാങ്ങിക്കൊടുത്തു. രണ്ടുപേരും പിന്നെ നവാബ്ഗഞ്ചിലെത്തി. സദാനന്ദൻ തന്റെ നാട്ടുകാർക്ക് 400,000 സംഭാവന ചെയ്തു. അവിടെ ഹൈസ്കൂളും കോളേജും ഹോസ്പിറ്റലും ഉയർന്നു വന്നു. സദാനന്ദൻ നയനയുടെ വീട്ടിലെത്തി. അവൾക്ക് 400,000 സംഭാവന ചെയ്യാൻ പൊടുന്നനെ നിഖിലൻ ചാടി വീണു. സദാനന്ദൻ ഇറങ്ങിപ്പോയി. പക്ഷേ അയാളുടെ ബാഗ് മേശപ്പുറത്തിരിക്കുകയായിരുന്നു. നിഖിലൻ ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കത്തും 400,000 രൂപയും. നയന, ഇതാ സദാനന്ദന്റെ സംഭാവന, നമുക്ക് രണ്ടുപേർക്കും 400,000 രൂപ. വേഗം ചെന്ന് വിളിച്ചോണ്ട് വരൂ. നിഖിലൻ സ്റ്റേഷനിലേക്ക് ഓടി. പക്ഷെ സദാനന്ദൻ സ്റ്റേഷൻ വിട്ടു കഴിഞ്ഞിരുന്നു. ഏ ഹജാരി, അവിടുന്ന് പോയ വഴിക്കാണ് ഞാൻ ചൗവേടിയിലെത്തി. ആ ക്ലോക്ക് ടവറിന്റെ സ്കൂളിലെ മാഷായത്. അവിടെ വെച്ചല്ലേ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് നവാബ്ഗഞ്ചിൽ എത്തണം. നാട്ടുകാരോട് ചോദിക്കണം, ഞാൻ എന്റെ അച്ഛനെ കുത്തിക്കൊന്നു. നാട്ടിലെത്തിയപ്പോ നവാബ്ഗഞ്ചിലെ ജനങ്ങൾ ഓടുന്നു. എന്താ എന്താ സംഭവം, എന്തിനു ഓടുന്നു? ഏ അവിടെ വെടിവെപ്പ് നടക്കുന്നു, കണ്ടില്ലേ? നക്സലേറ്റുകൾ, നക്സലേറ്റുകൾ ആ സ്കൂളും കോളേജും ഹോസ്പിറ്റലും എല്ലാം തീയിട്ടു കത്തിയെറിയുന്നു, കണ്ടില്ലേ? ഡി ആർ പി എല്ലാത്തിനും വെടിവെച്ചു തലയ്ക്കുന്നു.
1: ഏ ഹജാരി, എന്റെ 400,000 ഉണ്ടാ കത്തിയെറിയുന്നത്. ഏ സദാനന്ദ ചൗധരി, നിങ്ങളെന്തിനു നാട്ടുകാരെ സ്നേഹിക്കാൻ പോയി? അതുകൊണ്ടല്ലേ ഈ ശല്യങ്ങളൊക്കെ ഉണ്ടായത്. ഹജാരി, അത് നിങ്ങളുടെ തത്വശാസ്ത്രം. എനിക്ക് നയനെ കൊടുന്ന് കാണണം. നയനയുടെ വീട്ടിലെത്തിയപ്പോൾ ആ വീടും പരിസരവും ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ മകന്റെ 10th ജന്മദിനാഘോഷം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രശസ്ത അതിഥികൾ. മൂപ്പരാമാർ രണ്ടും അകത്ത് കടന്നു. അവർ കണ്ടു നയനെ. ആളെ വിട്ട് വിളിപ്പിച്ചപ്പോൾ നയന വന്നു. നിങ്ങൾ ആരാണ്? നയന, എന്നെ മനസ്സിലായല്ലേ? ഞാനാണ് സദാനന്ദ ചൗധരി.
0: ഓ സദാനന്ദ ചൗധരി, എന്തിനിവിടെ വന്നു? ക്ഷണിച്ചോ നിങ്ങളെ? ക്ഷണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാറില്ല, കടന്നു പോയിക്കോളൂ.
1: സദാനന്ദൻ ഹജാരിയുടെ മുഖത്ത് നോക്കി. അയാൾ പറഞ്ഞു, ഏ സദാനന്ദ ചൗധരി, നിങ്ങളെന്തിനെ ഇവൾക്കൊക്കെ പണം കൊടുക്കാൻ പോയി? നിങ്ങളെന്തിനെ ഇവളെയൊക്കെ സ്നേഹിക്കാൻ പോയി? സദാനന്ദൻ പെട്ടെന്ന് കത്തി കൈവശപ്പെടുത്തി. ഹജാരിയുടെ നെഞ്ചു നോക്കി. ആ ഞാൻ
0: മുഖ്യമന്ത്രി, എന്റെ ആദ്യത്തെ ഭർത്താവാണിത്.
1: ചോരൊഴുകുന്ന കത്തി ഉയർത്തി സദാനന്ദൻ പ്രഖ്യാപിച്ചു. ഏ മുഖ്യമന്ത്രി, ഞാൻ ആരുടെയും ഭർത്താവല്ല. കത്തി കണ്ടിട്ട് പേടിയാവുന്ന ഞാൻ താഴെയിട്ടേക്കാം. ഞാൻ ആരാണെന്ന് പറയാം? എന്നെ അറസ്റ്റ് ചെയ്യാൻ തിരുക്കപ്പെടണ്ട, ഞാൻ ഓടൂല. ഞാനാണ് മരിച്ചു കിടക്കുന്നത്. ഞാൻ എന്നെ തന്നെ കൊന്നിട്ടിരിക്കുകയാണ്. ഇവനാണ് എന്നെ പഠിപ്പിച്ചത്.
0: സ്നേഹിക്കുന്നത് പാപം, നാടിന് നന്മ ചെയ്യുമെന്ന് പാപം, കരുണ കാട്ടുമെന്ന് പാപം.
1: എനിക്കും തോന്നി ഏകപക്ഷീയമായ സ്നേഹം നിഷ്പ്രയോജനമാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൊന്നിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പ്രതിയാണ്.

0: വിലങ്ങടിഞ്ഞ് കൈയുയർത്തി സദാനന്ദനെല്ലാവർക്കും വിപ്ലവാഭിവാദനങ്ങൾ നേരുമ്പോൾ പ്രതി എന്ന കഥ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രതി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: രക്ഷിതാക്കളറിയാൻ
2: ആധുനിക കാലത്തെ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സർവസ്വാതന്ത്ര്യവും മികച്ച വിദ്യാഭ്യാസവും ഭൗതിക സൗകര്യങ്ങളും ഒരുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിടവാണ് വൈകാരികമായ അസാന്നിധ്യം. ഡോക്ടർ ജോൺ ഡിലോണി ഉൾപ്പെടെയുള്ള മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നതുപോലെ മാതാപിതാക്കൾ ശാരീരികമായി കുട്ടികളുടെ കൂടെ ഉണ്ടാകാം, അവരെ സ്കൂളിൽ വിടുന്നുണ്ടാകാം, ഭക്ഷണം നൽകുന്നുണ്ടാകാം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടാകാം. എന്നാൽ മനസ്സുകൊണ്ട് അവർ പലപ്പോഴും ദൂരെ എവിടെയോ ആയിരിക്കും. സ്മാർട്ട് ഫോണുകൾ, ജോലിയിലെ സമ്മർദ്ദം, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത മാനസിക വിഷമങ്ങൾ എന്നിവ മാതാപിതാക്കളെ കുട്ടികളിൽ നിന്ന് വൈകാരികമായി അകറ്റുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നുണ്ടെങ്കിലും തന്റെ സങ്കടങ്ങൾ ആരും കാണുന്നില്ലെന്നും താൻ ശരിക്കും ആദരിക്കപ്പെടുന്നില്ലെന്നും കുട്ടിക്ക് തോന്നുന്നു. ഇതിനെ വൈകാരികമായ ഏകാന്തത എന്ന് വിളിക്കാം. ഒരു കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോഴും കുട്ടി അനുഭവിക്കുന്ന ഈ ഏകാന്തത പ്രകടമായ അവഗണനയോളം തന്നെ ഹാനികരമാണ്. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന ബോധം, കുട്ടികളിൽ എന്റെ വികാരങ്ങൾക്ക് വിലയില്ല അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ വളർത്തുന്നു. ഇത് അവരുടെ ആത്മവിശ്വാസത്തെയും ലോകത്തോടുള്ള കാഴ്ചപ്പാടിനെയും ദോഷകരമായി ബാധിക്കുന്നു. കൗമാരത്തിലേക്കും മുതിർന്ന പ്രായത്തിലേക്കും കടക്കുമ്പോൾ ഇത്തരം കുട്ടികൾ ഒന്നുകിൽ അമിതമായ പെർഫെക്ഷനിസ്റ്റുകളാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നവരാകാനോ സാധ്യതയുണ്ട്. ചിലർ ദേഷ്യത്തിലൂടെയും വാശികളിലൂടെയും തങ്ങളുടെ ഉള്ളിലെ ശൂന്യത പ്രകടിപ്പിക്കും. ഉപരിതലത്തിലെല്ലാം ശരിയാണെന്ന് തോന്നുമ്പോഴും ഉള്ളിൽ സ്നേഹത്തിന്റെ അഭാവം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മസ്തിഷ്ക വികാസത്തിന്റെ ഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട സുരക്ഷിത ബോധം എന്നത് മാതാപിതാക്കളുടെ കണ്ണുകളിലെ തിളക്കവും അവർ നൽകുന്ന ശ്രദ്ധയുമാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾ ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും പാതകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ആധുനിക ജീവിതശൈലി മാതാപിതാക്കളെ പലപ്പോഴും ബേൺ ഔട്ട് അഥവാ മാനസിക വളർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. സ്വന്തം വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാൻ മാതാപിതാക്കൾ തങ്ങൾക്കുണ്ടായ അതേ വൈകാരിക ശൂന്യത അറിയാതെ മക്കളിലേക്കും പകരുന്നു. മികച്ച സ്കൂളുകളും ട്യൂഷനുകളും നൽകുന്നതിനേക്കാൾ പ്രധാനം കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനും അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനും സാധിക്കുക എന്നതാണ്. ഒരു കുട്ടിയുടെ മസ്തിഷ്കം സുരക്ഷിതത്വമായി തിരിച്ചറിയുന്നത് ശാന്തമായ സാന്നിധ്യത്തെയാണ്. ആ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ വസ്ത്രത്തിനും ഭക്ഷണത്തിനും അപ്പുറമുള്ള ഒരു വൈകാരിക ലോകം അവിടെ തകരുകയാണ്. എന്നാൽ ഇത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനുള്ള ഒരു നിരീക്ഷണമായി കാണരുത്, മറിച്ച് ബന്ധങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു ആഹ്വാനമായി ഇതിനെ കാണണം. കുട്ടികൾക്ക് വേണ്ടത് പരിപൂർണരായ മാതാപിതാക്കളെ അല്ല, മറിച്ച് തങ്ങളുമായി വൈകാരികമായി ബന്ധമുള്ള മാതാപിതാക്കളെയാണ്. തെറ്റുകൾ സംഭവിച്ചാൽ അത് കുട്ടികളോട് തുറന്നു പറയാനും അവരോട് ക്ഷമ ചോദിക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. ഓരോ ദിവസവും ഫോണുകൾ മാറ്റിവെച്ച് കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്ന നിശ്ചിത സമയം ആ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേവലം ഉപദേശിക്കുന്നതിന് പകരം അവരെ കേൾക്കാൻ ശ്രമിക്കുക. അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിൽ ആത്മാർത്ഥമായ താൽപര്യം കാണിക്കുക. വീടിനുള്ളിൽ ചില സാങ്കേതിക വിദ്യ വിമുക്തമായ ഇടങ്ങളോ സമയമോ കണ്ടെത്തുന്നത് വലിയ ഗുണം ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഉള്ള സമയം സംഭാഷണങ്ങൾക്കായി മാറ്റിവെക്കാം. ഇത്തരം ചെറിയ മാറ്റങ്ങൾ കുട്ടികളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും അവർക്ക് വലിയൊരു സുരക്ഷിത ബോധം നൽകാനും സഹായിക്കും. ഒരു ആലിംഗനമോ അല്ലെങ്കിൽ തോളിൽ തട്ടി നൽകുന്ന പ്രോത്സാഹനമോ ആ കുഞ്ഞിന് നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്നേഹമെന്നത് അനുഭവങ്ങളിലൂടെയാണ് കൈമാറേണ്ടത്, പണത്തിലൂടെയല്ല. ഓരോ മാതാപിതാക്കളും സ്വന്തം മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ കുഞ്ഞിന് സമാധാനം നൽകാൻ സാധിക്കൂ. പഴയ രീതിയിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ മാറ്റിവെച്ച് തുറന്ന സംസാരത്തിലൂടെയും സ്നേഹത്തിലൂടെയും വീടിനുള്ളിൽ പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കാം. കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവർ തന്റെ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന വൈകാരികമായ കരുതലാണ്. ആ കരുതൽ അവരെ ജീവിതകാലം മുഴുവൻ കരുത്തരായി നിലനിർത്തും. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ വിരിയുന്ന ആ പുഞ്ചിരിയാണ് യഥാർത്ഥ വിജയം. ആ നിമിഷങ്ങളിൽ നിങ്ങൾ അവർക്ക് നൽകുന്നത് ആ ജീവനാന്തം നിലനിൽക്കുന്ന ആത്മവിശ്വാസമാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നിന്റെ വാക്കുകൾ എനിക്ക് പ്രധാനമാണ് എന്ന സന്ദേശം വാക്കുകളില്ലാതെ തന്നെ അവരിലേക്കെത്തുന്നു. സ്നേഹമെന്നത് ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇന്നത്തെ ആധുനിക ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വൈകാരിക ബന്ധം വീണ്ടെടുക്കാൻ നമുക്കൊന്നിച്ച് ശ്രമിക്കാം. അവസാനമായി, മാറ്റമെന്നത് ഒരു വലിയ തീരുമാനത്തിലൂടെയല്ല, മറിച്ച് ചെറിയ പ്രതിദിന ശീലങ്ങളിലൂടെയാണ് ഉണ്ടാകേണ്ടത്. ഇന്നു മുതൽ കുറച്ച് സമയം നിങ്ങളുടെ കുട്ടികൾക്കായി നീക്കിവെക്കൂ. അവർ പറയുന്നത് കണ്ണുകളിലേക്ക് നോക്കി കേൾക്കും. ആ ചെറിയ മാറ്റം നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കും. സ്നേഹവും കരുതലുമുള്ള മാതാപിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വത്ത് അവരെ നാം എങ്ങനെ സ്നേഹിച്ചു എന്നതാണ്. ആ സ്നേഹത്തിന്റെ തണലിൽ അവർ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും വളരട്ടെ. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സ്നേഹം കൊണ്ട് ഒരു പ്രതിരോധ കവചം തീർക്കാം. സമാധാനപൂർണമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു നീങ്ങാം. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. ആ സ്നേഹം അവർക്ക് നിരുപാധികമായി നൽകാം. വീടുകൾ സമാധാനത്തിന്റെ തുരുത്തുകളായി മാറട്ടെ. അവിടെ സ്നേഹം എന്നും നിറഞ്ഞു നിൽക്കട്ടെ.
0: രക്ഷിതാക്കളറിയാൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മസക്കലിയിൽ ഇന്നാദ്യം ABCD2 എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ ജിഗാർ സംഗീതം നൽകി, പ്രിയ സരയ്യ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ദിവ്യ കുമാറും പ്രിയ സരയ്യയും.

എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകിയ ഗാനം, രചന നിർവഹിച്ചിരിക്കുന്നത് മനോജ് മുണ്ടാശീർ, ആലാപനം പാലക് മിച്ചൽ.

ചിത്രം ബാദ്ഷാഹു. സംഗീതം നൽകിയിരിക്കുന്നത് തനിഷ് ബക്ഷി. രചന മനോജ് മുണ്ടാശിർ. ആലപിച്ചിരിക്കുന്നത് നുസ്രത് ഫത്തേ അലിഖാനും രാഹത് ഫത്തേ അലിഖാനും.

രാമയ്യ വാസ്തവയ്യ എന്ന ചിത്രത്തിന് വേണ്ടി സച്ചിൻ ജിഗാർ സംഗീതം നൽകി പ്രിയ പഞ്ചൽ രചന നിർവഹിച്ച ഗാനം കേൾക്കാൻ ആലപിച്ചിരിക്കുന്നത് അത്തിഫ് അസ്ലാമും ശ്രേയ ഘോഷാലും ചേർന്ന്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ ശേഖർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന അമിതാഭ് ഭട്ടാചാര്യ, ആലപിച്ചിരിക്കുന്നത് സുനിതി ചൌഹാൻ, അർജിത് സിംഗ്, നീതി മോഹൻ തുടങ്ങിയവർ.

ആഷിഖ് എന്ന ചിത്രത്തിന് വേണ്ടി ജീത് ഗാംഗുലി സംഗീതം നൽകിയ ഗാനമാണ് മസക്കലിയിൽ അടുത്തതായി. രചന ഇർഷാദ് കമീൽ, ആലപിച്ചിരിക്കുന്നത് അർജിത് സിംഗും പാലക് മുച്ചലും ചേർന്ന്.

സനം രേ എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി ഗാനം കേൾക്കാം. രചന മനോജ് യാദവ്, ആലപിച്ചിരിക്കുന്നത് അർമാൻ മാലിക്കും പാലക് മുച്ചലും ചേർന്നാണ്.

മസക്കലിയിൽ അടുത്തതായി റുസ്തം എന്ന ചിത്രത്തിന് വേണ്ടി ആർക്കോ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന മനോജ് മുണ്ടാശ്ശേരി, ആലപിച്ചിരിക്കുന്നത് അത്തീഫ് അസ്ലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമയെക്കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ ചരിത്രം ക്ഷേത്രങ്ങളുടെയും രാജവംശങ്ങളുടെയും മാത്രം കഥയല്ല, അനേകം മതങ്ങളുടെയും ദർശനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയാണ് ഈ നാട്. ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമായി നാം കാണുന്ന പല ഘടകങ്ങൾക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ആശയവിനിമയവും പരസ്പര സ്വാധീനവുമുണ്ട്. ആ വിസ്മൃത ചരിത്രത്തിലേക്കുള്ള ഒരു നിശബ്ദ ജനാലയാണ് കോട്ടയം ജില്ലയിലെ വെള്ളിലപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തിയ ബുദ്ധപ്രതിമ. ഇന്ന് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പാലസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഗ്രാനൈറ്റ് ശില്പം വെറുമൊരു പുരാവസ്തുവല്ല. കേരളത്തിന്റെ മണ്ണിൽ ഒരു കാലത്ത് ബുദ്ധമതം ശക്തമായി വേരൂന്നിയിരുന്നു എന്നും ഈ നാട് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ദക്ഷിണേഷ്യയുടെയും സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ചരിത്ര സാക്ഷ്യമാണ് അത്. ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യ സഹസ്രാബ്ദത്തിൽ കേരളത്തിൽ ബുദ്ധമതത്തിനും ജൈനമതത്തിനും ശ്രദ്ധേയമായ സ്വാധീനമുണ്ടായിരുന്നു. വ്യാപാരപാതകളിലൂടെയും തീരദേശ നഗരങ്ങളിലൂടെയും എത്തിയ സന്യാസിമാരും വ്യാപാരികളും പുതിയ ആശയങ്ങളും ജീവിത ദർശനങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചു. പിന്നീട് സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ ക്ഷേത്ര കേന്ദ്രീകൃത ബ്രാഹ്മണിക വ്യവസ്ഥ ശക്തിപ്പെട്ടു. അതോടൊപ്പം ബുദ്ധമതത്തിന്റെ സ്വാധീനം ക്രമേണ കുറഞ്ഞുവെങ്കിലും അതിന്റെ അടയാളങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും അവശേഷിക്കുന്നു. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ അത്തരം അപൂർവ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ശില്പം പ്രധാനമായും 10-ാം നൂറ്റാണ്ടിലേതാണ്. 8-ാം മുതൽ 12-ാം നൂറ്റാണ്ടുവരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ബുദ്ധകലയുടെ പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്ന മികച്ച ഉദാഹരണമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഈ പ്രതിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ ശില്പശൈലിയാണ്. കേരളീയ ശില്പകലയുടെ സ്വതസിദ്ധമായ സൌന്ദര്യത്തിനൊപ്പം ശ്രീലങ്കയിലെ അനുരാധപുര ബൌദ്ധ ശില്പകലയുടെ സ്വാധീനവും ഇതിൽ വ്യക്തമായി കാണാം. അതോടൊപ്പം പല്ലവ ചോള ശില്പ പരമ്പരയുടെ കലാപാഠവും ചില ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളം അന്നത്തെ ലോകവുമായി എത്ര ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ഈ ശില്പം നിശബ്ദമായി പറയുന്നുണ്ട്. ശില്പത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് ബുദ്ധന്റെ ശാന്തമായ മുഖമാണ്. ആ കണ്ണുകളിൽ ധ്യാനത്തിന്റെ ആഴമുണ്ട്. മുഖത്ത് അപൂർവമായ ശാന്തതയും കരുണയും നിറഞ്ഞു നിൽക്കുന്നു. കാലത്തിന്റെ പ്രഹരത്തിൽ കൈകളുടെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ശില്പത്തിന്റെ ആത്മാവ് ഇന്നും അതേപടി നിലനിൽക്കുന്നു. കാലം ശരീരത്തെ ക്ഷയിപ്പിച്ചെങ്കിലും സന്ദേശത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിമ ഇന്ന് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പാലസ് മ്യൂസിയത്തിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളീയ ശില്പകലയുടെ വളർച്ച രേഖപ്പെടുത്തുന്ന നിരവധി ശില്പങ്ങൾ അവിടെയുണ്ടെങ്കിലും വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമയ്ക്ക് അവയിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. കാരണം അതൊരു കലാസൃഷ്ടി മാത്രമല്ല, കേരളത്തിന്റെ ബഹുസ്വര ചരിത്രത്തിന്റെ ശിലാരേഖയാണ്. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ നമ്മെ മറ്റൊരു വലിയ പാഠവും പഠിപ്പിക്കുന്നു. ഒരു സമൂഹത്തിന്റെ ചരിത്രം ഒരൊറ്റ മതത്തിന്റെയോ ഒരൊറ്റ സംസ്കാരത്തിന്റെയോ മാത്രം ചരിത്രമല്ല. അനേകം ആശയങ്ങൾ പരസ്പരം ഇടകലർന്നും സ്വാധീനിച്ചും രൂപപ്പെട്ട സാംസ്കാരിക യാത്രയാണ് അത്. ഇന്ന് നാം കാണുന്ന കേരളം ആ ദീർഘയാത്രയുടെ ഫലമാണ്. അതിനാൽ ഈ പ്രതിമയെ നോക്കുമ്പോൾ നാം കാണുന്നത് ഒരു കല്ലിൽ കൊത്തിയ ബുദ്ധനെ മാത്രമല്ല, വിസ്മൃതിയിലാണ്ടുപോയ ഒരു കാലഘട്ടത്തെയും തുറന്ന മനസ്സോടെ ആശയങ്ങളെ സ്വീകരിച്ചിരുന്ന ഒരു സമൂഹത്തെയും കാലം മാറ്റാൻ ശ്രമിച്ചിട്ടും മണ്ണ് സൂക്ഷിച്ചുവെച്ച ഒരു ചരിത്രത്തെയുമാണ്. കാലം ചില ഓർമ്മകളെ മായ്ക്കും, ചിലത് പുസ്തകങ്ങളിൽ മാത്രം അവശേഷിക്കും. എന്നാൽ ചില ചരിത്രങ്ങൾ കല്ലുകളിൽ ഉറങ്ങും. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ അത്തരമൊരു നിശബ്ദ ചരിത്രമാണ്. 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ബഹുസ്വര പൈതൃകത്തെക്കുറിച്ച് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ശിലാസാക്ഷ്യം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസ്വായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസ്വായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ പലപ്പോഴും വലിയ ലഹരി മരുന്നുകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കഞ്ചാവ്, കൊക്കെയിൻ, ഹെറോയിൻ. എന്നാൽ ഇതിനെല്ലാം ഒരു തുടക്കമുണ്ട്. അതാണ് നിക്കോട്ടിൻ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, സിഗരറ്റ് വലിയൊരു ലഹരിയാണോ? എന്നാലോ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും എന്നാൽ അതിന്റെ ഭീകരത മനസ്സിലാക്കാത്തതുമായ ഒരു ലഹരിയാണ് നിക്കോട്ടിൻ. എന്താണ് നിക്കോട്ടിൻ? പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഒരു രാസവസ്തുവാണ് നിക്കോട്ടിൻ. ഇത് സിഗരറ്റ്, ബീഡി, സിഗാർ, വെറ്റില, മൂക്കിൽ വലിക്കുന്ന പൊടി എന്നിവയിലെല്ലാം കാണപ്പെടുന്നു. നിക്കോട്ടിൻ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂടുന്നു. ഡോപ്പമിൻ നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ടാണ് നിക്കോട്ടിൻ ഉപയോഗിക്കുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതായി തോന്നുന്നത്. നിക്കോട്ടിനും മറ്റ് ലഹരികളും തമ്മിലുള്ള ബന്ധം. നിക്കോട്ടിൻ വലിയ ലഹരികളിലേക്കുള്ള ഒരു വാതിലാണ്. പല ലഹരി ഉപയോഗിക്കുന്നവരുടെയും തുടക്കം നിക്കോട്ടിനിൽ നിന്നാണ്. ഇത് പലപ്പോഴും ഗേറ്റ്വേ സബ്സ്റ്റൻസ് എന്നറിയപ്പെടുന്നു. ലഹരികൾ ഉപയോഗിക്കുന്നവരിൽ നിക്കോട്ടിനോടുള്ള ആസക്തി കൂടുതൽ ശക്തമായിരിക്കും. തലച്ചോറിലെ മാറ്റങ്ങൾ. നിക്കോട്ടിൻ തലച്ചോറിനെ കൂടുതൽ ലഹരിക്ക് അടിമപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. മാനസികമായ അടിമത്തം. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് ഒരു ശീലമായി മാറുമ്പോൾ മാനസികമായി അതിനടിമപ്പെടുന്നു. സാമൂഹികമായ കാരണങ്ങൾ. പുകവലിക്കുന്ന കൂട്ടുകാർ പലപ്പോഴും വലിയ ലഹരികളിലേക്ക് കടന്നുപോകാൻ പ്രേരിപ്പിക്കാറുണ്ട്. നിക്കോട്ടിന്റെ ദൂഷ്യഫലങ്ങൾ. നിക്കോട്ടിൻ ശാരീരികവും മാനസികവുമായി നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഹൃദ്രോഗങ്ങൾ. രക്തസമ്മർദ്ദം കൂട്ടാനും ഹൃദയാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾ. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ തുടങ്ങിയ രോഗങ്ങൾക്ക് നിക്കോട്ടിൻ ഒരു പ്രധാന കാരണമാണ്. മാനസിക പ്രശ്നങ്ങൾ. ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകും. ചെലവ്. സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടാക്കുന്നു. നിക്കോട്ടിൻ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ. നിക്കോട്ടിൻ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സഹായം തേടുക. ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായം തേടുക. ശീലം മാറ്റുക. പുകവലിക്കാൻ തോന്നുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വ്യായാമം ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വ്യായാമം സഹായിക്കും. കൂട്ടുകാരെ മാറ്റുക. പുകവലിക്കാത്ത കൂട്ടുകാരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നമ്മുടെ സമൂഹം ലഹരി വിമുക്തമാകണമെങ്കിൽ നിക്കോട്ടിനടക്കമുള്ള എല്ലാത്തരം ലഹരികളെയും നമ്മൾ ഗൌരവത്തോടെ കാണണം. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പുറത്തുവരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സഹായം തേടാൻ ഒരു മടിയും വിചാരിക്കരുത്.
1: ലഹരിക്കെതിരെ

ഗംഗയാളുടേ മുഗ്ധമാമി സ്വപ്നവും പ്രേമ ശിക്ഷയാകുമീ പ്രേമ വൃക്ഷവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: தமிழகம் கேள்காம் தமிழ் கானங்கள்.
1: തമിഴകത്തിൽ ഇന്ന് ആദ്യമായി മുതൽ നീ മുഴുവം നീ എന്ന ചിത്രത്തിനുവേണ്ടി ഡാർബുക ശിവ സംഗീതം നൽകി ശ്രീകാന്ത് ഹരിഹരൻ ആലപിച്ച ഗാനം. രചന കീർത്തി.

ചിത്രം വലിമൈ. സംഗീതം യുവൻ ശങ്കർ രാജ. രചന നിർവഹിച്ചിരിക്കുന്നത് വിഘ്നേഷ് ശിവൻ. ആലാപനം സിദ് ശ്രീറാം.

ദളപതി എന്ന ചിത്രത്തിനുവേണ്ടി ഇളയരാജ സംഗീതം നൽകി വാലി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യം, SP ജാനകി.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം 24. സംഗീതം എ.ആർ. റഹ്മാൻ. രചന നിർവഹിച്ചിരിക്കുന്നത് മദൻ കർക്കി. ആലാപനം ശക്തിശ്രീ ഗോപാലൻ.

ലവ് ടുഡേ എന്ന ചിത്രത്തിനു വേണ്ടി യുവൻ ശങ്കർ രാജ സംഗീതം നൽകി സിദ് ശ്രീറാം ആലപിച്ച ഗാനം. രചന നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് രംഗനാഥൻ.

ചിത്രം കാണാം. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജേക്സ് ബിജോയ്. രചന ഉമാദേവി. ആലപിച്ചിരിക്കുന്നത് സിദ് ശ്രീറാം.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം ശിവപ്പ് മഞ്ചൽ പച്ചൈ, സംഗീതം സിദ്ധുകുമാർ, രചന മോഹൻ രാജൻ, ആലപിച്ചിരിക്കുന്നത് ശ്രീകാന്ത് ഹരിഹരൻ.

തമിഴകത്തിൽ ഇനി മാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകിയ ഗാനം. രചന വിവേക്. ആലപിച്ചിരിക്കുന്നത് അനുരാഗ് കുൽക്കർണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.
2: ടെലിവിഷൻ വാർത്തകളിലെ സജീവ സാന്നിധ്യം ഹാഷ്മി, ദൃശ്യപരതയിൽ നിന്ന് ശ്രവ്യമുഹൂർത്തങ്ങളിലേക്ക് ഒരു സഞ്ചാരം. കേൾക്കാം കരുണാ സായി റേഡിയോയിൽ വാർത്താവതാരകൻ ഹാഷ്മിയുമായി അഭിമുഖം അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ആരോടാണ് കോപിക്കേണ്ടത്? ചിലർ അങ്ങനെയാണ്, ഉണർന്നെണീറ്റു കഴിഞ്ഞാൽ അവർക്ക് ആരോടെങ്കിലും കോപിച്ചിട്ടേ അന്നത്തെ ദിവസം തുടങ്ങാനാവൂ. അങ്ങനെയുള്ളവനോട് ഒരു വാക്ക്, ആദ്യം അവനവനോട് തന്നെ കോപിക്കുക, അവനവനെ തന്നെ നന്നാക്കുക, എന്നിട്ട് പോരെ മറ്റുള്ളവരെ നന്നാക്കൽ. ഭ്രാന്തന്മാരോട് ആർക്കും ബഹുമാനമല്ല ഉള്ളത്, സഹതാപമാണ്. കോപവും ഒരുതരം ഭ്രാന്തു തന്നെ, ക്ഷണികമായ ഉന്മാദം. അത് പ്രതികാരത്തിന് വഴിയൊരുക്കുന്നു. കോപം ശമിച്ചതിനു ശേഷമേ സർഗാത്മകമായ കർമ്മങ്ങൾ തുടങ്ങാനും വിജയിപ്പിക്കാനും കഴിയൂ. ഗാന്ധിജി പറയുന്നു, നാം സുഖത്തിനു വേണ്ടി ക്രിമികീടങ്ങളെ നശിപ്പിക്കുന്നു, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്നതും ക്രിമികീടങ്ങളെക്കാൾ ദോഷം ചെയ്യുന്നതുമായ കോപത്തെ നാം നശിപ്പിക്കുന്നില്ല. കോപം സ്വയം ശിക്ഷിക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. ഒരു വിവേകി തന്നോട് തന്നെ കോപിക്കുന്നു. ആർക്കും കോപിക്കാനാകും, എന്നാൽ ശരിയായ ആളോട് ശരിയായ രീതിയിൽ, ശരിയായ സമയത്ത്, ശരിയായ കാരണത്തിന്, ശരിയായ അളവിൽ കോപിക്കുക എന്നത് ആർക്കും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കോപം ഒഴിവാക്കുകയാകും നല്ലത് എന്ന് അരിസ്റ്റോട്ടിൽ. മാർട്ടെയിൽ പറയുന്നു, കോപം വരുമ്പോൾ നാലു വരെ എട്ടുക. ശരിയാണ്, നമുക്ക് മറ്റെന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു, അതിനിടെ കോപിക്കാൻ എവിടെ സമയം? അഥവാ നിർബന്ധമാണെങ്കിൽ അവനവനോട് തന്നെ കോപിക്കുക,

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 23-ന്റെ തട്ടകത്തിലാണ്. 1791 ആഗസ്റ്റ് 23, ഇന്നത്തെ ഹൈത്തി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുകൾ ചേർന്ന സാന്റോ ഡൊമിംഗോ ദ്വീപ സമൂഹങ്ങളിൽ നടന്ന അടിമകളുടെ കലാപം മനുഷ്യ അവകാശങ്ങൾക്കായുള്ള പോരാട്ട ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള അടിമകളുടെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കരുത്തുപകരാൻ ആ പോരാട്ടം നിമിത്തമായി. മാനവ ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടിമ വ്യാപാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സാർവലൗകികമായി പങ്കുവയ്ക്കുന്നതിന് എല്ലാ വർഷവും യുനെസ്കോ ആചരിക്കുന്ന ദിനമാണ് ആഗസ്റ്റ് 23.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായിക രംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340 പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000 കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100 വേദികളാണ് സജ്ജമാകുന്നത്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാകയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് ഓണപതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി സി പി ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30 പമ്പാനദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജല ഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3 മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൂവാറ്റുപുഴയെ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൌരവകരമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങൂട്ടുകാവിൽ മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺകുമാർ എംഎൽഎ അധ്യക്ഷനായി. ടൂറിസം വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടികൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗത്ത്, ബ്ലൂബെറി യോഗത്ത് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാടദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി TC Dick. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
3: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം. നമ്മുടെ ഭൂമിയിൽ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ ചില അത്ഭുതങ്ങൾ നമ്മെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. ടാൻസാനിയയുടെ വടക്കൻ ഭാഗത്തുള്ള ലേക് നട്രോൺ അത്തരത്തിലൊന്നാണ്. തീരങ്ങളിൽ കല്ലുപോലെ മരവിച്ചുകിടക്കുന്ന പക്ഷികളുടെയും മറ്റു ജീവികളുടെയും മൃതദേഹങ്ങൾ കാണുമ്പോൾ ഇതൊരു മായാജാലമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതിനു പിന്നിൽ അതിശക്തമായൊരു ശാസ്ത്രമുണ്ട്. ലേക് നട്രോൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷാരഗുണമുള്ള തടാകങ്ങളിൽ ഒന്നാണ്. ഇതിന് കാരണം തൊട്ടടുത്തുള്ള ഓൾ ഡോയിന്യോ ലെങ്കായ് എന്ന അഗ്നിപർവ്വതമാണ്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവയിൽ കാണപ്പെടുന്ന സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈ കാർബണേറ്റ് എന്നീ ലവണങ്ങൾ തടാകത്തിലെ വെള്ളത്തെ അതീവ ശക്തമായ ഒരു ലായനിയാക്കി മാറ്റുന്നു. ഈ വെള്ളത്തിന്റെ പി എച്ച് നില 10.5 മുകളിലാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള സോപ്പ് ലായനിയേക്കാൾ 10 ശക്തിയുള്ള ഒന്നാണിത്. ഇതിലേക്ക് അബദ്ധത്തിൽ വീഴുന്ന ജീവികളുടെ കോശങ്ങൾ ഈ ലവണങ്ങൾ ആഗിരണം ചെയ്യുകയും അവയുടെ ശരീരം ഉണങ്ങി ഒരു മമ്മി പോലെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. രാസഗുണങ്ങൾ കൂടാതെ താപനിലയും ഈ തടാകത്തെ അപകടകാരിയാക്കുന്നു. വേനൽക്കാലത്ത് ഇവിടത്തെ വെള്ളത്തിന് 60°C വരെ ചൂടുണ്ടാകാറുണ്ട്. ഇത്രയും ഉയർന്ന ചൂടും രാസസാന്ദ്രതയും കാരണം മിക്ക ജീവികൾക്കും ഈ തടാകത്തിൽ അതിജീവനം സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ തടാക തീരങ്ങൾ മരണത്തിന്റെ നിശബ്ദത പുതച്ചു കിടക്കുന്നത്. ലേക് നെട്രോൺ ഇത്രയും ഭീകരമാണെങ്കിലും അത് ജീവനില്ലാത്ത ഇടമല്ല എന്നതാണ് പ്രകൃതിയുടെ വലിയൊരു തമാശ. ലെസ്സർ ഫ്ലെമിംഗോ എന്ന അതിമനോഹരമായ പക്ഷികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രമാണ് ഇത്. മറ്റ് വേട്ടക്കാർക്കൊന്നും ഈ ക്ഷാരവെള്ളത്തിലൂടെ നടന്ന് ഫ്ലെമിംഗോകളുടെ കൂടുകൾ ആക്രമിക്കാൻ കഴിയില്ല. ഫ്ലെമിംഗോകളുടെ കാലുകളിലെ കട്ടിയുള്ള തൊക്ക് ഈ ക്ഷാരജലത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. തടാകത്തിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവ സുരക്ഷിതമായി മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. ആകാശത്തു നിന്ന് നോക്കിയാൽ ഈ തടാകം കടും ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നതായി കാണാം. വെള്ളത്തിലെ ഉയർന്ന ലവണാംശത്തിൽ വളരുന്ന ചില പ്രത്യേകതരം ബാക്ടീരിയകളാണ് ഈ ചുവപ്പ് നിറത്തിന് കാരണം. പ്രകൃതി ഒരേ സമയം എത്രത്തോളം ഭയാനകവും സുന്ദരവുമാകാം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇത്. ലേക് നട്രോൺ പ്രകൃതിയുടെ വൈരുദ്ധ്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചിലർക്കത് മരണക്കെണിയാണെങ്കിൽ മറ്റു ചിലർക്ക് അത് സുരക്ഷിതമായ വീടാണ്. അതിജീവനത്തിനായി പ്രകൃതി കണ്ടെത്തുന്ന വഴികൾ നമ്മെ ഇനിയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മണ്ണ് ആവശ്യമാണ്, അതേസമയം രോഗാണുമുക്തമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ മേഡം, ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങൾ

0: മണ്ണിന്റെ ശോഷിച്ച് വരികയും തെങ്ങോലകള് ഏറ്റവും താഴെയുള്ള ഓലകള് മഞ്ഞളിച്ച് കരി
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
1: മൃദംഗ താളങ്ങളിൽ മനസ്സിലയിക്കുന്ന മധുര മുഹൂർത്തങ്ങൾ, സൗഹൃദ സഞ്ചാരങ്ങൾ ഹരിതായിലെ കേൾക്കാം. ചതയ ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കരുണ സായി റേഡിയോയിൽ ഹരിതായിലയം. തപലിസ്റ്റ് ഹരിയുമായി പ്രത്യേക അഭിമുഖം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സായി റേഡിയോ 91.2 FM. കരുണ സായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
2: മനോമേധം, മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
3: നാം എന്താണ് കഴിക്കുന്നത് അതാണ് നമ്മൾ എന്നൊരു പഴമൊഴിയുണ്ട്. എന്നാൽ ആ വാചകത്തിന് ഇന്ന് ശാസ്ത്രം ഒരു പുതിയ അർത്ഥം നൽകുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും സ്വാധീനിക്കുമോ? ഒരു ഭക്ഷണ രീതി വിഷാദ രോഗത്തിന്റെയും ഉത്കണ്ഠയുടെയും സാധ്യത വർദ്ധിപ്പിക്കുമോ? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ഗവേഷകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണിവ. സമീപകാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ നിരവധി പഠനങ്ങൾ ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, അഥവാ ഫാക്ടറികളിൽ നിരവധി ഘട്ടങ്ങളിലൂടെ സംസ്കരിച്ച കൃത്രിമ ഭക്ഷണങ്ങൾ പതിവായി കൂടുതലായി കഴിക്കുന്നവരിൽ വിഷാദരോഗം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ താരതമ്യേന കൂടുതലായി കാണപ്പെടുന്നു. ഈ ഭക്ഷണങ്ങളാണ് രോഗത്തിന് ഏക കാരണമെന്ന് ശാസ്ത്രം പറയുന്നില്ല. എന്നാൽ അവ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം ആകാമെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ, പാക്കറ്റിൽ ലഭിക്കുന്ന സ്നാക്കുകൾ, മിഠായികൾ, ഇൻസ്റ്റന്റ് നൂഡിൽസ്, പ്രോസസ്ഡ് മീറ്റുകൾ, പലതരം ഫാസ്റ്റ് ഫുഡുകൾ എന്നിവയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇവ രുചികരവും ദീർഘകാലം കേടാകാതിരിക്കാൻ കഴിയുന്നതുമായ രീതിയിലാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇവയിൽ സാധാരണയായി ശുദ്ധീകരിച്ച പഞ്ചസാരയും അനാരോഗ്യകരമായ കൊഴുപ്പുകളും വിവിധ രാസ അഡിറ്റീവുകളും കൂടുതലായിരിക്കും. അതേസമയം ശരീരത്തിനും തലച്ചോറിനും ആവശ്യമായ നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, സസ്യങ്ങളിൽ നിന്നുള്ള ഗുണകരമായ ഘടകങ്ങൾ എന്നിവ വളരെ കുറവായിരിക്കും. ഈ ഭക്ഷണങ്ങൾ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന അത്ഭുതകരമായ ആശയത്തിലാണ്. നമ്മുടെ കുടലും തലച്ചോറും തമ്മിൽ നിരന്തരം ആശയവിനിമയം നടക്കുന്നുണ്ട്. വാഗസ് നാഡി, ഹോർമോണുകൾ, രോഗപ്രതിരോധ സംവിധാനം, കുടലിലെ കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ എന്നിവയിലൂടെയാണ് ഈ ബന്ധം നിലനിൽക്കുന്നത്. നാം തുടർച്ചയായി അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കുടലിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥ തകരാറിലാകാം. ഇത് ശരീരത്തിലെ നേരിയ തോതിലുള്ള വീക്കം വർദ്ധിപ്പിക്കാനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പരോക്ഷമായി ബാധിക്കാനും ഇടയാക്കും. ശരീരത്തിലെ സെറോട്ടോണിന്റെ ഭൂരിഭാഗവും കുടലിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നത് ശരിയാണ്. എന്നാൽ അത് നേരിട്ട് തലച്ചോറിലേക്ക് എത്തുന്നില്ല. പകരം കുടലിന്റെ ആരോഗ്യം മോശമാകുമ്പോൾ ഗട്ട് ബ്രെയിൻ ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ മാനസികാവസ്ഥയെയും വികാര നിയന്ത്രണത്തെയും സ്വാധീനിക്കുന്നത്. ഇത്തരം ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം ഉയർത്തുകയും പിന്നീട് പെട്ടെന്ന് താഴ്ത്തുകയും ചെയ്യാം. അതിന്റെ ഫലമായി ക്ഷീണം, അസ്വസ്ഥത, പെട്ടെന്നുള്ള ദേഷ്യം, ശ്രദ്ധക്കുറവ് തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകാം. ദീർഘകാലം ഇത്തരം ഭക്ഷണ രീതി തുടരുന്നത് മാനസികാരോഗ്യത്തിന് അനുകൂലമല്ല എന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, വിഷാദ രോഗം ഒരു കാരണത്താൽ മാത്രം ഉണ്ടാകുന്ന രോഗമല്ല. ജനിതക ഘടകങ്ങൾ, ഉറക്കക്കുറവ്, ദീർഘകാല മാനസിക സമ്മർദ്ദം, വ്യായാമമില്ലായ്മ, സാമൂഹിക സാഹചര്യങ്ങൾ, ശാരീരിക രോഗങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നു. അതിനാൽ ഭക്ഷണക്രമം പ്രധാനമാണെങ്കിലും അതൊരു വലിയ ചിത്രത്തിലെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ നല്ല വാർത്ത എന്തെന്നാൽ വലിയ മാറ്റങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടുവരേണ്ടതില്ല. ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ ആരോഗ്യലാഭം നൽകും. പാക്കറ്റിൽ വരുന്ന സ്നാക്കിന് പകരം ഒരു പിടി ബദാമോ വാൾനട്ടോ തിരഞ്ഞെടുക്കാം. മിഠായിക്ക് പകരം പഴങ്ങൾ കഴിക്കാം. പഞ്ചസാര നിറഞ്ഞ ശീതള പാനീയങ്ങൾക്ക് പകരം കട്ടതൈരോ മോരോ കുടിക്കാം. ഇൻസ്റ്റന്റ് നൂഡിൽസിന് പകരം പുഴുങ്ങിയ മുട്ടയോ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണമോ തിരഞ്ഞെടുക്കാം. ഇത്തരം ചെറിയ മാറ്റങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യത്തിനൊപ്പം തലച്ചോറിനും ഗുണം ചെയ്യും. നമ്മുടെ അടുക്കളയും തലച്ചോറും തമ്മിൽ കാണാൻ കഴിയാത്തൊരു പാലമുണ്ട്. ആ പാലത്തിലൂടെ ദിവസവും സഞ്ചരിക്കുന്നത് നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്. അതുകൊണ്ട് ഓരോ തവണ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും വയറിനെ മാത്രമല്ല മനസ്സിനെയും പോഷിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നാം നടത്തുന്നത് എന്ന കാര്യം മറക്കാതിരിക്കാം. ആരോഗ്യകരമായ ഭക്ഷണം ശരീരത്തിന് ഊർജം നൽകുന്നത് പോലെ ജീവിതത്തിന് പ്രത്യാശയും മനസ്സിന് സന്തുലിതാവസ്ഥയും നൽകുന്ന ഒരു നിശബ്ദ ഔഷധം കൂടിയാണ്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: സൗഹൃദ സൂക്ഷ്മാണുജീവികൾ നശിപ്പിച്ചു.

0: മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷക മൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ പി എച്ച് നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
0: നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. വലിപ്പം കൂടിയ വിത്തുകൾ ഉള്ളതും ജനിതക മാറ്റം വരുത്താത്തതുമായ രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന അദ്ദേഹം കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ മത്സരക്ഷമമാണെന്നും മികച്ച പ്രതിഭകൾ രാജ്യത്തുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രഖ്യാപനത്തിന് അംഗീകാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സമാപിച്ച യോഗത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗരാജ്യങ്ങൾ തമ്മിൽ കായിക സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തു. കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായി പ്രത്യേക സമ്മേളനം ഈ വർഷം നവംബറിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ പരമ്പരാഗത കായിക ഇനങ്ങളുടെ പ്രദർശനത്തിനായി ഒക്ടോബറിൽ അഹമ്മദാബാദിൽ പ്രത്യേക കായിക മേളയും സംഘടിപ്പിക്കും. H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിലവിൽ ഇൻഫ്ലുവൻസ രോഗം പരത്തുന്ന ഇനം വൈറസുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ വാക്സിൻ ലഭ്യമാണെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. രോഗവ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്നും ICMR വ്യക്തമാക്കി. ആഗോളതലത്തിൽ നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ, പ്രതിഭകൾ എന്നിവയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്ക് പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം നേടാനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. രാജ്യവ്യാപക ക്ലൌഡ് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസന സംരംഭത്തിന്റെ സമാരംഭ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ആമസോൺ വെബ് സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി ഒരുക്കുന്നത്. യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ സുപ്രധാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊൽക്കത്തയിൽ പൊതുമേഖലാ പ്രതിരോധ കപ്പൽ നിർമ്മാണ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളുടെ ഭൂമിപൂജ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ സിന്ദൂർ ദൌറാൻ ദുനിയാനെ ഭാരത് ഇൻഡിജിനസ് സ്വദേശി ഹത്യർ പ്രണാലിയോ കി ക്ഷമത കൂടി ദേഖാ ഓർ ആഗെ ഭീ രക്ഷാ മന്ത്രാലയക്ക് സാത്ത് ഹമാരെ ലാബ് ഹമാരെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഓർ പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മിൽക്കർ അപ്നി സേനാവോ കോ ഇൻഡിജിനസ് പ്ലേറ്റ്ഫാർം സെ ലാസ് കർനെ മേ കോയി കസർ നഹീ ഛോഡേംഗെ യാ ബാത് മേ വിശ്വാസ് കെ സാത്ത് കഹ സക്താ ഹൂം.
0: ഇന്ത്യയെ ഭാവിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ജപ്പാനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആഗസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയത്തിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. അമേരിക്ക കാനഡ വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. അമേരിക്കൻ കർഷകർക്കുമേൽ കാനഡ ഉയർന്ന ചുങ്കം ചുമത്തുകയാണെന്ന് ആരോപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായി മാറണമെന്ന് ആവർത്തിച്ചു. അതേസമയം അമേരിക്കയുടെ ആവശ്യങ്ങൾ അന്യായവും സാമ്പത്തികമായി കാനഡയ്ക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നതുമാണെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് മറ്റന്നാൾ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 300 റൺസ് എന്ന നിലയിൽ. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിലും ദേവദത്ത് സെഞ്ചുറി അടിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ കരുത്തുകാട്ടാനൊരുങ്ങുകയാണ് മലയാളി താരങ്ങൾ. ഇക്കൊല്ലത്തെ ഗെയിംസിൽ മത്സരിക്കുന്ന 492 ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. 28 പേർ മലയാളികളാണ്. ഒരു റിപ്പോർട്ട്.
3: സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയ പ്രധാന ഇനങ്ങളിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ട്. ലോങ് ജമ്പിൽ മുരളി ശ്രീശങ്കർ, ആൻസി സോജൻ, റിലേയിൽ മുഹമ്മദ് അഷ്ഫാഖ്, മനു ടി സജി, അൻസാബാബു, 800 മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ പുള്ളിക്കാലത്ത്, ഡെക്കാത്തലണിൽ തൌഫീഖ് നൌഷാദ് എന്നിവർ ട്രാക്കിലിറങ്ങും. ബാഡ്മിന്റണിൽ റീസ ജോളി, അർജുൻ എംആർ, ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ തുടങ്ങിയവർ ഗെയിംസ് ഇനങ്ങളിലെ മിന്നും താരങ്ങളാണ്. നീന്തലിൽ സജൻ പ്രകാശ് ഇന്ത്യയുടെ കരുത്തുറ്റ മെഡൽ പ്രതീക്ഷയാണ്. രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുമെന്നുറപ്പിച്ചാണ് ഓരോ മലയാളി താരവും ജപ്പാൻ ഏഷ്യൻ ഗെയിംസിനായി തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30 മത്സരം. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. എണ്ണക്കടത്ത് ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശ കപ്പൽ രജിസ്ട്രികൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ തള്ളിക്കളഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായക്കപ്പലായ INS സുദർശിനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15 തുറമുഖമാണിത്. പോർച്ചുഗീസ് നാവികസേന ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കപ്പലിലെ ഉദ്യോഗസ്ഥരും കേഡറ്റുകളും ആശയവിനിമയം നടത്തും. ഇന്ത്യയുടെ സമുദ്രബന്ധം കൂടുതൽ ശക്തമാക്കാനും ആഗോളതലത്തിൽ സൌഹൃദ സന്ദേശം പ്രചരിപ്പിക്കാനുമാണ് പര്യവേക്ഷണം ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര, മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പിക്നിക് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസും വാണി ജയറാമും.

ചിത്രം പൂന്തേൻ അരുവി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസ്.

അവൾ സുന്ദരിയായിരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന കാനം ഇ ജെ, സംഗീതം എം കെ അർജുനൻ.

ഇനി പാളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്നാണ്.

മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ONV. സംഗീതം സലിൽ ചൗധരി. ആലാപനം KJ യേശുദാസ്.

0: അരിമിഴി തെളിയാണ് പിടയാണ് ഇടനഞ്ചു കുളിരാണ് നിറയാണ് ഇരുകിളി കുറുകണ് കുറുകണ്.
1: അടുത്ത ഗാനം ജോണി വാക്കർ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം SP വെങ്കടേഷ്. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം സൗഭാഗ്യം.

ബയോസ്കോപ്പിൽ ഇനി ഒരു കടങ്കഥ പോലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം മോഹൻ സിത്താര, ആലാപനം KJ യേശുദാസ്.

0: ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കർപ്പൂരദീപം എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്. രചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ജോൺസൺ.
1: സ്വർഗം ചമച്ചതും നരകം

കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം ഭാർഗവി നിലയം, രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ആലാപനം എസ് ജാനകി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9:00.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം.
1: ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പി ജയചന്ദ്രനെ കുറിച്ച് കേൾക്കാം. പി ജയചന്ദ്രൻ നല്ല പാട്ടുകളുടെ ധ്യാനശില്പി. സപ്താത്ഭുതങ്ങളുടെ പട്ടിക ഒന്ന് നീട്ടിയാൽ അതിൽ ഇരിപ്പിടമുള്ള ഗായകൻ. നിത്യവിസ്മയ നാദം, മലയാളം മണക്കുന്ന പാട്ടുകൾ, ഗന്ധവാഹിയായ ഗാനങ്ങൾ, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, എത്ര ധനുമാസങ്ങൾ കടന്നുപോയി, ആ ഗാനകല്ലോലിനി ഒഴുകി തുടങ്ങിയിട്ട് ആറു പതിറ്റാണ്ടായി. സമർത്ഥമായി അതിപ്പോഴും കൈരളിയുടെ കരൽത്തടങ്ങളിലൂടെ ഒഴുകി നിറയുന്നു എന്നതാണ് അതിൻ്റെ നിത്യസൗന്ദര്യം.

ബാബുരാജിന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ ആദ്യമായി പാടിയത് അഗ്നിപുത്രി എന്ന ചിത്രത്തിലാണ്. ഇനിയും പുഴയൊഴുകും, ഇതുവഴി ഇനിയും കുളിർകാറ്റോടി വരും, വയലാറിന്റെ വരികൾ. അന്നുണ്ടായിരുന്ന ഏതൊരു ഗായകനും അനായാസേന പാടാൻ കഴിയുമായിരുന്ന പാട്ട് തന്നെയാണത്. എന്നാൽ അത് പി ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ കേട്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖം, ആ ശ്രവ്യ സുഖമാണ് ജയചന്ദ്രന്റെ ഏതൊരു പാട്ടിലും ഉള്ളടങ്ങിയിരിക്കുന്ന ജീവൻ. അത് അനുവാചക ഹൃദയങ്ങളെ അത്രമേൽ ഗാഠമായി അടുപ്പിക്കുന്നു, ഇഷ്ടപ്പെടുത്തുന്നു. ഒരു പുഴയുടെ നിർമ്മലമായ ഒഴുക്കുപോലെ ജയചന്ദ്രന്റെ ഗാന ആലാപന ശൈലി നമ്മളെ തൊട്ടു കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു.

ഉദ്യോഗസ്ഥ എന്ന ചിത്രം മലയാളത്തിന് ഒരുവിധത്തിലും മാറ്റിവെക്കാനാവുന്ന ഒന്നല്ല. പി വേണുവിൻ്റെ ആദ്യത്തെ ചിത്രം, മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ ചലച്ചിത്രം എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല. അത്രമേൽ ആ ചിത്രം ആളുകളെ സ്വാധീനിച്ചു. അനേകായിരം സ്ത്രീ ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിത്ത് വിതറുന്ന തരത്തിലുള്ള ചിന്തകൾ സൃഷ്ടിച്ച ചലച്ചിത്രമായിരുന്നു ഉദ്യോഗസ്ഥ. ചലച്ചിത്രത്തിൻ്റെ കഥാതന്തു ഉൾക്കൊണ്ട് ഒരു സ്ത്രീ മനസ്സിൻ്റെ അനുരണനങ്ങൾക്കനുസൃതമായി യൂസഫ് അലി കേച്ചേരി രചിച്ച വരികൾ എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ മലയാളക്കര മുഴുവൻ നെഞ്ചോട് ചേർക്കുന്ന വിധത്തിൽ പി ജയചന്ദ്രൻ ആ പാട്ടുപാടി. അനശ്വര ഗാനം, കാലാതിവർത്തിയായ പാട്ട്, കമനീയമായ ആ ഗാനവിസ്മയത്തിന് കാതോർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഒറ്റക്കമ്പി നാദം.

ഈ പാട്ട് ജയചന്ദ്രന്റെ ശബ്ദത്തിലൂടെയല്ലാതെ ചിന്തിക്കാൻ വയ്യ. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ജി ദേവരാജന്റെ ഈണം, മലയാളത്തിന്റെ മഞ്ജുഹാസം മുഴുവൻ ഈ പാട്ടിലുണ്ട്. പ്രവാസിയായ സുഹൃത്ത് പറയുന്നു, സലാലയിലെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഈ പാട്ട് കേട്ട ഒരു പകൽ എന്തോ കേട്ടപാടെ നാട്ടിൽ വരണമെന്ന് തോന്നി. അത്രയ്ക്ക് ഗൃഹാതുരമായ ഒരു പാട്ട്, നാടിൻ്റെ ആത്മാവ് മുഴുവൻ ആവാഹിച്ചെടുത്ത പാട്ട്. അതിൻ്റെ എല്ലാ നർമ്മലത്തോടെയും ജയചന്ദ്രൻ പാടുന്നു. പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും മലയാളിയുടെ ആത്മാലാപനമാണ്.

എം കെ അർജുനൻ ശ്രീകുമാരൻ തമ്പി കൂട്ടുകെട്ടിൽ പിറന്ന ഒരു സോളോ ഗാനം. ഒരു തമ്പുരുവിന്റെ ശ്രുതിസുഭകമായ മുഴക്കവും മാധുര്യവും നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായൊരു ഗാനം. ജയചന്ദ്രന്റെ ശബ്ദ സൗഭാഗം ആ പാട്ടിനെ അവിസ്മരണീയമാക്കുന്നു. മറക്കാൻ ശ്രമിച്ചാൽ പോലും മറക്കാനാവാത്ത വിധം അത് ഹൃദയതന്തികളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ. കേട്ടാലോ.

ദേവരാജന്റെ സംഗീതത്തിലാണ് ജയചന്ദ്രൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. ലളിത സംഗീതത്തിന്റെ മാധുര്യവും ഭാവവും സ്ഫുടതയും സംബന്ധമായ പാഠങ്ങൾ ഉൾക്കൊണ്ട സുന്ദരമായ പാട്ടുകൾ, ആ പാട്ടുകളിലൂടെയാണ് ജയചന്ദ്രൻ ഭാവഗായകനായി തീർന്നത്. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു എന്ന പാട്ട് ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? മാനത്തുകണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമയിൽ നിൻ നയനങ്ങൾ, ജയചന്ദ്രൻ പാടുമ്പോൾ അത് കവിതയിൽ ചാലിച്ച ചലച്ചിത്ര ഗാനമായി മാറുന്നു. മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേട്ടാലോ?

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം.
2: ഏഷ്യൻ ടെയിലേഴ്സിന്റെ ടേപ്പ് റെക്കോർഡറിൽ രാത്രികാലങ്ങളിൽ മുഴങ്ങിക്കേട്ട പാട്ടുകളിൽ ഹൃദയത്തിന്റെ പൂമ്പടി പോലെ പറ്റിപ്പിടിച്ച പാട്ട് തിരുവാഭരണം ചാർത്തി വിടർന്നു എന്നതായിരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ ഈ വരികൾ രാത്രികളെ വല്ലാതെ സുരഭിലമാക്കി. ഉറങ്ങാതിരുന്ന് തുന്നാൻ വേണ്ടിയായിരുന്നു ഉറക്കെ പാട്ടുകൾ വച്ചത്. അത് പക്ഷേ ആത്മാവിന്റെ അഗാധതകളിലേക്ക് ചെന്ന് അലച്ചത് അയൽപ്പക്കാരിലായിരുന്നു. ഇരുളടഞ്ഞ ഭൂതകാല ഗഹൂരത്തിൽ എവിടെ നിന്നോ ഒഴുകി വരുന്നത് പോലെയായിരുന്നു രാവുകളെ സംഗീതാത്മകമാക്കിക്കൊണ്ട് പാട്ടുകൾ ഒഴുകി വന്നത്. ലങ്കാദഹനം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഈ പാട്ട് ഹൃദ്യം സുന്ദരം. കേൾക്കാം.

ജയചന്ദ്രന്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ നെഞ്ചേറ്റിയത് ഏത് ഗാനമായിരിക്കും? അതിൽ രണ്ടു പക്ഷമുണ്ടാകില്ല. അത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നത് തന്നെയായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്ത് ചോദിക്കുന്നു, എങ്കിൽ അടുത്ത പാട്ടേത്? അതിലും സന്ദേഹമില്ല, നീലഗിരിയുടെ സഖികളെ എന്ന പാട്ട് തന്നെയാണ്. വയലാറിന്റെ കാവ്യമല്ലേ? ജ്യോതിർമയിയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങൾ, ആയിരം താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരം, കാവ്യകൽപ്പന പീലി വിടർത്തിയാടുന്ന ഭാവഗീതി, എം എസ് വിശ്വനാഥന്റെ സംഗീതം. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ഈ പാട്ട് നമുക്ക് ആസ്വദിച്ചാലോ?

ഉറൂബിന്റെ ഉമ്മാച്ചു ചലച്ചിത്രമായപ്പോൾ അതിൽ പ്രധാന കഥാപാത്രമായി വന്നത് മധു ആയിരുന്നു. ആ ചലച്ചിത്രത്തിൽ ജയചന്ദ്രന്റെ ശബ്ദമാധുരിയിൽ വിഷാദത്തിന്റെ ഭാവം മുഴുവൻ ഉൾക്കൊണ്ട് ഉയർന്നു കേട്ടൊരു പാട്ടുണ്ട്. ഏകാന്ത പഥികൻ ഞാൻ, ഏതോ സ്വപ്ന വസന്തവനത്തിലെ ഏകാന്ത പഥികൻ ഞാൻ. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ ഏകാന്ത പഥികനായ ജയചന്ദ്രന്റെ മുഖമുദ്ര കൂടിയായിരുന്നു ആ പാട്ട് എന്ന് നിരൂപകർ വാഴ്ത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയേറെ ആത്മഭാവത്തോടെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഒറ്റക്കമ്പിനാദം
1: ഹിന്ദോള രാഗത്തിൽ തീർത്ത ഒരു ഗാനശില്പം, അങ്ങനെ പറയാനേ കഴിയൂ. അശ്വതി എന്ന ചിത്രത്തിലെ ആ ഗാനത്തെ വിശേഷിപ്പിക്കാൻ അങ്ങനെയേ ആവൂ. ജീവിതം ഒരു തത്വശാസ്ത്രമാണെങ്കിൽ അതിനെ അത്രയേറെ ലളിതമായി പി ഭാസ്കരൻ കവിതയിലൂടെ വ്യാഖ്യാനിക്കുന്നു. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ. ജയചന്ദ്രന്റെ ലളിതസുന്ദരമായ ശബ്ദാനുരാഗം അതിനെ പ്രണയവിലോലമാക്കുന്നു. കേട്ടാലോ നമുക്ക് ആ പാട്ട്.

എഴുതിയും പറഞ്ഞും തീർക്കാനാവുന്നതല്ല പി ജയചന്ദ്രന്റെ ഗാനപ്രപഞ്ചം. അമ്മയല്ലാതൊരു ജന്മമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ? അമ്മ കാണപ്പെടുന്നതാം ദൈവമല്ലേ? വെളുത്ത വാവൊരു കുടില് കിട്ടി വെറ്റിലക്കൊടി കൊണ്ട് അലങ്കരിച്ചോ? പച്ചിലക്കുടക്കീഴിൽ പുതച്ചുറങ്ങാൻ വൃശ്ചിക കുളിരിന്റെ പുടവ തന്നോ? കടലേ, നീലക്കടലേ, യമുനെ, പ്രേമയമുനെ, ഏതുകുലരതി ദേവനെവിടെ? മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. യമുനെ, പ്രേമയമുനെ, ഏതുകുലരതി ദേവനെവിടെ? മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. അച്ഛൻ കോവിലാറ്റിലെ കൊച്ചോളങ്ങളെ, പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ. ഇന്നെന്നാൾ ഇന്നെന്താണ് ഇന്നെന്താണ് ഉറക്കമില്ലേ? വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിലിഴയുന്ന മനുഷ്യനോ? നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. പാട്ടു പെരുക്കുന്നു, ജയചന്ദ്രൻ നിറയുന്നു. നിലാവ് പോലെ, ഇളവയിൽ പോലെ, സാന്ധ്യചാരുത പോലെ, പ്രഭാതദീപ്തി പോലെ, നേർത്ത് പെയ്യുന്ന മഴ പോലെ, അത് എക്കാലവും മലയാളത്തെ തൊട്ടുതലോടി കടന്നുപോയിക്കൊണ്ടേയിരിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ ടൈം ചെക്ക്. ടൈം ചെക്ക്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സുസ്വാഗതം. മ്യൂസിയത്തിൽ വയ്ക്കാൻ ഒരു പത്തായം വേണം. കമുകറയിൽ ഒരു പത്തായം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ചോദിച്ചു നോക്കാമെന്ന് വേണുവണ്ണം പറഞ്ഞു, പക്ഷെ വേണുവണ്ണം ചോദിച്ചൊന്നുമില്ല. കരുക്കുത്തിക്കോണത്തും പത്തായമില്ല. അവിടെ രണ്ടിടത്തുമില്ലെങ്കിൽ പിന്നെ പാടാണ്. കുരുക്കമിളകത്ത് പത്തായം ഉണ്ടാകുമോ? നീയൊന്ന് തട്ടാംകോണത്ത് ചോദിച്ചു നോക്കാത്തതെന്ത്? തലക്കിലിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പൊളിച്ചു. എവിടെ നിന്നെങ്കിലും ഒരു കലപ്പ സംഘടിപ്പിച്ചു തരാമെന്ന് സുഗുമാമൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പത്തായത്തിൻ്റെ കാര്യം ചോദിച്ചില്ല. പത്തായം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ആരുടെ കയ്യിലുമില്ല. വെളിയന്നൂരിൽ ഒരിടത്തുണ്ട്, പക്ഷെ അവർ തരില്ല. ഇത്രമേൽ അന്വേഷിക്കാൻ വേണ്ടി അത്ര വലിയ സാധനമാണോ ഇതെന്ന് എൻ്റെ മോള് ചോദിച്ചു. അവൾ കണ്ടിട്ടില്ല പത്തായം. ഒരു പാട്ട് കേട്ടിട്ട് പത്തായ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം.

കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ പത്തായം നിറഞ്ഞു കിടക്കുന്നു. ആവശ്യമില്ലാതെ കുറേ മുറികളുള്ള ഒരു വലിയ വീടായിരുന്നു എൻ്റേത്. ഓരോ മുറിക്കും ഓരോ പേരുകളുണ്ടായിരുന്നു. കിഴക്കേ മുറി, ട്യൂഷൻ മുറി, സോഫാ മുറി, പൂജാമുറി, പത്തായ മുറി. അങ്ങനെ ചില വീടുകളിൽ പത്തായപ്പുരകൾ തന്നെ ഉണ്ടായിരുന്നു. പത്തായമാണ് ചോറ് തരുന്നതെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാലം. പത്തായം തീരാൻ പാടില്ലായിരുന്നു. കൊയ്ത്തു കഴിഞ്ഞാൽ പത്തായം നെല്ലുകൊണ്ട് നിറയും. എന്നാലും പഴയ നെല്ലുകൊണ്ടേ ചോറുണ്ടാക്കിയിരുന്നുള്ളൂ. പുത്തരിച്ചോറിന് രുചി കുറയുമെന്നായിരുന്നു അന്നത്തെ വിശ്വാസം. വിശ്വാസമല്ല, അതായിരുന്നു സത്യം. ഒരു പാട്ട് കേട്ട്

വലിയ പത്തായങ്ങളും ചെറിയ പത്തായങ്ങളുമുണ്ട്. ചെറിയ പത്തായത്തിൻ്റെ അടപ്പ് അതിൻ്റെ മുതുകത്താണ്. വലിയ പത്തായത്തിൻ്റെ അടപ്പ് അതിൻ്റെ പള്ളയിലുമായിരുന്നു. നെല്ലടന്നിരുന്നത് ഇടങ്ങഴിയും പറയും കൊണ്ടായിരുന്നു. ഒരു പാട്ടുകൂടെ കേട്ടാലോ? ഒരു നല്ല പാട്ട്.

പത്തായത്തിൽ നെല്ലുകൊണ്ട് തട്ടുന്നതിൽ കുട്ടികളും കൂടും. അതൊരു സന്തോഷമായിരുന്നു. ഒരാണ്ടും അതിനപ്പുറവും തിന്നാനുള്ള മുതലാണത്. അത് കാത്തുസൂക്ഷിക്കണം. പ്രധാനമായി നെല്ലളന്ന് പത്തായത്തിലിട്ടിരുന്നത് അമ്മ തന്നെയായിരുന്നു. അന്നത്തിൻ്റെ അധികാരം അമ്മമാരുടെ പക്കലായിരുന്നു അന്നും ഇന്നും. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

നെല്ല് തീരെ ഇല്ലാതാവുന്ന കാലം വരും. മിക്കവാറും അത് വേനലവധി തുടങ്ങുന്ന സമയമായിരിക്കും. ഒളിച്ചുകളിയിലും സാറ്റുകളിയിലും സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ള ഇടമായിരുന്നു പത്തായം. ചൂടെടുത്ത് ചാവുമെങ്കിലും അതിനുള്ളിലിരിക്കും. കണ്ടുപിടിക്കപ്പെടുക എന്നത് ഏത് ചൂടിനേക്കാൾ ഭീകരമായിരുന്നു. കളിയുടെ ഒരു സുഖമേ, സന്തോഷമേ. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഓണത്തിനുള്ള വാഴക്കുല മുറിച്ചു വെക്കുന്നത് പത്തായത്തിനകത്തായിരുന്നു. പത്തായത്തിനുള്ളിലെ ചൂടിൽ കുല വേഗം പഴുക്കും. പത്തായ മുറിയിലൂടെ നടന്നാൽ നല്ല വാഴപ്പഴത്തിൻ്റെ മണമുണ്ടായിരുന്ന കാലം. പുന്നല്ലുകുത്തി ഉണ്ടാക്കുന്ന അവിലോസുപൊടിയും പഴവും തമ്മിലുള്ള കോമ്പിനേഷൻ, ഓ അതൊരു കാലം. ഇപ്പോഴും നാവിലിറ്റും. ഒരു പാട്ടുകൂടെ കേൾക്കാം.

പത്തായം ഒരു വലിയ മേശ കൂടിയായി മാറും മിക്ക വീടുകളിലും. ഒരു വിധത്തിൽപ്പെട്ട എല്ലാം അതിൻ്റെ പുറത്തുണ്ടാവും. വെളിച്ചെണ്ണയും മരുന്നുകുപ്പികളും കപ്പലണ്ടി ടിന്നും അടക്കം എല്ലാം അതിൻ്റെ പുറത്ത് കാണും. തുലാവർഷ രാത്രികളിൽ പത്തായ മുറിയിൽ പോയിരിക്കാനാണ് സുഖം. ഏറ്റവും ചൂടുള്ള മുറി പണ്ടേ പണ്ടേ പത്തായപ്പുരയാണ്. ഒരു പാട്ടുകൂടെ കേൾക്കാം.

പത്തായം അന്വേഷിച്ച് ഞാൻ പലയിടത്തും പോയി. ഒരിടത്തൊരു വലിയ പത്തായമുണ്ട്, അക്കമിട്ട് പൊളിച്ച് കൊണ്ടുവരണം. വലിയ പത്തായമെന്ന് പറഞ്ഞാൽ വലിയ പത്തായം. പൊളിക്കുന്ന ചെലവ് നമ്മൾ നോക്കണം, കൊണ്ടുവരുന്ന ചെലവ് നോക്കണം. പത്തായത്തിന് 100,000 രൂപ വിലയും പറഞ്ഞു. ആ റിസ്ക് ഞാൻ എടുത്തില്ല. പിന്നെയും അന്വേഷിച്ച് നടന്നു. ആറ്റിങ്ങലും കല്ലമ്പലത്തും നെല്ലിമൂടുമൊക്കെ പോയി, ഒരിടത്തുമില്ല. അപ്പൂപ്പൻ്റെ ആണ്ടിന് സദ്യ കഴിച്ചുകൊണ്ടിരിക്കെ ഹരിമാമനാണ് ചോദിച്ചത്, നിനക്ക് പത്തായം കിട്ടിയോ? ഇല്ല മാ, എവിടെയൊക്കെ പോയെന്നറിയാമോ? ഒരിടത്തുമില്ല. കേട്ടുകൊണ്ടിരുന്ന കുമാരിക്കുഞ്ഞമ്മയാണ് നീ എൻ്റെ അടുത്ത് ചോദിക്കാത്തതെന്ത്, ഞാൻ തരുമായിരുന്നു എന്ന് പറഞ്ഞത്. താഴെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്തായം ഇപ്പോഴും ഞങ്ങളുടെ മ്യൂസിയത്തിലുണ്ട്. മോള് ചോദിക്കുന്നു, ഓ ഇതാണല്ലേ പത്തായം? അതെ, ഇതാണ് പത്തായം. ഒരിക്കൽ അന്നമൂട്ടിയ പത്തായം. പത്തായം നിറയണമെന്ന് പ്രാർത്ഥിച്ചിരുന്ന നാളുകൾ, പത്തായം പകുതിയായാൽ നെഞ്ചിടിച്ച നാളുകൾ, അന്നത്തിന് അത്രയേറെ വിലയുണ്ടായിരുന്ന നാളുകൾ. ഇന്നും അന്നത്തിന് വിലയുണ്ട്, പക്ഷേ അമിത വില കൊടുത്താണ് അന്നം കഴിക്കുന്നത്. പലപ്പോഴും വീട്ടിൽ നിന്ന് കഴിക്കുന്ന അന്നമല്ല, പുറത്തുനിന്ന് കഴിക്കുന്ന അന്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചെത്തിയാലോ?

ഓ, ഇതാണല്ലേ പത്തായം എന്നാണ് മോള് ചോദിച്ചത്. അവളെ സംബന്ധിച്ച് അത്രയുള്ളൂ. പക്ഷെ ഞാനെങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? അതിനുമപ്പുറം ഒരു തലമുറയുടെ അന്നമായിരുന്നു, സമൃദ്ധിയായിരുന്നു, പ്രതീക്ഷയായിരുന്നു, സ്വപ്നമായിരുന്നു എന്നൊക്കെ. ഒരു ആൻറ്റിക് അല്ലെങ്കിൽ വിൻറ്റേജ്, അത്ര പ്രാധാന്യമേ ഉള്ളുവോ പത്തായത്തിന്? അങ്ങനെ പറഞ്ഞാൽ ഒരു തലമുറ നമ്മളോട് ക്ഷമിച്ചു എന്ന് വരില്ല മോളെ. അങ്ങനെ എനിക്ക് പറയാൻ കഴിയും. ആ വാക്കുകൾ അവളിൽ പത്തായം എന്താണ് എന്ന് ഉറപ്പിക്കട്ടെ, അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഒരു പാട്ട് കേൾക്കാം.

ലോകത്തിലെവിടെ നിന്നും കരുണാസായി റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായി റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിതപാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും പാലിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓർക്കുക, ശ്രദ്ധിച്ചാൽ എന്തും അതിജീവിക്കാനാവും. ബോധവൽക്കരണ പ്രചരണാർത്ഥം

ഒരു കാലത്ത് ജീവിതത്തിൻ്റെ പര്യായമായിരുന്നു പത്തായം. സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിലവറ. അത് നശിച്ചു പോകരുതെന്ന നിർബന്ധം കൊണ്ടാവും കുമാരിക്കുഞ്ഞമ്മ അതിനെ എനിക്ക് തന്നത്. വരും തലമുറ അത് കാണണമെന്നും മനസ്സിലാക്കണമെന്നും എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാനത് അന്വേഷിച്ച് നടന്നത്. ഭദ്രമായി അത് അനേകം സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളുടെ ശേഖരത്തോടൊപ്പം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നിത്യേന നൂറുകണക്കിന് ആളുകൾ അവ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ആനന്ദകരമായൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും അതൊക്കെയാണ് ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ ആനന്ദം പകർന്നു നൽകുന്നതും. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. നേരം ഒരുപാടായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം. സുഖസുഷുപ്തി നേരുന്നു. കാരണം ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. ഈ സമൂഹത്തെ വിളിച്ചുണർത്തേണ്ട, ഈ സമൂഹത്തെ ഉയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ സുഖമായി ഉറങ്ങുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി സുഖസുഷുപ്തിയിലേക്ക്. ശുഭരാത്രി നേരുന്നു. സുഖമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണർന്ന് പുതിയ പ്രഭാതത്തെ വരവേൽക്കുന്നതുവരെ വിട പറയുന്നു. സ്നേഹപൂർവം, മധുജൻ.